0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM, ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ. ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. രാവിലെ എല്ലാവരും ഉഷാറായല്ലോ. ഓണക്കാലമാണ്, ഓണപ്പുലരിയാണ്, ഓണക്കാറ്റ് വീശി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ചുറ്റുവട്ടത്തും കമ്മ്യൂണിറ്റിയിലും എല്ലാം ഒരു ഓണം ഫീല് നിറഞ്ഞു തുളുമ്പുന്നു. ഫോൺ എടുത്താൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഓണവേഷങ്ങളും അതുപോലെ ഓണ സദ്യ കഴിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലെ. മലയാളി അങ്ങനെയാണ്, ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ആഘോഷിക്കും എന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഏറ്റവും നന്നായി പാടാൻ കഴിയുന്ന പക്ഷികൾ, അവർ മാത്രമാണ് പാടുന്നതെങ്കിൽ ഏത് വനവും നിശബ്ദമായിരിക്കും. അതുകൊണ്ട് ആഘോഷങ്ങൾ എല്ലാവർക്കുമാകട്ടെ, ഒരാൾക്ക് മാത്രമുള്ളതല്ല. അത് പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ പാട്ടുപാടാൻ കഴിയുന്നവർ പാട്ട് പാടട്ടെ, ഡാൻസ് കളിക്കാൻ കഴിയുന്നവർ തിരുവാതിര കളിക്കട്ടെ, അങ്ങനെയല്ല. ഇറ്റ്സ് ഫോർ എവ്രി വൺ. ഓണം എന്നത് ഓരോ മലയാളിയുടെ മനസ്സിലും ഓരോ കേരളീയന്റെ മനസ്സിലും ലോകത്തെവിടെയായാലും ഏതു വിദേശത്ത് പോയി വസിച്ചാലും ഏകാംബ പുത്രർ നാം കേരളീയർ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You're listening to Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എത്രയോ ലോട്ടറി എടുത്ത് പെട്ടിയിൽ അടുക്കി വെച്ചിട്ടുണ്ടോ? രണ്ടും പോലും അടിച്ചിട്ടുണ്ടോ? ഞാൻ ആ ലിസ്റ്റിൽ പെടും കേട്ടോ. ലോട്ടറി അടിച്ചവരെ വളരെ വിരളമായി മാത്രമേ നമുക്ക് ചുറ്റും കാണാറുള്ളൂ. അതേസമയം ലോട്ടറി ടിക്കറ്റ് എടുത്ത ഒരുപാട് പേരെ നമുക്ക് ചുറ്റുമേ കാണാൻ സാധിക്കും. എത്രയധികം എടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ, അബുദാബി ഡ്യൂട്ടി ഫ്രീ, അതുപോലെ യു എ ലോട്ടറി, എന്തെല്ലാം പേരിലാണ് ഇവിടെ വരുന്നത്. എന്നാലും ഈ പ്രാവശ്യം അടിച്ചില്ലെങ്കിലും അടുത്ത പ്രാവശ്യം അടിക്കുമെന്ന് അല്ലേ? ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും വിജയിക്കുമെന്നുള്ള ആ ഒരു ചെറിയ ചിന്തയുണ്ടല്ലോ, അതൊരു ചെറിയ ചിന്തയൊന്നുമല്ല, നമ്മൾ മുന്നോട്ട് നീങ്ങാനുള്ളത്. എന്തായാലും യു എ വിട്ടു പോകുന്ന സമയത്ത് ഒരു ലോട്ടറി അടിച്ചിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തന്നെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പറയുന്നവർ. ഗ്രൂപ്പായിട്ട് ചേർന്ന് നമ്മൾ എത്രയോ ടിക്കറ്റ്സ് എടുത്തിരിക്കുന്നു, ഒരെണ്ണം അടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈവൻ ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ സമയത്ത് അന്ന് 25 ദിർഹംസേ ഉണ്ടായിരുന്നുള്ള ഒരു ടിക്കറ്റിന് എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളെല്ലാവരും 5 ദിർഹംസ് വെച്ച് 5 പേര് ചേർന്ന് ഗ്രൂപ്പായിട്ട് ടിക്കറ്റ്സ് എടുത്ത് ഒരു ബഞ്ച് ഓഫ് ടിക്കറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. കാർ എവിടെ കൊണ്ട് വെക്കും, ഇതെല്ലാം കൂടെ അടിച്ചാൽ എവിടെ വെക്കും, വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ വരെ വിചാരിച്ച് നമ്മൾ അത്രയധികം അതുപോലെ റേഡിയോയിലായിരുന്നു ഞങ്ങൾ വിന്നറിനെ അനൗൺസ് ചെയ്തിരുന്നത്. ആ സമയത്ത് റേഡിയോ കാതുകൂർപ്പിച്ചിരിക്കും, ഞങ്ങളുടെ നമ്പറാണോ ആ വിളിക്കുന്നത്, പേര് വന്നാൽ ആദ്യം നീ പോണം. അത്രയധികം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചെടുത്തതാണ് 25 ദിർഹംസിന്റെ ഒരു കൂപ്പൺ. ആ സമയത്ത് അടിച്ചതേയില്ല, അതിപ്പോഴും പെട്ടി തന്നെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സങ്കടമായതുകൊണ്ട് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഭാഗ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ആർക്ക് എപ്പോൾ ലോട്ടറി അടിക്കുന്നത് നമുക്കറിയില്ല. നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കേരള ഭാഗ്യശാലിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ലോട്ടറി ടിക്കറ്റ് കൊടുത്ത ഏജൻസി അറിയാം ഇന്ന ആളാണെന്ന്, പക്ഷെ ആളുടെ കയ്യിൽ നിന്നും ടിക്കറ്റ് കാണാതെ പോയി, അവസാനം ആ നമ്പർ തേടി പിടിച്ച് കൊടുത്തതായിട്ടാണ് ഞാൻ അറിയുന്നത്. എനിവേ, അപ്പോൾ അത് ഒരു സൈഡിൽ ഭാഗ്യ പരീക്ഷണം എന്നുള്ളത്. നമ്മുടെ ലൈഫ്, വെൻ ഇറ്റ് കംസ് ടു അവർ ലൈഫ്, എന്താണ് ആ ഭാഗ്യ പരീക്ഷണം? എങ്ങനെയാണ് നാം ലക്കി ആവുന്നത്? എങ്ങനെയാണ് നമ്മുടെ വിജയങ്ങൾ നടക്കുമ്പോൾ അവൻ ഭാഗ്യവൻ, അവൻ ഭാഗ്യം കൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ആ ഭാഗ്യത്തിന് പിന്നിൽ ആരും കാണാത്ത ഒരുപാടധികം തയ്യാറെടുപ്പുകളുണ്ടാവും. ദ എഫേർട്സ് വി ടേക്ക്, അത് ആരും കാണാതെ പോകും. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടും അല്ലേ? അത് ഭാഗ്യമാണോ? അല്ല, ബിക്കോസ് ഹിസ് ഹാർഡ് വർക്ക്, ഹിസ് എഫേർട്ട്. ആ ഒരു പോയിന്റ് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഡെഫിനറ്റ്ലി, ആ ബ്ലെസ്സിങ് ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മുടെ തയ്യാറെടുപ്പുകൾ, അതാണ് വേണ്ടത്. 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ മേക്സ് എ മാൻ ജീനിയസ്. കേട്ടിട്ടില്ലേ?
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. ഗ്രീൻ ഫാം രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഓഗസ്റ്റ് 16-നായിരുന്നു അത്തം നാൾ അല്ലേ? പക്ഷെ ആക്ച്വലി അത് ചിങ്ങപ്പുലരി ആയിരുന്നില്ല, കർക്കിടകത്തിലാണ് ഇപ്രാവശ്യം അത്തം നാൾ വന്നത്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഞങ്ങൾക്കന്ന് ഒരു ഓണസദ്യ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ദിവസങ്ങൾ സൂക്ഷിച്ചാണ്, കലണ്ടർ നോക്കിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മളറിയാം അത്തം എന്നത് അത്തം 10 പൊന്നോണം, ആ 10 ദിവസത്തിലാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ. ഉത്രാട പാച്ചിലൊക്കെ അറിയില്ല, ആ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓണം ആഘോഷം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഓണം ആഘോഷിക്കാൻ കഴിയുന്നത്. അത്തം എന്നത് സൂര്യദേവന്റെ ജന്മനാളായിട്ടാണ് കരുതുന്നത്. അത്തം മുതല് നമ്മൾ അത്തപ്പൂക്കളം ഇടുമ്പോൾ ഓരോ പൂവിനുമുണ്ട് പ്രത്യേകത എന്നുള്ളത് എത്ര സുപ്രധാനമായ കാര്യം. നമ്മൾ പലപ്പോഴും നമുക്ക് ഇവിടെ കിട്ടുന്ന മെറി ഗോൾഡ് ഐതർ ഓറഞ്ച് കളർ ഓർ യെല്ലോ കളർ, ദാറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഓൺ ഫോട്ടോ, അത് സംശയമില്ല. പക്ഷേ അത്തം ചിത്തിര ചോദ്യ നാളുകൾക്ക് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള പൂക്കൾ ഉണ്ട് എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിത്തിരപ്പൂക്കളം ചിത്രനാളിൽ അത്രയൊന്നും പ്രാധാന്യം കൽപ്പിക്കാത്ത വെളുത്ത നിറമുള്ള പുഷ്പങ്ങളായാൽ നല്ലത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ചോതി നാളിൽ അത്തം ചിത്തിര ചോതിയിൽ ആ പൂക്കളത്തിൽ എന്തായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്? മുക്കുറ്റിപ്പൂ. മുക്കുറ്റിപ്പൂ അന്വേഷിച്ച് നമുക്ക് പറമ്പിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് മെറിഗോൾഡ് തന്നെ അവിടെ മുക്കുറ്റിപ്പൂ. ഇനി അടുത്ത നാൾ വരുന്നത് വിശാഖമാണ്. വിശാഖത്തിന് കറക്റ്റായിട്ട് റൗണ്ട് സർക്കിൾ വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തി ഇട്ടാണ് ഒരുക്കിയിരുന്നത്. ഇനി അനിഴം നാൾ വരുമ്പോൾ ആ പൂക്കളം എന്ന് പറയുന്നത് 5 നിറമുള്ള പൂക്കൾ കൊണ്ട് നമുക്ക് 5 വരിവരിയായിട്ട് ഒരു സർക്കിൾസ്, അത് ഒന്നും വലിയ ആർപ്പാടമൊന്നുമില്ല, ചെറിയ ചെറിയ സർക്കിൾസിൽ നമുക്ക് അത്തപ്പൂക്കളം ഇടാം. ഇനി തൃക്കേട്ട നാളാണ് പിന്നെ വരുന്നത്. അത് 6 നിറത്തിലുള്ള പൂക്കൾ വേണമെന്നാണ് ആ ഒരു വിശ്വാസമുള്ളത്. ഇനി അതുപോലെ മൂലം നാള്, നെക്സ്റ്റ് കംസ് മൂലം നാള്. മൂലത്തിന് മൂടുവോളം പൂക്കൾ എന്നാണ് പറയുന്നത്. അപ്പോഴേക്ക് സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരുപാടധികം പൂക്കൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പൂക്കളെ അന്ന് പാടത്തും പറമ്പത്തുമൊക്കെ കിട്ടിയിരുന്നുള്ളൂ. മൂലം നാളാവുമ്പോഴേക്കും കുറച്ചുകൂടെ പൂക്കളുടെ കളക്ഷൻ കൂടും. അതുകൊണ്ട് തന്നെ അത്തത്തിന് ഏത് കളർ വേണമെങ്കിലും ഒരുപാട് പൂക്കൾ കൊണ്ട് നിറയ്ക്കാം. പൂരാടമാണെങ്കിലോ, പൂരാടം പൂരപ്പറമ്പ് വരെ എന്നാണ് ഒരു ചൊല്ല്. അതുപോലെ അതുവരെ നീളുന്ന ഒരു പൂക്കളുടെ കളക്ഷൻസാണ് ഈവൻ കാക്കപ്പൂവ്. ഈ കാക്കപ്പൂ അന്വേഷിച്ച് കവികളുടെ ഒക്കെ ഒരു സങ്കല്പത്തിൽ കാക്കപ്പൂ വിരിയുന്നു, കൈതപ്പൂ വിരിയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാക്കപ്പൂ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ തൊടിയിൽ ഉണ്ടാകും, പക്ഷെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഉത്രാടനാളിലാണെങ്കിലും ഉത്രാടനാളിൽ സമൃദ്ധമായ പൂക്കൾ കൊണ്ട് വലിയ പൂക്കളം ഒരുക്കണം എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ തിരുവോണം, ദെൻ നെക്സ്റ്റ് കംസ് തിരുവോണം. അപ്പോൾ നമുക്ക് തൃക്കാക്കരയപ്പൻ്റെ വരവാണ്. അപ്പോൾ തൃക്കാക്കരയപ്പൻ്റെ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ കട്ട കെട്ടുന്നുണ്ട്. പിന്നെ നാട്ടുപൂക്കളാണ് കൂടുതൽ വരുന്നത്. മഹാബലിയുടെ ഇഷ്ടപ്പൂ ഏതെന്നറിയാമോ? ഇത്രയും പൂക്കളുണ്ടല്ലോ, ആ പൂവാണ് ഏറ്റവും ദ സിമ്പിൾ ഫോം ഓഫ് ഫ്ലവർ, തുമ്പപ്പൂവ്. വെളുത്ത് ചെറിയ വെള്ളപ്പൂവാണ് മഹാബലിയുടെ ഇഷ്ടപ്പെട്ട പൂവ്, തുമ്പപ്പൂവ്. ഏറ്റവും ഭംഗി കുറഞ്ഞ പൂവെന്ന് പറഞ്ഞ് തുമ്പയ്ക്ക് എപ്പോഴും നാണമാണ്, മാറി നിൽക്കുമെന്നാണ് കവികൾ പാടിപ്പുകഴ്ത്താറ്. പക്ഷേ ആ തുമ്പയുടെ ആ ഒരു ലാളിത്യമാണ് ഓണപ്പൂക്കളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓണം നമ്മിലേക്ക് നിറയ്ക്കുന്ന ആ സമൃദ്ധി ഓരോരുത്തരിലും, നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരിലും പങ്കിട്ടുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ഓണം 2026. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.

0: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം, ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച UAE. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. അതിനിടെ ആക്രമണ വാർത്ത തള്ളി ഇറാൻ. UAE ആക്രമിക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇറാന്റെ വിശദീകരണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സൌഹൃദത്തെ ബാധിക്കുമെന്നും ഇറാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇറാനുമായി ചർച്ചകളില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ ഹോർമുസ് തുറക്കാൻ അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് UAE, സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി US ഒമാനും ഇറാനുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോടടുക്കുകയാണെന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചു. ഇതിനു പിന്നാലെ ട്രംപ് സഖ്യകക്ഷി കൂടിയായ ഒമാനു നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ US താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബാക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ വ്യോമ താവളം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഇസ്രായേലിന്റേത് അനാവശ്യ പ്രകോപനമെന്ന് US വിമർശനം. തുർക്കി അതിർത്തിയോട് ചേർന്ന അബുൽ ദുഹർ വ്യോമ താവളത്തിലെ റൺവേയും സംഭരണ കേന്ദ്രവും ആക്രമണത്തിൽ തകർത്തു. രണ്ടാം റെയ്ഡിന് പിന്നാലെ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണ നടപടികൾ ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവർ ED ചോദ്യമുനയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. വീണ ടിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ED പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ED കടന്നേക്കും. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഇന്നലെ കോഴിക്കോട് മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരുടെയും പാർട്ടി നേതാക്കളുടെയും വീടുകളിൽ നടന്ന റെയ്ഡിൽ രേഖകളും വിവരങ്ങളും വിശദമായി പരിശോധിക്കാൻ ED. പരിശോധന പൂർണ്ണമായ ശേഷം വീണാട്ടിക്ക് വീണ്ടും നോട്ടീസ് നൽകുന്നതിൽ തീരുമാനമുണ്ടാകും. അതിനിടെ കോഴിക്കോട്ടെ ED റെയ്ഡിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM നീക്കം. മുൻമന്ത്രിയും MLA PA മുഹമ്മദ് റിയാസിനെ കുടുക്കാനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വീടുകളിൽ പരിശോധന നടത്തിയതെന്നാണ് CPM ആരോപണം. റിയാസും നിഖിലും റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. KPCC അധ്യക്ഷ ചർച്ചയിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചേക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനായി ഇരു നേതാക്കളും ഡൽഹിയിൽ. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷനാകണം എന്നാണ് VD സതീശന്റെ വാദം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി ഉൾപ്പെടെ MPമാരും മാത്യു കുഴൽനാടൻ MLAയും ജോസഫ് ആഴക്കിനുമാണ് പദവിക്കായി മുൻനിരയിൽ. നേരത്തെ K മുരളീധരൻ, സനി ജോസഫ് തുടങ്ങിയവർ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചിരുന്നു. രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. കോൺഗ്രസ് വിമതമായ രാഹുലും UDF സ്ഥാനാർത്ഥി റിയ ബിനോ ചിരാങ്കുഴിയുമാണ് മത്സര രംഗത്തുള്ളത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിമതർ കൊണ്ടുവന്ന സ്വതന്ത്ര അംഗം മായ രാഹുലിനെ അയോഗ്യയാക്കാൻ നിയമ നടപടി സ്വീകരിച്ചുവെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. ആലപ്പുഴ കരുവാറ്റയിൽ കൊച്ചുമകളുടെ കൊട്ടേഷൻ പ്രകാരം കൊല ചെയ്യപ്പെട്ട വയോധികന്റെ കേസിൽ പോലീസ് ഉടൻ റിപ്പോർട്ട് നൽകും. പെൺകുട്ടിയെ ഒഴികെ കേസിലെ 3 പ്രതികളെയും മുതിർന്നവരായി പരിഗണിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. പ്രതികൾ 18 വയസ്സിന് താഴെയുള്ളവരായതിനാൽ ബാലനീതി നിയമപ്രകാരമാണ് നടപടികൾ മുന്നോട്ടു പോവുക. എന്നാൽ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ മുതിർന്നവരായി കണ്ട് വിചാരണ നടത്താമെന്നുള്ള ചട്ടം ഉപയോഗപ്പെടുത്തിയാണ് പോലീസ് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നത്. ഒരു ദിവസം 6 വിക്കറ്റ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയം 6 വിക്കറ്റ് അകലെ. ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് നിറങ്ങിയ ലങ്ക 4 ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 4-84 എന്ന നിലയിലായിരുന്നു. 6 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ശ്രീലങ്കയ്ക്കിനി 289 റൺസ് കൂടി വേണം വിജയത്തിലെത്താൻ. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര കായിക മന്ത്രാലയം. കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡിന് മലയാളി താരങ്ങളായ വി മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി എന്നിവർ അർഹരായി. വിശദവാർത്ത 8 മണിക്ക്.
1: FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ. അങ്ങനെ ഓഗസ്റ്റ് 19 ബുധനാഴ്ച, കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രം തിരുവോണത്തിലേക്ക് കടക്കാൻ. ഓണത്തിന് ആ തകൃതിയായിട്ടുള്ള ഷോപ്പിങ്ങും തിരക്കും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് സെന്റേഴ്സിലും ഒക്കെ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. എന്തായാലും വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഓണം പടി വാതിൽക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്രാടപ്പാച്ചിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. മറുനാട്ടിലാണെങ്കിലും നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷങ്ങളിലേക്ക് എല്ലാവരും കിടക്കുന്നു. നമുക്ക് അക്ഷയ ഓണക്കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഓണക്കുപ്പായാണ്, ഞാൻ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ആനയുണ്ട്, അമ്പാരി ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അത് ശരിയാണ്, ഗംഭീര പരിപാടി നടക്കുന്നത്. അത് ശരി, പഴയത്തിന്റെ പിന്നെ സദ്യയാണ് ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു അവിടെ പോയിട്ട്. അപ്പൊ ആ സദ്യയുടെയും ആ പായസത്തിലെയും, പായസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഏറ്റവും സ്വാദും പാലടയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പാലട കഴിക്കാനും നല്ല സുഖമാണ്. പക്ഷെ എനിക്കെന്തോ പരിപ്പ് പ്രഥമനോട് കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. സാധാരണ എനിക്ക് ശർക്കര പായസത്തോട്, പക്ഷേ അതെ അതെ അതെ, കടിക്കാൻ കിട്ടുമല്ലോ അല്ലേ.
0: മാത്രമല്ല, ഈ ഞാൻ ഇത്രയും വെറൈറ്റി പായസം ലുലു എന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ചക്കയുടെ സീസൺ കഴിഞ്ഞെങ്കിലും ചക്ക പായസം,
1: ചക്ക പായസം, അതേപോലെ കാരറ്റ് ഒക്കെ ചേർത്തിട്ടുള്ള പായസം കാണാം, മത്തൻ പായസം കാണാം, അങ്ങനെ പല പല പായസങ്ങൾ. എന്നാലും ഓണക്കാലാകുമ്പോ നമ്മൾ ഈ ഓണമറ്റയറിൽ വരുമ്പോൾ അല്ലേ, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഓണത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട് നമ്മള്. ഓണത്തിന്റെ പണ്ടത്തെ പേരെന്തായിരുന്നു എന്നറിയോ? ഇന്ദ്രവിഴ. അങ്ങനെയായിരുന്നു ചരിത്രവും മിത്തും. അത് നോക്കി പോകുമ്പോൾ ഓണം സംബന്ധിച്ചിട്ട് പല ഐതിഹ്യവും ചരിത്രരേഖവും നമ്മളെ നാട്ടിലെ നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമായിട്ടാണ് കരുതി വരുന്നത്. കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ നിന്ന് സംക്രമിച്ചതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പൊ ഓണം നമ്മുടെ ഓണമല്ല, മലയാളികൾ ദേശീയ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ കൊണ്ടാടിയത് തമിഴ്നാട്ടിൽ നിന്നാണ് ആ ഓണവും വന്നിരിക്കുന്നതെന്നാണ്. പക്ഷെ നമുക്കറിയാം കാലക്രമേണ അത് മാറി മാറി വന്നതാണ്. എല്ലായിടത്തും ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഗാർഹികോത്സവമായിട്ട് മാറിയതാണെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനമായിട്ട് കരുതുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാളും വളരെ മുൻപേ തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം ഉണ്ടായതായിട്ട് സംഘകൃതികളിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. സംഘകാല കൃതികളെ വ്യക്തമായിട്ട് അപഗ്രഥിച്ചതിലാൽ ഓണത്തെ പറ്റിയുള്ള പ്രാചീന പരാമർശങ്ങൾ ഒരുപാടുണ്ട്. ഇന്ദ്രവിഴ എന്നാണ് അന്ന് ഓണത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതായത് സംഘകാല കൃതിയായിട്ടുള്ള മധുരൈ കഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ഇന്ദ്രവിഴ എന്ന ആദ്യ പരാമർശം കാണുന്നത്. കാലവർഷം കഴിഞ്ഞ് മാനം തെളിയുന്ന ഈ കാലത്താണ് പണ്ട് വിദേശ കപ്പലുകൾ സുഗന്ധ വ്യാപാരത്തിനായിട്ട് കേരളത്തിൽ കൂടുതൽ വന്നിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണം ഇതാണ്. കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിന്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം എന്നതാണ് ഇന്ദ്രവിഴയും ഓണവും തമ്മിലുണ്ടായ ഒരു വ്യത്യാസത്തിന് കാരണമായിട്ട് പറയുന്നത്. ഒരു പക്ഷേ കേരളീയരുടെ വംശനാഥനായിട്ടുള്ള മാവേലി ജനിച്ചതും തിരുവോണ നാളിലായിരുന്നിരിക്കാം. അതുകൊണ്ട് പൊന്നും പൊരുളും കൊണ്ടുതരുന്ന ആഘോഷ നാളുകൾ അദ്ദേഹത്തിന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെടുത്തി ആഘോഷിച്ചിരുന്നിരിക്കാം എന്നും വാദങ്ങളുണ്ട്. മാവേലിക്കര ആസ്ഥാനമായിട്ട് കേരളം ഭരിച്ച പെരുമാക്കന്മാരിൽ മാവേലി എന്ന് വിളിക്കുന്നത് പള്ളിബാണ പെരുമാളിനെ ആണെന്നും അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഒടൻ എന്നും അനുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഓടനാട്, അത് മാവേലിക്കരയുടെ മറ്റൊരു പേരാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ നാളിനെ ഓടനാൾ അതായത് ഓണമായി ആചരിച്ചു എന്നും വിശ്വസിക്കുന്ന എന്തൊക്കെ ഐതിഹ്യങ്ങളാണ് അല്ലേ. അതുപോലെ സംഘകാല സാഹിത്യത്തിലെ തന്നെ 10 പാട്ടുകളിൽ ഉൾപ്പെടുന്ന മധുരൈ കാഞ്ചിയിലും ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. BC 2nd ജീവിച്ചിരുന്ന മാങ്കുടി മർദ്ദനാർ, അദ്ദേഹം പാണ്ഡ്യരാജാവാണ്. അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്ന മധുരയിൽ ഓണം ആഘോഷിച്ചിരുന്നതായി വർണ്ണനയുണ്ട്. ശ്രാവണ പൗർണമി നാളിലായിരുന്നു മധുരയിൽ ഓണാഘോഷം നടന്നത്. മഹാബലിയെ ജയിച്ച വാമനന്റെ സ്മരണയിലായിരുന്നു മധുരയിലെ ഓണാഘോഷത്തിന്റെ ഓണസദ്യയും പ്രശസ്തമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആഘോഷമായിട്ട് കരുതിയിരുന്നത് പലതും പല പല സംസ്ഥാനങ്ങളിൽ നിന്നും പല പല ദേശങ്ങളിൽ നിന്നുമൊക്കെ കടം കൊണ്ടതും ഉൾക്കൊണ്ടതുമായത് കാര്യം ാണെന്നാണ് പറയുന്നത്. അപ്പൊ ഓണത്തിന്റെ തമിഴ്നാട്ടിലെ പേര് ഓണം പണ്ട് ഇന്ദ്രവിഴ. നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ,
0: നല്ല രസമുള്ള ഒരു പേര് അല്ലേ. അല്ലെങ്കിലും ഈ തമിഴ് വാക്കുകളൊക്കെ നല്ല രസമാണല്ലോ,
1: അരുമയാന പേര്.
0: എനിവേസ്, അപ്പൊ അതാണ് ഒരു ഓണത്തിന്റെ ഒരു ഐതിഹ്യം എന്ന പോലെയാണ് നമ്മളിപ്പോ നമ്മൾ ഈ ഒരു എന്റയർ സ്റ്റോറി കേട്ടത്. എനിവേസ് നമ്മുടെ പത്രങ്ങളിലേക്കൊക്കെ നമുക്ക് വേഗം പോവാം. നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ
1: നമുക്ക് ഇവിടുത്തെ വാർത്തയിലാണ് ഏറ്റവും അധികം തുടങ്ങേണ്ടത്. കാരണം കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ ഇന്നലെ ഒരു പ്രസ് മീറ്റിലിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരുടെ ഫോണും ഒന്നിച്ചങ്ങട്ട് അലേർട്ട് മെസ്സേജ് വന്ന് നടത്തുന്ന പാകക്കുടി നടത്തുന്ന പ്രസ്മീറ്റ് നടത്തുന്ന ആളും എല്ലാവരും സ്തബ്ധരായി പോയി. കാരണം ഇത്രയും മനുഷ്യരുടെ ഒരു ഫോണുകൾ ഒന്നിച്ചിങ്ങനെ അലാറം വരില്ല. അത് ഡൂ വ്യത്യസ്തമല്ലാത്ത അങ്ങനെ വ്യത്യാസമായിട്ട് കുറച്ചൊരു ഇടവേളയിൽ അതും മുഴുവൻ എല്ലാം കൂടി ആയപ്പോഴത്തേനും അല്ലാത്ത നമ്മളെല്ലാവരും ഒരു പാനിക് ഇതിലേക്ക് പോയി. എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായിരുന്നത്? എന്തായാലും UAE വളരെ ശക്തമായിട്ട് അത് പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് ഇറാനുമായിട്ടുള്ള എല്ലാ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ മുഴുവനും UAE വിച്ഛേദിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഒരു വിശദീകരണം വന്നത് ഞങ്ങളല്ല അത് ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ സുഹൃദ് രാജ്യമാണ്, ഒരിക്കലും ഞങ്ങൾ അത് ചെയ്യില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഇറാന്റെ ഒരു പ്രതികരണവും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ പിന്നെ എല്ലാ ബന്ധങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 91 മുകളിൽ 85 താഴേക്ക് എത്തിയതാണ്, 91 മുകളിലേക്ക് ശരം വിട്ടതുപോലെ ഉയർന്നിട്ടുണ്ട്.
0: ഇന്നലെ ഞാൻ ആ സമയത്ത് ഞാനൊരു കടയിൽ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. സ്വിച്ച് ഇട്ട പോലെ റോഡ് കാലിയായി, ആളുകൾ വീട്ടിൽ പോയി. അദ്ദേഹം പറയാണ് ഇത്രയും സ്റ്റോക്ക് ഇറക്കി വെച്ചേക്കാണെന്ന് അവള്. എല്ലാ കടക്കാരും, ഈ UAE-യിലുള്ള എല്ലാ തുണിക്കച്ചവടക്കാരും, പച്ചക്കറിയാണേലും പൂക്കളാണേലും എല്ലാരും വലിയൊരു പ്രതീക്ഷയോടാണ് ഈ ഒരു 10 ദിവസത്തെ കാണുന്നത്. അപ്പോ സ്വിച്ച് ഇട്ട പോലെ റോഡിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നിപ്പോയി. കാരണം ഒരു എത്രയോ മാസങ്ങൾ നമ്മള് ക്ഷാമം കഴിഞ്ഞിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതി കഴിഞ്ഞിട്ട് നമ്മള് ഇതിലേക്ക് പ്രതീക്ഷയോടെ വരുന്നതാണ്. അപ്പം ഭയങ്കര ഒരു അലർട്ടായിരുന്നു ഇന്നലെ വന്നത്.
1: സത്യം എന്തായാലും നമ്മൾ പേടിക്കാനില്ല, രാജ്യം സുരക്ഷിതമാണെന്ന് പിന്നെ ഇവിടുത്തെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അബുദാബി ഹോം റീസെയിൽസ് ജംപ് 56% ഇൻ സെക്കൻഡ് ക്വാർട്ടർ ആസ് മോർ ബയേഴ്സ് ടാർഗറ്റ് പ്രോജക്ട്സ് നിയറിംഗ് കംപ്ലീഷൻ. അങ്ങനെ ഒരു നല്ല വാർത്തകളും അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട്. റീസെയിലുകൾ കൂടുന്നുണ്ട്, 56% സെക്കൻഡ് ക്വാർട്ടറിൽ അത് കൂടുന്നുവെന്നാണ് പറയുന്നത്. ട്രംപ് പോസ് മാപ്പ് ഷോയിങ് സ്ട്രെയിറ്റ് ആസ് ന്യൂ US ടെറിട്ടറി. ഹോർമുസിനെ US ടെറിട്ടറി ആക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ട്രംപ് പുറത്തുവിട്ട ആ ഒരു മാപ്പും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. UAE ഡിറ്റക്ട്സ് 2 ബാലിസ്റ്റിക് മിസൈൽസ് ഫയർഡ് ഫ്രം ഇറാൻ എന്ന് പറയുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വാർത്തയും ഖലീജ് ടൈംസിന്റെ ആദ്യ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തിഹാദ് റെയിൽ പാസഞ്ചേഴ്സ് ക്യാൻ റൺ കാസ് ഫ്രം ദിർഹംസ് 80 a day വിത്ത് ഫ്യുവൽ ഇൻക്ലൂഡഡ് ആയിട്ട് 80 ദിർഹത്തിന് ഒരു കാർ ഇത്തിഹാദ് ട്രെയിനിൽ പോകുന്നവർക്ക് കാർ റെന്റ് ചെയ്യാന്നുള്ള ഒരു വാർത്തയും ഇന്നലെ വന്നിരുന്നു. അത് ആദ്യ പേജിൽ തന്നെ ഇന്ന് ഖലീജ് ടൈംസും കൊടുത്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഖലീജ് ടൈംസിൽ ഫ്രണ്ടിൽ തന്നെ ഓൺലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് 5 ഡിഗ്രിയോളം ചൂട് താഴെ എന്നുള്ള ഒരു കാര്യം കൂടെ. ഓഗസ്റ്റ് 20 നാളെ കൂടെ കൂടി
1: ഇച്ചിരി
0: ശമനം
1: ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചൊരു ചൂട് പോലത്തെ അവസ്ഥയെന്ന് ചെറിയൊരു മാറ്റം,
0: നല്ല മാറ്റം അതിന് വന്നിട്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ കാർക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അത് ഈ ക്ലോസ്ഡ് പാർക്കിംഗ് ആയതുകൊണ്ട് അതിനകത്തെ ഒരു പ്രഷർ അത് കിച്ചർ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ
1: ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പകൽ എനിക്ക് നമുക്ക് പിന്നെയും കുറച്ച് ദൂരം രാത്രിയിലുള്ള ആ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കെട്ടിടങ്ങളിൽ നിന്നും റോഡിൽ നിന്നും ഈ വാഹനങ്ങളിൽ നിന്നും എല്ലാം കൂടി ആ റോഡിലേക്ക് അടിച്ചെത്തുന്ന അത് താങ്ങാൻ പറ്റില്ല. പകലൊന്നും ക്രോസ് ചെയ്ത് നോക്ക്,
0: ഇവൻ രാത്രി ഇട്ടിട്ട് രാവിലെ വന്നു കഴിഞ്ഞാലും വെയിലൊന്നും അടിക്കണ്ട, നല്ല
1: ചൂടാണ്.
0: അത്തരത്തിലുള്ള അവസ്ഥകളിൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേട്ടോ.
1: ഇനിയിപ്പോ ഈ CMR അലക്സാ ലോജിക് കേസ്, അതാണ് ഇന്ന് കേരളത്തെ പിന്നെ ഒരു വലിയ വിവാദ വിഷയമായിട്ട് വരാൻ പോകുന്നത്. ഇന്നലെ മുൻമന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, നിലവിലെ MLA, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ വീട്, കോഴിക്കോട്ടെ CPM നേതാക്കളുടെ വീടടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർ ED റെയ്ഡ് നടന്നു എന്നാണ് വാർത്ത. ഇന്ന് മുഹമ്മദ് റിയാസും നിഖിലും മാധ്യമങ്ങളെ കാണുന്നുണ്ട് റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഈ വീണ ടിയുടെ സാമ്പത്തിക ഇടപാട് മുഹമ്മദ് റിയാസിലേക്ക് നീങ്ങുന്നു, ബാക്കിയുള്ള CPM കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നു. ഇതൊരു രാഷ്ട്രീയ കേസിലേക്ക് ഇപ്പോൾ ഇതിനൊരു മാനം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ED അന്വേഷണം ഇനി അടുത്ത ഈ രേഖകൾ പരിശോധിക്കുന്നതോടുകൂടി വീണ ടിക്ക്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക്, വീണ്ടും ED ഒരു നോട്ടീസ് കൊടുക്കാനും പിന്നെ സ്വത്തുക്കൾ എന്തെങ്കിലും ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളിലേക്കും കടക്കുമെന്നാണ് റിപ്പോർട്ട്.
0: എനിക്ക് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി
1: സ്ഥലമാറ്റവും കൊടുത്തിട്ടുണ്ട്. സ്ഥലമാറ്റം കൊടുത്തത് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് മാധ്യമങ്ങളടക്കം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സഭയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്നു വരുമ്പോഴും ചിലപ്പോൾ പ്രതിപക്ഷത്തിലുള്ളവർക്കും ഭരണപക്ഷത്തിലുള്ളവർക്കും ചിലപ്പോൾ സംശയം തോന്നും, ഇതല്ലേ മുഖ്യമന്ത്രി എന്ന നിലയിൽ. അത് ഒരുപാട് കാലം അദ്ദേഹത്തിന് ആ രീതിയിൽ കണ്ടതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ കണ്ണുകൾക്കൊരു മാറ്റം വരണമല്ലോ. അത് സ്വീകരിക്കാൻ കുറച്ച് സമയമെടുക്കും, നമ്മുടെ ബ്രെയിൻ ഒന്ന് ഇതായിട്ട് വരാൻ സമയമെടുക്കും. വെറും 3 മാസമല്ലേ ആയില്ല സ്വദേശി സർക്കാരിനെ നിങ്ങൾ ചീത്ത പറയരുത്, അദ്ദേഹം ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു മനസ്സിലൊരു ദൃശ്യം, നമ്മുടെ ആ ദൃശ്യം സിനിമയിൽ പറയുന്ന പോലെ അതങ്ങ് ഊട്ടി ഉറപ്പിക്കാനുള്ള സമയമായിട്ടില്ല. എന്തായാലും മാസപ്പടി കേസിൽ വീണയുടെ പങ്ക് തേടി കോഴിക്കോട്ടെ വിവിധ സ്ഥാപനങ്ങളിൽ വീണ്ടും ഇഡിയുടെ റെയ്ഡ് നടക്കുമ്പോൾ ചർച്ചയാവുകയാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ പാർട്ണർഷിപ്പ് സ്ഥാപനമാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ. May 27 വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലഭിച്ച ചില രേഖകളിൽ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ അക്കൌണ്ടിൽ വലിയ രീതിയിൽ പണമുണ്ടായതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇഡി റെയ്ഡോടെയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനം വീണയുടെ പാർട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതായി പുറത്തറിഞ്ഞത്. 2023 സ്ഥാപനം ആരംഭിച്ചത്. പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീണയുടെ പേരിൽ തന്നെയാണ്. പന്തിരാങ്കാവിലെ മണക്കടവ് റോഡിലാണ് ഈ ഒരു ഓഫീസ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ വെയർഹൌസ്, ഡിപ്പോ, റീറ്റെയിൽ ബിസിനസ്, ഹോൾസെയിൽ ബിസിനസ് ആണ് സ്ഥാപനത്തിന്റെ പ്രധാന ബിസിനസ് എന്നാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇവിടെ മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവയുടെ വിതരണമാണ് പ്രധാനമായും നടക്കുന്നതെന്ന് ഇഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സർജിക്കൽസ് കമ്പനിയുടെ ഉടമ ഈ സ്ഥാപനത്തിൽ പങ്കാളിയാണെന്ന വിവരവും വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് നൂലാമാലകളിലേക്ക് ഈ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും.
0: തീർച്ചയായിട്ടും ഡി ജി പി എന്നല്ല ഒരു ഉദ്യോഗസ്ഥനെയും ലോക്സഭയിലേക്ക് വിളിച്ചു വരുത്തരുത്, ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി എന്നുള്ള
1: ഭവനിലേക്ക്, അതായത് ഗവർണറുടെ താമസ സ്ഥലം അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്ഥലമാണ്, അവിടേക്ക് അങ്ങനെ വിളിച്ചു വരുത്താൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഈ വി സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എസ് എഫ് ഐയും വി സിയുമായിട്ട് ബന്ധപ്പെട്ട് കാലടി സംസ്കൃത സർവകലാശാലയിലടക്കം വി സി എസ് എഫ് ഐ ആ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലൊരു ഫ്രിക്ഷന്റെ പുറത്ത് ഗവർണർക്ക് എന്ത് അധികാരമാണ് ആ ഒരു വിഷയത്തിൽ, അതൊക്കെ സംസ്ഥാന സർക്കാരും പോലീസും ചെയ്യേണ്ട വിഷയങ്ങളിൽ ഗവർണർ എന്തിനാ ഇടപെട്ടു എന്ന ന്യായമായ ചോദ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് മുൻപും ഇതേപോലെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അത് മുന്നത്തെ സർക്കാർ ഇതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ വിളിച്ചു വരുത്തി. അപ്പൊ അത് ഗവർണർ ഗവർണറുടെ ജോലിയാണ് ചെയ്യേണ്ടത്, അതിൽ കവിഞ്ഞ് സർക്കാരിന്റെ ജോലി എടുക്കാൻ ഗവർണർ വരണ്ട എന്നൊരു സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ നൽകിയത്.
0: തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, തുണിക്കച്ചവടത്തിന്റെ മറവില് ലഹരി വിൽപ്പന MDMA ആയി കുടുംബത്തെയാണ് പിടിയിലായത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അല്ലെ, തുണിക്കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ ആരും ഒന്നും നോക്കത്തില്ല, തുണിയല്ലേ, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അവിടെയാണ് ഇത്തരത്തിൽ, എന്തായാലും നമ്മുടെ പോലീസ് അത് പിടിക്കുന്നുണ്ടല്ലോ, അത് വ്യക്തമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയൊരു.
1: കള്ളന്മാർ എങ്ങനെയൊക്കെ ഇത് മാറ്റുന്നു എന്നാണ്, ഓരോന്നോരോന്ന് പിടിക്കപ്പെടുമ്പോൾ അതിന്റെ വഴികൾ എങ്ങനെ മാറ്റുന്നു, എങ്ങനെ മോഷണം നടത്താമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. ഇപ്പൊ തുണിയിലേക്കാണെങ്കിൽ നാളെ നമുക്കറിയാം, ഇവിടുന്ന് ഗൾഫിൽ നിന്ന് പലപ്പോഴും സ്വർണം പിടിക്കുന്നൊക്കെ നമ്മുടെ ഡ്രസ്സിൽ തന്നെ സ്വർണം പൂശിക്കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലെ, കോയില് നമ്മുടെ ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലുള്ള കോയിലടക്കം ഗോൾഡിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നവർ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, ഇവിടുന്ന് ഗൾഫിൽ നിന്ന് പലപ്പോഴും സ്വർണം പിടിക്കുന്നൊക്കെ നമ്മുടെ ഡ്രസ്സിൽ തന്നെ സ്വർണം പൂശിക്കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലെ, കോയില് നമ്മുടെ ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലുള്ള കോയിലടക്കം ഗോൾഡിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നവർ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ

0: ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയാം. അദ്ദേഹം വിചാരിച്ചു വലിയ കയ്യടി കിട്ടും, എനിക്ക് വലിയ ആക്സെപ്റ്റൻസ് കിട്ടും, ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജ് കോക്രോച്ച് എന്ന് പറഞ്ഞ് ഉപമിച്ചതുപോലെ ആ രീതിയിലൊരു വിവാദം ആ രീതിയിൽ പോവാന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടികൾ ഓരോ ഒന്നോ രണ്ടോ പേര് കൈപൊക്കിയതല്ലാതെ ആ മുഴുവൻ സദസ്സിലെ കുട്ടികളും ഒരു വി സിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പുതിയ ജനറേഷനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അവർ ഏത് രീതിയിൽ നമുക്ക് സ്വാധീനിക്കാം, അതൊന്നും നടക്കില്ല. എന്തായാലും മോഹൻ കുന്നുമ്പലിന് വളരെ ശക്തമായിട്ടുള്ള താക്കീതും തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്.
1: തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ എന്താണേലും വളരെ നല്ല, എല്ലാവർക്കും
0: ഇത്തവണ സഹകരണ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് കൊടുക്കുന്നത് ഈ മാസം.
1: അതുപോലെ തന്നെ വിലക്കുറവിൽ ഹിറ്റായി സർക്കാർ വിപണി എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
0: അത് എടുക്കാനൊക്കെ സൗകര്യമാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഒരു സപ്ലൈകോ മാതൃകയിൽ നമുക്കിങ്ങനെ ക്യൂ നിന്നിട്ടും കാര്യങ്ങൾക്കൊന്നും വേണ്ട, നമുക്ക് തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുക്കാമല്ലോ. ചെറുപയർ എത്രയാ, തുവരപ്പരിപ്പ് എങ്ങനെയാണ്, വെല്ലം ശർക്കര എങ്ങനെയെടുക്കും, പഞ്ചസാര, സേമിയ പായസം വെക്കണം, അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് ആ രീതിക്ക് തന്നെ എടുത്തിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞത് വിലക്കുറവും കൂടി വരുമ്പോൾ സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമാണ്.
1: നമ്മുടെ തീരദേശത്ത് സുനാമിക്ക് ഒരു ജാഗ്രത,
0: കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഒരു മഴക്കാലത്തിന്റെ ഒരു സാധ്യത കൂടി കാണുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വിഭാഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ പേടിക്കേണ്ടതില്ല, എങ്കിലും ആവശ്യമില്ലാതെ പിന്നെ കടലിൽ പോവുകയോ ഒരു ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: അതിനുവേണ്ടി പോലീസും അഗ്നിസുരക്ഷാ സേനയും എല്ലാം തന്നെ വളരെ ജാഗ്രതയായിട്ട് തന്നെ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത.
0: കള്ളക്കടൽ പ്രതിഭാസം, അതെ. മറ്റൊരു വാർത്ത, ബിടെക് വിദ്യാർത്ഥിയുടെ ഒരു പുതിയ വെബ്സൈറ്റ് ഉണ്ട്. പക്ഷേ 48 മണിക്കൂർ 5 മില്യൺ റിക്വസ്റ്റ്, കൈക്കൂലിക്കാരെ പൂട്ടാൻ വേണ്ടിയിട്ട് ബിടെക് വിദ്യാർത്ഥിയുടെ ഒരു പുതിയ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവം. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങുന്നത് തടയുക ലക്ഷ്യമിട്ടിട്ട് ആര്യൻ നിഷാദ് എന്ന വിദ്യാർത്ഥി വികസിപ്പിച്ച bribes.fyi എന്ന വെബ്സൈറ്റ് ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. മഹാരാജ അഗ്രസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിടെക് വിദ്യാർത്ഥി ആര്യൻ ജൂലൈ 2 ഈ പ്ലാറ്റ്ഫോം സൗജന്യമായിട്ട് പുറത്തിറക്കിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച വലിയ ജനശ്രദ്ധയെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു. നിയമപരവും സാമ്പത്തികവുമായ ഉപദേശങ്ങൾ തേടിയ ശേഷം വെബ്സൈറ്റ് ഉടൻ തിരികെ വരുമെന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. വലിയ കാര്യമാണ്, 48 മണിക്കൂറിൽ 5 മില്യൺ റിക്വസ്റ്റ്, 2 ലക്ഷത്തോളം പുതിയ ഉപയോക്താക്കൾ ആ വെബ്സൈറ്റിൽ എത്തിയെന്നാണ് പറയുന്നത്. അതോടുകൂടി നിർത്തിവെക്കേണ്ടി വന്നു. സർക്കാർ ഓഫീസിലെ കൈക്കൂലി കൊടുത്തതും വാങ്ങിയതും കൊടുക്കാൻ വിസമ്മതിച്ചതും പൊതുജനങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താം. ഈ റിപ്പോർട്ടുകൾ, വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി നഗരം, സംസ്ഥാനം, വകുപ്പ് എന്നിവ തിരിച്ച് പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കുകയാണ് ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ബ്രെയിൻ ഏത് രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അതിന്റെ ഉദാഹരണമാണ്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റിക്വസ്റ്റ് വന്നിട്ട് ആകെ ഹാങ് ആയിട്ടുണ്ടാവും, അതൊക്കെ തീർത്തിട്ട് ആ കുട്ടി
1: തീർച്ചയായിട്ടും. എനിക്ക് ഫോർ ദ പീപ്പിൾ സിനിമയാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ റിക്വസ്റ്റുകൾ കൊടുക്കാൻ പറ്റുന്ന അന്നത്തെ കാലത്ത് അവർ ആ ഒരു സിസ്റ്റം നമ്മളെ കാണിച്ചിട്ടുണ്ട്. എന്നാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, അത് പോലീസ് തന്നെ ഇടപെട്ട് അതിന്റെ അഴിമതികളും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് കാണത്തക്ക രീതിയിലോ അങ്ങനെയൊക്കെ തന്നെ അത് മാറട്ടെ എന്ന് വേണം നമുക്ക് പറയാം. ഈ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ സ്മാർട്ട് പോലീസിംഗ് പുതിയ മുഖം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എ ട്രാക്കും സൈബർ വാളും അതുപോലെ തന്നെ കുറേയധികം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പോലീസിന്റെ ഏറ്റവും പുതിയ, എനിക്കൊന്നും ഇവിടുത്തെ പുറത്ത് സ്മാർട്ട് പോലീസ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു അല്ലേ. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത്.
0: ഈ ഓണക്കാലത്ത് ഒരു നല്ല വാർത്ത വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പട്ടണ മധ്യത്തിൽ 3000 ചതുരശ്ര അടിയിൽ ഒരു വലിയ അടുക്കള തോട്ടം വരുന്നു. പഴവും പച്ചക്കറിയും ഇഷ്ടം പോലെ മികച്ച വിളവിന് പറമ്പിലെ കരിയിലെയും അടുക്കള വേസ്റ്റുമാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ സിന്ധുവിന് വേണമെങ്കിൽ കൃഷി മതിയാക്കാമായിരുന്നു. നിത്യവും കുനിഞ്ഞു നിവർന്നും കുറ്റിമുല്ലപ്പൂക്കൾ പറിച്ചെടുത്ത് ചെറിയ നടുവേദന തുടങ്ങിയിരുന്നു. കേരള ബാങ്കിന്റെ പ്രഭാത സായാഹ്ന ശാഖയിൽ ജോലി ചെയ്യുന്നതിനാൽ ചെടികൾ നനയ്ക്കാനുള്ള നേരത്ത് ജോലിസ്ഥലത്തുമായിരുന്നു. കൃഷി നിർത്താൻ ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടായിട്ടും ടെറസിൽ 3000 ചതുരശ്ര അടിയിലേക്ക് അടുക്കളത്തോട്ടം വിസ്തൃതമാക്കി അവർ. ഭർത്താവായിട്ടുള്ള ജയശങ്കറും മക്കൾ ആര്യ അപർണയൊക്കെ രാസകീടനാശിനി അടിക്കാത്ത ഒന്നാം തരം ജൈവ പഴം പച്ചക്കറികളുടെ മഹാത്മ്യം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ടെറസിലെത്തിച്ചു. കുടുംബം ഒന്നാകെ സസ്യാഹാരികളായതുകൊണ്ട് നിത്യേന വൈവിധ്യമാർന്ന പച്ചക്കറികൾ കഴിക്കാമെന്നത് അവരിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു. ഇന്ന് ഈ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറി, ഒട്ടേറെ പഴങ്ങൾ ആണ്ടുവട്ടം ടെറസിൽ വിളയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ആ റെസിഡന്റ് അസോസിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിടും. ആവശ്യക്കാർ ഇഷ്ടംപോലെ, സിന്ധുവിന് ജോലി കിട്ടുന്നത് 13 വർഷം, അവരൊക്കെ വന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോകും. ആദ്യ വരുമാനം കുറ്റിമുല്ല കൃഷിയായിരുന്നു. സ്വന്തമായിട്ടുള്ള വരുമാന മാർഗം എന്ന നിലയിൽ 100 ചട്ടികളിലായിട്ട് അത് തുടങ്ങി. തൊഴുപുഴ നഗരമധ്യത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പൊ അവിടേക്ക് ആളുകൾ കൂടുതലായിട്ടും കൊണ്ടുപോയി. അപ്പൊ പിന്നെ കൃഷി വികസിപ്പിച്ചു, പിന്നെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നു, പിന്നെ പഴത്തോട്ടത്തിലേക്ക് വന്നു. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ ഇതിനേക്കെല്ലാം സമയം കണ്ടെത്തുന്നത്. സമയമില്ല എന്ന് പറയുന്നവർ കണ്ടുപഠിക്കേണ്ട ഒരു രീതി കൂടിയാണ് ഇത്.
1: തീർച്ചയായിട്ടും നിറപ്പകിട്ടോടെ ഓണാഘോഷം. തലസ്ഥാനത്ത് ഓഗസ്റ്റ് 24 മുതൽ 30 വരെ 35 വേദികളിൽ കോവളത്തും പുതിയ വേദി ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നല്ല രസമായിരിക്കും.
0: വിദേശികളെ കൂടി ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്തെ. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓണം ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പേരി, അതുപോലെ തന്നെ ശർക്കര പുരട്ടി അച്ചപ്പം, ഇതിന് നമുക്ക് ഈ ഓണക്കാലത്ത് ഒരു

0: പുതിയ പദ്ധതി എന്തെങ്കിലും കൊണ്ടുവന്നാൽ നല്ലതാണ്, കുറച്ചുകൂടെ ബിസിനസ് നടക്കാനായിട്ട്. അതായത് വീട്ടിൽ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കുറെ കൂടെ പ്രൊഡക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പൊ ആ കാലത്ത് എന്തെങ്കിലും പുതിയ പുതിയ അങ്ങനെയൊക്കെയുള്ള പുതിയ സംഭവങ്ങളോട് ഗവൺമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലെ വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ നമുക്ക്
1: ശരിക്കും നമ്മുടെ കുടുംബശ്രീ പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് എറണാകുളത്തൊക്കെ വലിയൊരു എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് അത് വാങ്ങി കഴിക്കും. ശരിക്കും പറഞ്ഞ ആളുകൾക്കൊക്കെ ഈ നാട്ടും പുറത്തും നമ്മുടെ ഈ പറഞ്ഞ പോലെ നല്ല വെളിച്ചെണ്ണയിലും നല്ല കേരളത്തിനിമയിൽ ഉണ്ടാക്കിയ ഭക്ഷണം ഇത്തിരി വില കൊടുത്താലും വാങ്ങാൻ ആൾക്കാരുണ്ട് എന്നുള്ള സത്യം. കാരണം ആരോഗ്യമാണ് എല്ലാവർക്കും പ്രധാനം. ബാക്കിയുള്ളൊക്കെ വാങ്ങുമ്പോൾ വരവൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കൂടുതൽ ഒരു ആശങ്കയില്ല. അതേസമയത്ത് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കഴിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സർക്കാർ ഒരു മാതൃക ഉണ്ടാക്കിയ
0: മാവേലിക്കരയുടെ അടുത്ത് ഒരു പള്ളി നടത്തുന്ന ഒരു ഇതുണ്ട്, ഉപ്പേരി ഇതൊക്കെ കിട്ടുന്ന വറക്കുന്ന സ്ഥലം. അത് അവര് ആ ഈ നമുക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും. അതായത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കിട്ടുന്ന നല്ല സാധനം, നല്ലൊരു കോൺസെപ്റ്റ് ആണ് അവർ കൊണ്ട്. അതുകൊണ്ട് ഈ ഗൾഫിൽ പോകുന്ന ആ ഭാഗത്തുള്ള എല്ലാവരും അവിടെ ചെന്ന് ഞാനിങ്ങനെ കേട്ടറിഞ്ഞ് അവിടെ പോയിട്ട് കണ്ടു, അല്ല അടിപൊളി സംഭവമാണ്. ഇതുപോലെ പലപ്പോഴും അറ്റ്ലീസ്റ്റ് ഓണക്കാലത്തെങ്കിലും എത്രയോ പേർക്കായിരിക്കും ഇത് വറക്കാൻ. ഇപ്പം എറണാകുളം പോലെയുള്ള ഒരു നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ വറക്കാനൊന്നും ആർക്കും സമയമില്ല. അപ്പം ഇവിടുന്ന് അങ്ങനെ ഒരു ഓർഡറോ അതൊരു ഓൺലൈൻ സംവിധാനം ഒക്കെ ആക്കി കഴിഞ്ഞാലും നല്ലതാണ്.
1: ഓണക്കാലം ആരോഗ്യകരമായിട്ട് മാറും. നമ്മുടെ പിന്നെ കോഴിക്കോട് ബിലാത്തിക്കുളം നടക്കാവ് ആ ഭാഗത്ത് റോഡിൽ കൂടി പോകുന്നവർക്ക് എനിക്കൊന്ന് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ബസ്സിൽ പോകുന്നവർക്ക് കാണാൻ പറ്റും. ആ സൈഡിൽ മുഴുവനും ഈ പറഞ്ഞ പോലെ വറുത്തുപ്പിരിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കോരുന്ന ആ ഒരു മണവും അതിനൊരു ശബ്ദമുണ്ടല്ലോ ഇങ്ങനെ ചില്ല് മുട്ടുന്ന പോലത്തെ, നല്ല ചിപ്സ് ഇങ്ങനെ വറുത്ത് വറുത്ത് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ചില്ലിങ്ങനെ കൂട്ടിയിടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം വരും. അങ്ങനെ അവിടെ നിറയെ കടകളുണ്ട്. അത്
0: വടക്കാഞ്ചേരിയിലുണ്ട്.
1: പണ്ടൊന്നും ഈ പഴുത്ത ഏത്തയ്ക്ക് ഉപ്പേരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് കഴിച്ചപ്പോൾ മറ്റേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലോ മിക്സ് ചെയ്തിട്ട്
0: കഴിക്കുന്നവരും.
1: ഓണക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ചും പൂക്കളെ കുറിച്ചും ആഘോഷങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ പറയുന്നത്. വാർത്ത കുറയ്ക്കുന്നൊന്നുമില്ല. 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുളിച്ച ഇന്ത്യൻ യുവതിക്ക് ഏതാണ്ട് 1,00,000 രൂപ പിഴയിട്ട് ഓസ്ട്രേലിയ. വാമിക എന്ന യുവതിയാണ് തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. നമ്മൾ ഈ വിദേശ രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും അവിടുത്തെ ഹോട്ടലിലെ രീതികളൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്നത് നല്ലതായിരിക്കും. തണുപ്പായതിനാൽ എക്സോസ് ഓണാക്കാതെ കുളിച്ചതാണ് യുവതിക്ക് വിനയായത്. കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിലെ ഫയർ അലാറം മുഴങ്ങിയത്. തീപിടുത്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണമെന്ന മുന്നറിയിപ്പ് സന്ദേശവും വന്നു. അനൗൺസ്മെന്റിന് പിന്നാലെ യുവതിയും പുറത്തിറങ്ങി. എനിക്ക് ആ സിനിമയിൽ ബിന്ദു പണിക്കറും ജഗതിയും ഒക്കെ ആ ഇത് വിളിച്ച് അത് പറഞ്ഞ ആ ഒരു സീനാണ് ഓർമ്മ വന്നത്. എന്നാലും ഫയർ ഡ്രില്ലിന്റെ ഭാഗമാകാം അലാറം മുഴങ്ങിയതെന്നാണ് വാമിക ആദ്യം കരുതിയത്. പക്ഷേ ബിൽഡിംഗ് മാനേജർ വാമികയുടെ അപ്പാർട്ട്മെന്റിൽ കടന്നപ്പോഴാണ് കുളിയാണ് ഫയർ അലാറത്തിന് കാരണമെന്ന് മനസ്സിലായത്. അങ്ങനെ അവർക്ക് ഫൈൻ അടിച്ച് കൊടുത്തിരിക്കുകയാണ് 1,00,000 മുകളിലേക്ക്. ഒന്ന് ഓസ്ട്രേലിയയിൽ പോയത് ഒന്ന് കുളിച്ചതാണ്.
0: ദുബായിലുള്ളവരൊക്കെ എത്രമാത്രം
1: എന്നും പൊങ്ങിയ നീരാവിയാണ്.
0: ഈ ബക്കൂറൊക്കെ ഇതൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലോ, ഈ അലാവൊക്കെ അടിക്കും. എന്നിട്ട് സെക്യൂരിറ്റി ഓടി വന്ന് നോക്കലായിരിക്കും പണി. അല്ല ഒന്ന് ആലോചിച്ചോ, എല്ലാരും ആശങ്കപ്പെടുത്തല്ലേ, ഒരു ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും അലാം അടിക്കും.
1: സിംഗപ്പൂരിലൊക്കെ അവിടെ ഈ പൊല്യൂഷനെതിരെ ഭയങ്കരമായിട്ടുള്ള കണ്ടിയാണല്ലോ. അവിടെ ഈ കുക്കറിന്റെ ശബ്ദം ഇല്ല വിസിൽ, അത് വന്നാൽ പോലും ഫൈൻ അടിക്കുന്ന പറയാം. അത്ര വളരെ ഒരു പിന്നെ സൗണ്ട് പ്രൂഫ് ആയിട്ട് വേണം ജീവിക്കാൻ. അതായത് നമ്മുടെ ഒരു ചെറിയ പ്രശ്നം അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ഞാൻ ആലോചിക്കാൻ നമ്മുടെ നാട്ടും പുറത്തും നമ്മുടെ ഇവിടെയൊക്കെ ആ ശബ്ദങ്ങളൊക്കെ, കുക്കറിന്റെ ശബ്ദം, അടിച്ചു വാരുന്ന ശബ്ദം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ ശബ്ദങ്ങളുണ്ട്. പക്ഷെ ചില രാജ്യങ്ങൾ, ഭൂട്ടാൻ പ്രത്യേകിച്ചിട്ട്, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ അവിടെ പോകുന്നവരും. പക്ഷെ അവിടെയും നമ്മൾ മലയാളികൾ എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇന്ത്യക്കാർ എത്തുമ്പോൾ നമ്മൾ അവിടെയും ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു രാജ്യത്ത് എത്തുമ്പോൾ, ഒരു നാട്ടിലെത്തുമ്പോൾ സൈലൻസ് ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെങ്കിൽ നമ്മൾ അതിനോട് ഇഴുകി ചേർന്നിട്ട് വേണം പോകാൻ വേണ്ടി. നമ്മളിപ്പോൾ യു എയിൽ താമസിക്കുമ്പോൾ ഇവിടുത്തെ എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് പിന്നെ പോകുന്നുണ്ട്, ആ രീതിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകുമ്പോഴും പാലിച്ചുകൂടാന്നാണ്. ഭൂട്ടാനിലൊക്കെ പോയ കുറേ വിനോദസഞ്ചാരികൾ പറയുന്നുണ്ട്, ആ ഒരു സൈലൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അത് ആസ്വദിച്ച് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഈ സ്പീക്കർ വിട്ടിട്ട് ഈ പാട്ട് വിട്ടിട്ട് പോകുന്നത്. അതൊരു മോശം പ്രവണത തന്നെയാണ്. എന്തായാലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും പരമാവധി മറ്റുള്ളവർ ഉപദ്രവിക്കാതെ പിന്നെ സംഗീതം ആസ്വദിക്കാലോ, ചെവിയിൽ ഇത് വയ്ക്കാലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ.
0: തീർച്ചയായിട്ടും അതങ്ങനെ നമ്മുടെ സ്വകാര്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകാവുന്നതാണ്. നമ്മുടെ നാട്ടില് ആരോഗ്യ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെ പേരും ഒപി സമയവും ജനങ്ങൾ അറിയണം. സർക്കാർ ആശുപത്രികളിൽ ബോർഡ് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. ആളുകൾ വന്നിട്ട് ചില എല്ലായിടത്തും അല്ല, ചിലവരെ ചില സമയത്തെങ്കിലും ഡോക്ടർമാരിവിടെ ഇല്ല, അവരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ അത് എന്തായാലും മന്ത്രി കെ മുരളീധരനാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്.
1: അതിനോടൊപ്പം ആ എഴുതുന്ന കുറിപ്പടിയിൽ ആ എഴുതുന്ന കാര്യം ഒന്നും വൃത്തിയിൽ എഴുതിയാലും മനസ്സിലാവുന്ന രീതിയിലും കൂടി എഴുതിയാല് കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന ഒരു ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. കാരണം എന്താണ് ഈ എഴുതുന്നത് നമുക്ക് ഡോക്കും കൂടി നമ്മളിങ്ങനെ നോക്കും കേട്ടോ. പിന്നെ ഇവിടെ ഫാർമസിയിൽ പോയിട്ട് ഈ ഡോക്ടർ എഴുതിയ കുറിപ്പടി അവര് വായിക്കുന്നു, അവർ നോക്കുന്നു. അപ്പൊ നമുക്ക് ആരാധനയാണ് അവിടെ നിൽക്കുന്ന വ്യക്തിയോട്. ഈ ഡോക്ടർ എഴുതിയത് സംഭവം മനുഷ്യന് വായിക്കാൻ നമുക്കിത് പറ്റുന്നില്ലല്ലോ.
0: മാറ്റണം, ഡിജിറ്റലാക്കണം, ഇവിടുത്തെ കൂട്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഇപ്പൊ. നാളെ മിനി പത്മയെന്നോ അക്ഷയെന്നോ ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി കിട്ടട്ടെ. അദ്ദേഹം ചിലപ്പോ നാളെ ആലപ്പുഴയിലായിരിക്കും, നാളെ കാസർഗോഡായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും. അവിടെ ചെന്നാലും ഇദ്ദേഹത്തിന്റെ ലിസ്റ്റ് കിട്ടട്ടെ.
1: സെൻട്രലൈസ്ഡ്
0: പിന്നല്ലാതെ ഇതൊക്കെ കഴിയേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ
1: ചിലപ്പോ ചില മരുന്നുകൾ ചില സ്ഥലത്ത് ഇപ്പൊ ഒരു അപകടത്തിൽ പെട്ടു, ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അത് മോശമായിരിക്കും, നമ്മുടെ അലോജിക് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഹിസ്റ്ററി ഒരു ക്ലിക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേടിയൊന്നും വേണ്ടല്ലോ.
0: പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഇത്ര നാഷണാലിറ്റി ഉള്ള ഒരു ചെറിയ രാജ്യത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഐടി പ്രൊഫഷണൽസ് കിടക്കുന്ന കുതകയുള്ള നമ്മുടെ നാട്ടിൽ ചെയ്യാനാണോ പാട്? ഇതൊക്കെ വരണ്ട കാലം കഴിഞ്ഞു. സത്യം പറഞ്ഞു വിനിപത്മ അത് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം വന്നത്.
1: മാറ്റം സാധ്യമാണ്. സ്വന്തം ഗ്രാമത്തിലെ സ്കൂളിൽ കമ്പ്യൂട്ടർ എത്തി വീഡിയോയുമായിട്ട് അഭിജിത് യുകെ എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടി മുംബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്വന്തം ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എത്തിയതിന്റെ സന്തോഷം പങ്കുവെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെ. അപ്പൊ ഇപ്പോഴും ചില ഗ്രാമങ്ങളിൽ ചില സ്കൂളുകളിൽ ഈ കമ്പ്യൂട്ടറൊന്നും എത്തിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയും കൂടി അതിനോട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ നില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ ഠീക്കറോ ക്യാമ്പയിന് സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിജിത് തുടക്കമിട്ടിരുന്നു. തന്റെ സ്വന്തം ഗ്രാമമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ നിന്നായിരുന്നു ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായിട്ട് സന്തുക് പിംബ്രി ഗ്രാമത്തിലെ ഡിസ്ട്രിക്റ്റിൽ നടത്തുന്ന സ്കൂളിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അവിടെ കമ്പ്യൂട്ടറും അവിടുത്തെ ശുചിമുറികളൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. സ്കൂളിൽ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ നാട്ടിൽ കാണുന്നത് വൃത്തിയില്ലാത്ത ശുചിമുറികളാണ്. അത് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നാട്ടിലെ ഒരു സർക്കാർ സ്കൂളിൽ അങ്ങനെ ശുചിമുറി അടക്കം നല്ല വൃത്തിയാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്.
0: നമ്മുടെ ലൈവില് മിനി പത്മ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ.
1: അത് ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. മോനായിരിക്കും
0: എനിക്ക് ഇവിടെ വന്നതിന് മറ്റൊരു മെസ്സേജ്. നല്ല വാർത്താക്കുറി പോലെയാണ് അദ്ദേഹം എഴുതിയത്. സുഹേൽ കാത്ത് നിന്ന് നമുക്ക് മിസ്സൈലാണ്
1: കിട്ടിയത്.
0: നമ്മ അത് തകർത്തു എന്ന്
1: കേട്ടിട്ടുണ്ട്.
0: രാവിലെ ഞാനത് കാണാതെ പോയത്
1: നഷ്ടമായിരുന്നു. നമുക്ക് കിട്ടിയത് മിസൈല്. പക്ഷെ ആ മിസൈലിന് പ്രതിരോധിച്ചിട്ടുണ്ട്, നമ്മൾ തകർത്തിട്ടുണ്ട്. നമ്മുടെ
0: ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് നമ്മള് സേഫാണ്, റെസ്യൂം ആക്കിക്കോളാനുള്ള മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു.
1: ഹോക്കി ലോകകപ്പ് 6 ഗോളുകൾ ദക്ഷിണാഫ്രിക്കയെ തൂത്തുവാരിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ വനിതകൾ എന്ന് പറഞ്ഞൊരു വാർത്ത. ഹോക്കി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഇന്ത്യൻ വനിതകൾ 1-6 ഗോളിന് വിജയിച്ച് ഇന്ത്യ പൂൾ ഡിയിൽ 1-ആമതെത്തിയിട്ടുണ്ട്. ഇനി ഇംഗ്ലണ്ടിനെതിരായ അടുത്ത മത്സരത്തിൽ സമനില നേടിയാൽ ഇന്ത്യക്ക് 2-ാം റൗണ്ടിൽ എത്താമെന്നാണ് വാർത്ത. അതുപോലെ നമുക്കറിയാം റോബർട്ടോ കാർലോസ് ബ്രസീലിന്റെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വാർത്ത വന്നത് 7 പങ്കാളികൾ 11 മക്കൾ 53-കാരനായ റോബർട്ടോ കാർലോസ് വീണ്ടും വിവാഹിതനായി വധു ഫിഫയുടെ ഏജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കായിക രംഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. നമ്മുടെ ഒരുവിധം പത്രങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കലീസ് ടൈംസ് ആയിരുന്നു നമ്മൾ ആദ്യം വായിച്ചതും ആ വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ.
1: ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റിന്റെ ഒരു റിസൾട്ടിനെ കുറിച്ചാണ്. ആദ്യ ടെസ്റ്റ് നടക്കുകയാണ് ശ്രീലങ്കയിൽ. 4-84 എന്ന നിലയിൽ ശ്രീലങ്ക 4-ാം ദിനം കളി നിർത്തുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിൽ 6 വിക്കറ്റ് നേടണം ഇന്ത്യക്ക്. 288 റൺസ് നേടാനായ ശ്രീലങ്കയ്ക്കും ജയിക്കാനാകും. അങ്ങനെ ഒരു ഏകദിനത്തിന്റെ ഒരു എല്ലാ ചൂടും ചൂടും ഉള്ള ഒരു മത്സരമായിട്ട് ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റ് മാറാൻ വേണ്ടി പോവുക.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ വിശേഷം കാര്യങ്ങളൊക്കെ. ഇത് എന്താണെങ്കിലും ഓം 92.2 FM ലക്ഷ്യം മിനി പത്മ. നിങ്ങൾ പ്രസ് ക്ലബ്ബ് ആണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഓരോ മണിക്കൂർ
1: ഒരു സസ്യത്തെ കണ്ട വാർത്തയും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ശരിക്കും അതിൽ തുടങ്ങാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. സൈലന്റ് വാലി വനത്തിലെ കുന്തിപ്പുഴയിൽ നിന്ന് പുതിയ സസ്യത്തെ കണ്ടെത്തി. ചേനയും ചേമ്പും ഒക്കെ ഉൾപ്പെടുന്ന അരീസി കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് പുതിയ സസ്യം. തേവര സേക്രട്ട് ഹാൾ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അധ്യാപകൻ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ബി ജെ ഡൊമിനിക് നൽകിയ ശാസ്ത്ര സംഭാവനകളും പാരിസ്ഥിതിക സംരക്ഷണ മാതൃകകളും പരിഗണിച്ച് ആദരസൂചകമായിട്ട് ലാഗനാന്ത്ര ഡൊമിനിസി എന്ന ശാസ്ത്രനാമം ആ സസ്യത്തിന് നൽകിയിരിക്കുകയാണ്. ചേനയും ചേമ്പൊക്കെ ഉൾപ്പെടുന്ന അരീസി കുടുംബത്തിൽ. ഇത് രാവിലെ ഇങ്ങനത്തെ വാർത്തകൾ വായിക്കുന്ന എന്താണെന്നറിയോ, പലരും ഇങ്ങനെ ഈ സസ്യങ്ങളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പുതിയ പൂക്കൾക്ക് പേര് കൊടുത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൗതുകം നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കൂടെ. ഇത് കൂടാതെ കിണർ വാഴ, കരിമ്പോളെന്ന് ആലോചിച്ച് കിണറിനകത്താണ് ഒരു വാഴയില്ലേ, ആ കിണർ വാഴ കരിമ്പോള നമുക്ക് നഷ്ടമായ ഒരു കാഴ്ചയാണ് അതൊക്കെ. കരിമ്പോള എന്നിങ്ങനെ വിളിപ്പേരുള്ള ലാഗനാന്ത്ര ജനസിൽപ്പെടുന്ന 9 ഇനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവയിലെല്ലാം തന്നെ ഔഷധ ഗുണമുണ്ട്. അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പൂങ്കുലയുടെ അഗ്രഭാഗത്തുള്ള നീളമുള്ള വാലില്ല എന്നതും കോണാകൃതിയിലുള്ള ഗന്ധവാഹിനികളും ഈ പുതിയ സസ്യത്തെ മറ്റിനങ്ങളിൽ നിന്ന് വേറിട്ടതാക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സസ്യലോകത്തെ ഒരു നല്ല വാർത്ത.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന പത്രങ്ങളിലെ വാർത്തകളും കാഴ്ചകളും. അപ്പൊ ബാക്കി വാർത്തകളൊക്കെ ഓരോ മണിക്കൂറിൽ നിങ്ങൾ പിന്നെ പത്മ നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തിക്കുന്നതാണ്. Sand News.
2: Afternoons with Akshay on Home 92.2 FM.
3: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
4: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Yeah.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Traffic update.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഷാർജയിലേക്ക് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരികയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ സ്ലോ മൂവിംഗ് ഉണ്ട്. ഷാർജയിൽ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അല്ലിത്തെ ടോൾ റോഡിലൊക്കെ എന്താ ട്രാഫിക്, നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എസ്പെഷ്യലി ആ അല്ലിത്തെ ടോൾ റോഡും അംസാറിൻ്റെ അതുവഴി നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന് അങ്ങോട്ടേക്ക് പോകുന്ന റോഡൊക്കെ തന്നെ നല്ല രീതിയിൽ ബ്ലോക്കാണ്. അവിടെ നല്ല കൺജഷനും ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺജഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും നല്ല രീതിയിലുള്ള കൺജഷൻ ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ബരാഹ സ്ട്രീറ്റ് അവിടുന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ടുവേർഡ്സ് നമ്മൾ ഇൻഫിറ്റിലേക്കോ അല്ലെ ദേരയിലേക്കോ പോകുന്ന ഒരു സ്ട്രീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ല രീതിയിലുള്ള കൺജഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ദേരയിൽ നിന്ന് കയറി വന്ന് ബരഹ എടുത്ത് നമ്മൾ ഇൻഫിനിറ്റിലേക്ക് കയറാം നമുക്ക് അവിടെ. ആ ഒരു നമ്മുടെ ഹയാത്ത് റീജൻസിയുടെയൊക്കെ ആ ഒരു ഭാവമാണ് പറയണത്. എന്താണേലും ഷെയ്ഖ് സായി റോഡ് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ആണ്, കുഴപ്പമില്ല. അത് ആസ് യൂഷ്വൽ ഷെയ്ഖ് സായി റോഡ് വലിയ വിഷയമില്ല. അൽഖേൽ റോഡ് ചെറിയൊരു കൺജഷൻ, റാസൽകോട്ടിൻ്റെ അവിടെ കയറുന്ന ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എമിറേറ്റ്സ് റോഡും കുഴപ്പമില്ല, വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്തായാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് തന്നെയാണ് സ്ലോ മൂവിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലിത്തെ ടോൾ റോഡും പാക്ഡ് ആണ്. ഇത് മാത്രമാണ് പറയാനുള്ള, വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്.
0: ബ്രോട്ട് ടു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ എബിസി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ ജിസിസി. ടിഎൻസി അപ്ലൈ.
4: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
6: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
5: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammone, enda idu? ee vandide ac adichu poyalla idakka sradhikkanna paadu
7: sradhikkanna
6: eda mone poyada poi vandide ac adichu poi
8: annam pedikkanada
9: vandi nere andras lekku vittu ee choodathu nammada budget nodukkana quality parts andras le ullu
6: ammane enna vegam po andras lekku iniyengil sradhikkanna paadu
10: anna sradhikka
11: ammane pole ningalum sradhichekane ee choodathu best auto ac parts in andras auto ac parts andras the best cooling solution for all vehicles visit andras.me
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: ഓണപ്പൂവേ കോമൽപ്പൂവേ.
13: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: മൈ ഗോഡ്, എന്താ ബാങ്ങാണ്! കറുപ്പ് എന്ന് പറയുന്ന തമിഴ് മൂവിയിലെ സോങ് ആണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ.
1: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankol Parthubai.
0: ഷേ, ഞാൻ ആ ഒരു ബീറ്റ്, ഞാൻ ഇതൊരു എന്താ ബീറ്റാ, ഡപ്പാൻകൂത്ത് ബീറ്റിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ. നമ്മൾ മറ്റേ രാസ രാസ രാസ മന്മദ രാസ ആ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത്, ഞാനൊക്കെ ഡാൻസൊക്കെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് കാല ആ പാട്ടും, അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂവിൻ മാസത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആ സ്കൂള് കാലഘട്ടത്തിൽ സ്റ്റേജിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് നടന്ന ആ ഒരു പ്രായമാണ് എൻ്റെ മനസ്സിലേക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ നല്ലൊരു ബീറ്റായിരുന്നു ഇപ്പം ഈ കറുപ്പ് മൂവിയിലെ കേട്ടത്. എനിവേസ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 92.2 FM-ലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് മിനിപത്മ പറഞ്ഞാൽ ഈ ഷർട്ട് ഇട്ടേക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇന്ന് ക്യുസീസ് ലൂലിയിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഈ രണ്ട് കാര്യം വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അവരുടെ പായസമേള 25 variety പായസമാണ് എന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ പഴയടത്തിൻ്റെ സദ്യയാണ് ഇത്തവണ കൊടുക്കുന്നത്. 30-ാം തീയതി വരെ ആ സദ്യ കിട്ടുന്നതാണ്. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂലുവിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതിന് ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ് അദ്ദേഹം. വളരെ അടുത്ത് തന്നെ നമ്മുടെ UAE-യിലൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്താണ് നല്ലൊരു ഗംഭീര സദ്യ, 2, 3 or 5 പായസം ഒക്കെ പറയുന്നിടത്ത് 25 variety പായസം ആയിട്ടാണ് ലുലു ഇത്തവണത്തെ സദ്യ ഒരുക്കുന്നത്. അപ്പോൾ എന്താണേലും ഗംഭീര ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇത്തവണത്തെ ഓണത്തിന്, തിരുവോണത്തിന്. ഇനി സദ്യ കിട്ടാനായിട്ട് ഒരു മടിയും വേണ്ട, അല്ലെങ്കിൽ ഒരു എന്താ ഇനി കിട്ടുമെന്നുള്ള ടെൻഷനും വേണ്ട. ലുലുവിൽ നിങ്ങൾ നേരത്തെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണ സദ്യ അവർ തന്നെ സെറ്റാക്കി നമുക്ക് കൊണ്ടുവന്നതാണ്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
1: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
0: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
0: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, a short future.
3: ഓണസദ്യാണേ, ഓണസദ്യാന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യാണേ. UAE-ൽ നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയുടെ മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. August 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.
6: You are listening to Home 92.2 FM. Home is a feeling.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം എഫ്എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച യുഎഇ. സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട്. നടപടികൾ കടുപ്പിക്കാൻ ഇഡി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ച യുഎഇ. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയിലാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് യുഎഇ വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ. യുഎഇ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ. നല്ല അയൽപ്പക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൽ. ഇന്നലെ രാത്രിയിലാണ് യുഎഇക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. രണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒന്ന് യുഎഇയുടെ സമുദ്ര മേഖലയ്ക്കകത്താണ് പതിച്ചത്. ഏത് ആക്രമണവും നേരിടാൻ രാജ്യം സജ്ജമെന്ന് യുഎഇ. മിസൈൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യുഎഇയിലെ ചില പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. 37 ദിവസത്തിന് ശേഷമാണ് യുഎഇയിൽ അലർട്ട് എത്തിയത്. മിസൈൽ ഭീഷണിയുള്ള പശ്ചാത്തലത്തിലാണ് പൌരന്മാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കുന്ന മുന്നറിയിപ്പുകളും പിന്തുടരണം എന്നുമായിരുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇറാനുമായി ചർച്ചകളില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമോസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമോസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഹോർമോസ് തുറക്കാൻ യുഎസ് സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്ന എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഹോർമോസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുന്നു. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 മുകളിലാണ് വില. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎഇയും സൌദി അറേബ്യയും ഇപ്പോൾ ഉള്ളത്. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഇതിനകം ആരംഭിച്ചു. ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യുഎസും ഒമാനും ഇറാനുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിവരുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോട് അടുക്കുകയാണെന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് സഖ്യകക്ഷി കൂടിയായ ഒമാനു നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമോസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ യുഎസ് താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ വ്യോമത്താവളം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഇസ്രായേലിന്റെ അനാവശ്യ പ്രകോപനമെന്ന യുഎസിന്റെ വിമർശനം. തുർക്കി അതിർത്തിയോട് ചേർന്ന അബുൽ ദുഹുർ വ്യോമത്താവളത്തിലെ റൺവേയും സംഭരണ കേന്ദ്രവും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇ ഡി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചതായി സൂചന. പണം ഇടപാടുമായി ബന്ധപ്പെട്ട വിവരമെന്നാണ് സൂചന. രണ്ടാം റെയ്ഡിന് പിന്നാലെ സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ അന്വേഷണ നടപടികൾ ശക്തമാക്കാൻ ഇ ഡി. മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്, സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവർ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. വീണ ടീക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്കും ഇ ഡി കടന്നേക്കും. സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ഇന്നലെ കോഴിക്കോട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരുടെയും പാർട്ടി നേതാക്കളുടെയും വീടുകളിൽ നടന്ന റെയ്ഡിൽ രേഖകളും വിവരങ്ങളും വിശദമായി പരിശോധിക്കുന്നു ഇ ഡി. പരിശോധന പൂർണ്ണമായ ശേഷം വീണ ടീക്ക് വീണ്ടും നോട്ടീസ് നൽകുന്നതിൽ തീരുമാനം ഉണ്ടാകും. സി എം ആർ എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടീക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച് വിശദ അന്വേഷണത്തിന് ഇ ഡി. ഇത് ഷെൽ കമ്പനി എന്ന സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. കമ്പനിയുടെ മേൽവിലാസത്തിൽ ദുരൂഹത. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനി എന്ന രേഖകളിൽ പറയുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അക്കൌണ്ടിലെ 15 ലക്ഷം ഇ ഡി മരവിപ്പിച്ചിരുന്നു. കോഴിക്കോട്ടെ ഇ ഡി റെയ്ഡിനെ രാഷ്ട്രീയമായി നേരിടാൻ സി പി എം നീക്കം മുൻ മന്ത്രിയും എം എൽ എയുമായ മുഹമ്മദ് റിയാസിനെ കുടുക്കാനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വീടുകളിൽ പരിശോധന നടത്തിയതെന്നാണ് സി പി എം ആരോപണം. റിയാസും നിഖിലും റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കെ പി സി സി അധ്യക്ഷ ചർച്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചേക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനായി ഇരു നേതാക്കളും ഡൽഹിയിൽ. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനാകണം എന്നാണ് വി ഡി സതീശന്റെ വാദം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി ഉൾപ്പെടെ എം പിമാരും മാത്യു കുഴൽനാടൻ എം എൽ എയും ജോസഫ് ആഴിക്കനുമാണ് പദവിക്കായി മുൻനിരയിൽ. നേരത്തെ കെ മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചിരുന്നു. രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. കോൺഗ്രസ് വിമത മായ രാഹുലും യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ ബിനോ ചുരാങ്കുഴിയുമാണ് മത്സരരംഗത്ത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിമതർ കൊണ്ടുവന്ന സ്വതന്ത്ര അംഗം മായ രാഹുലിനെ അയോഗ്യയാക്കാൻ നിയമ നടപടി സ്വീകരിച്ചതായി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ്. യു ഡി എഫിന്റെ പിന്തുണ നേടിയാണ് മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ ആയതെന്ന് ഡി സി സി പ്രസിഡന്റ്. പന്തീരങ്കാവ് എം ഡി എം എ കേസിൽ നൈജീരിയ ലഹരി മാഫിയ സംഘത്തലവനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ എക്സൈസ്. വൻ അന്താരാഷ്ട്ര ലഹരി മാഫിയ ശൃംഖലയാണ് കോഴിക്കോട്ട് എക്സൈസ് കണ്ടെത്തിയത്. എം ഡി എം എ കേസിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. അതിനിടെ തൊടുപുഴ ഇടിവെട്ടിയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ പിടിയിൽ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ടി എസ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരാണിപ്പോൾ പിടിയിലായത്. ആറന്മുളയിലെ തിരുവോണത്തോണി മുങ്ങിയ വാർത്ത വരുന്നു. വിശദാംശങ്ങൾ പിന്നീട്. മാസപ്പടി കേസിലെ ഇ ഡി റെയ്ഡിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കരുവാറ്റയിൽ കൊച്ചുമകളുടെ കൊട്ടേഷൻ പ്രകാരം കൊല ചെയ്യപ്പെട്ട വയോധികന്റെ കേസിൽ പോലീസ് ഉടൻ റിപ്പോർട്ട് നൽകും. പെൺകുട്ടി ഒഴികെ കേസിലെ 3 പ്രതികളെയും മുതിർന്നവരായി പരിഗണിക്കണമെന്ന് പോലീസിന്റെ ആവശ്യം. പ്രതികൾ 18 വയസ്സിന് താഴെയുള്ളവരായതിനാൽ ബാലനീതി നിയമപ്രകാരമാണ് നടപടി മുന്നോട്ടു പോവുക. എന്നാൽ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ മുതിർന്നവരായി കണ്ട് വിചാരണ നടത്താമെന്ന ചട്ടം ഉപയോഗപ്പെടുത്തിയാണ് പോലീസ് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നത്. ഒരു ദിവസം ലക്ഷ്യം 6 വിക്കറ്റ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയം 6 വിക്കറ്റ് അകലെ. ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന് 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 4 ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 4-84 എന്ന നിലയിലാണ്. 6 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ശ്രീലങ്കയ്ക്ക് ഇനി 289 റൺസ് കൂടി വേണം വിജയത്തിലേക്കെത്താൻ. ഹോക്കി ലോകകപ്പ്. ഇന്ത്യ പാക് നിർണായക പോരാട്ടം ഇന്ന്. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യക്ക് 2 റൗണ്ടിൽ കടക്കാം. പാകിസ്ഥാൻ മുന്നേറാൻ ജയം കൂടിയേ കഴിയൂ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. സമീപകാല ഏറ്റുമുട്ടലുകളിലും ഇന്ത്യക്കായിരുന്നു ആധിപത്യം. പ്രോ ലീഗ് യൂറോപ്യൻ പാദത്തിലെ 2 കളികളിൽ ഇന്ത്യ 7-1-4-3 സ്കോറിൽ വിജയം നേടിയിരുന്നു. എന്നാൽ പാക് ടീമിനെ കുറച്ച് കാണരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ചൂണ്ടിക്കാട്ടി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര കായിക മന്ത്രാലയം. കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡിന് മലയാളി താരങ്ങളായ ബി മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി എന്നിവർ അർഹരായി. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8:09.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
3: 47%.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Good morning, welcome back home. It's your boy, Tua from Lekka. Swagadam. Hey, that's kind of actually, Yana. I'm going to August 19th. Oh my God. Itra, you know, dating and adit, we know, LA. Number all going to think of Dora and Perivadical and Namaka than a Califera movie ticket. I'm going to go to the Bethlehem. Good way, it's in the movie tickets. I'm going to go to the Sunday. I'm going to be living under. I'm going to Lulule or Onam Festival. I'm going to game Peter Vitola, Summer the Vitola, or Onakal and Tanyan. എല്ലാവർക്കും തന്നെയുള്ളത് കേട്ടോ. അപ്പോൾ എന്താണേലും കുറേയധികം സർപ്രൈസുകൾ സത്യം പറഞ്ഞാൽ ഹോം 92.2 എഫ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഇനി വരുന്ന അങ്ങോട്ട് ഓണം കഴിഞ്ഞും തീരുന്നില്ല, സത്യം പറഞ്ഞാൽ തുടങ്ങുകയേ ഉള്ളൂ. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയായിരുന്നു, അങ്ങോട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകളാണ് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. എന്താണേലും എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു നല്ലൊരു ഓണക്കാലം. ഓണത്തിൻ്റെ തലേന്നുള്ള വീക്കെൻഡാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളും ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തോ, എല്ലാം തകൃതിയായിട്ട് അങ്ങോട്ട് നടക്കട്ടെ. എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക. എന്നാലും നാട്ടിൽ പോകാൻ പറ്റാത്തവർക്കാണ് ഇവിടെ ആഘോഷിക്കുക. നമുക്ക് ഗംഭീരമായിട്ടുള്ള ഓണം ആഘോഷിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കായിരുന്നു, ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് യു എ അപ്രൂവ് ചെയ്തേക്കുന്ന 10 മെഡിസിൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം പല മെഡിസിൻ കാറ്റഗറി നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ മന്ത്രാലയം അംഗീകരിക്കുന്നത് മാത്രമാണ്. നമുക്കത് സത്യം പറഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാമെന്നാണ്. ഈ പല പ്രോഡക്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, യു എ അക്രഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യു എ മെയ്ഡ് ഇൻ യു എ എന്ന് പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെ എത്ര മാത്രം വിശ്വസിച്ച് കഴിക്കുക എന്നുള്ള ഒരു കാര്യം. അത് ഈവൻ ചെറിയ നമ്മുടെ കോഴി മുട്ട എടുത്തു കഴിഞ്ഞാലും മെയ്ഡ് ഇൻ യു എ ആണോ, ആ മുട്ടയുടെ ഒരു ക്വാളിറ്റി ഭയങ്കരമാണ് കേട്ടോ. ഞങ്ങൾ പലപ്പോഴും കാഫോറിലും അല്ലെങ്കിൽ ലൂലുലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റഗറി മുട്ടയിൽ നിന്ന് മാത്രം ഒന്ന് മേടിച്ച് കഴിച്ച് നോക്കി, അത് ഏത് ബ്രാൻഡും ആയിക്കോട്ടെ കേട്ടോ, മെയ്ഡ് ഇൻ യു എ ആണോ അത് ക്ലാസ് സംഭവം വേറെയാണ്. അപ്പോൾ എന്താണേലും ഈ ഡ്രഗ്സ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അതായത് മെഡിസിൻസ് നമുക്ക് യു എ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തേക്കുന്നതിൻ്റെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളതാണെന്ന് പറയാം. അതിനകത്ത് ആദ്യം വന്നേക്കുന്നതാണ് വെയ്റ്റ് ലോസ് പിൽസ് ഇൻസ്റ്റെഡ് ഓഫ് ഇഞ്ചെക്ഷൻസ്. അത് നമ്മൾ വളരെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് വൈറലായിരുന്ന ആ ഒരു വാർത്തയൊക്കെ തന്നെ യു എ അപ്രൂവ് ചെയ്തെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ് മോർ ചോയ്സ് ഫോർ ഒബിസിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ഒരു മെഡിസിൻ. കൊളസ്ട്രോൾ ട്രീറ്റ്മെൻറ്റ് ആസ് എ പിൽ എന്നുള്ളൊരു വേണം കൊളസ്ട്രോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഫോർ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഫോർ ഹാർട്ട് ഫെയിലിയർ, അഡ്രിനാലിൻ വിത്തൗട്ട് നീഡിൽ, ഫോർ ഡ്രൈ ഐസ്, ഫോർ ബ്രസ്റ്റ് ക്യാൻസർ, ജീനി തെറാപ്പി ഫോർ എസ് എം എ, പിൽസ് ഫോർ വിറ്റിലിഗോ പേഷ്യൻസ്. ഇത്രയും കാറ്റഗറിയാണ് സത്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് യു എ അംഗീകരിച്ച മെഡിസിൻ, പുതിയ മെഡിസിൻസ് എന്നുള്ള രീതി. എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ട് വരുന്ന ഒരു എന്താ പറയുക, നമുക്ക് പനി വരുമ്പോൾ ഇത് കഴിച്ചാൽ മതി, അല്ലെ ഒരു റണ്ണിങ് നോസ് വരുന്ന സമയത്ത് ഇത് കഴിച്ചാൽ മതി, തലവേദന വരുന്നത് ഇത് കഴിച്ചാൽ മതി. ഇതല്ലാതെ സി നമ്മുടെ ആ പഴയ ഒരു 20 വർഷം മുന്നേയുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സോ ലൈഫ് സ്റ്റൈലോ അല്ല ഇന്നത്തേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം മെഡിസിൻസോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റോ വരേണ്ടതല്ലേ സത്യം പറഞ്ഞാൽ. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഫോൺ വരെ അപ്ഗ്രേഡ് ചെയ്യും, പക്ഷെ നമ്മുടെ പനി വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ടോ? പനി വരുന്ന കാരണങ്ങളും റൂട്ട് കോസുകളും നമുക്ക് വേറെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണേലും അങ്ങനെ കുറേയധികം മെഡിസിൻസ് പുതിയതായിട്ടുള്ള രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ രാജ്യം അംഗീകരിച്ചിട്ടുള്ള കുറേ ലിസ്റ്റുകളാണ് ലിസ്റ്റ് ഓഫ് കാറ്റഗറീസാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയും ടെസ്റ്റുകൾ ഉണ്ടല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ എന്താണേലും ഇത് നല്ലൊരു വാർത്ത തന്നെയാണ്. ഒരു വർഷം കൊണ്ട് ഇത്രയും അവർ മെഡിക്കൽ രംഗത്തും ഒരു എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയോടെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവർ പറയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയും ടെസ്റ്റുകൾ ഉണ്ടല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ എന്താണേലും ഇത് നല്ലൊരു വാർത്ത തന്നെയാണ്. ഒരു വർഷം കൊണ്ട് ഇത്രയും അവർ മെഡിക്കൽ രംഗത്തും ഒരു എല്ലാ

0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും
0: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
0: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബർഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഖലീഫ മൂവിയുടെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ ഇന്ന് വിചാരിക്കും ഞാൻ എന്ത് കോണസ്റ്റ് കൊണ്ടാണ് വരുന്നതെന്ന്. ഇന്നലെ ഞാൻ ഒരു ഡയലോഗായിരുന്നു ചോദിച്ചിരുന്നത്. അത് കുറേ പേര് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് ഞാൻ ഇച്ചിരി ഫ്രീ ആയിട്ട് അല്ല ഫ്രീ അല്ല ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് തരാൻ പോകുന്നത്. ഓൾറൈറ്റ്, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വണ്ടി ഓടിക്കുന്നവർ വേണ്ട, അല്ലാത്തവരും വേഗം നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുക, ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്നാൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഫോളോ കാണിക്കട്ടോ, അപ്പോൾ അതിലൊന്നും ഞെക്കണേ, അപ്പോൾ അത് ഫോളോ ആകും. അപ്പോൾ ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ കാണുന്ന ആളെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഗസ് ദ പേഴ്സണാലിറ്റി ആണ്. സോ വേഗം തന്നെ ഗസ് ചെയ്യുക. മലയാള സിനിമയിലെ തന്നെ, മലയാള സിനിമ അതാണ് ക്ലൂ. ഏറ്റവും എന്താ പറയുന്നത്, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആരാണെന്ന് ഗസ് ചെയ്യാം. വളരെ ഈസിയാണ്, വളരെ ഈസിയെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ഞാൻ പറയില്ല, ഒരു ക്ലൂ ഞാൻ തരില്ല. കാരണം അത്ര ഈസിയാണിത്. ആൻഡ് നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ആൻഡ് വേറൊരു സാഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കറക്റ്റ് ഫോർമാറ്റിൽ അയക്കാൻ പലർക്കും അറിയില്ല. കറക്റ്റ് ഫോർമാറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾ റാൻഡമൈസറിൽ പോകുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ റൈറ്റ് ഉത്തരം എത്ര വട്ടം അയച്ചാലും പോകില്ല. അത് നിങ്ങൾ റൈറ്റായിട്ട് എന്താ പാട്, ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇത്ര മാത്രമല്ലേ പറയാനുള്ളൂ. വേഗം അയച്ചു. ഒരു കപ്പിൾ പാസ് കിട്ടാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ചിരുന്ന് ഓണർ റിലീസ് ഖലീഫ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇരുന്ന് കാണാൻ. ട്രെയിലറൊക്കെ ന്യൂസ് ഓൺ റിലീസായിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുന്നത്, അക്സെപ്റ്റൻസ് ആണ് നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്നത്. അപ്പം എന്നാലും വേഗം തന്നെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെല്ലുക. നമ്മളവിടെ സ്റ്റോറി, ലേറ്റസ്റ്റ് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാവുന്നതാണ് കേട്ടോ.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: Traffic update.
4: Traffic update.
5: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അൽ ഖെയ്ൽ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ റാസൽ ഖൂറിൽ നിന്ന് കയറി വരുന്നിടത്ത് ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചെറിയ ട്രാഫിക് സിറ്റുവേഷൻ അവിടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ആൻഡ് ഊദ്മേത്ത റോഡ് ഇച്ചിരി ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ദുബായിലെ സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ദുബായ് മോൾ, ഫാഷൻ അവന്യൂ, ആ റോഡുകൾ, ചെറിയ ചെറിയ റോഡുകൾ, ഞാൻ മെയിൻ റോഡുകൾ എപ്പോഴും പറഞ്ഞെന്താണെന്ന് അറിയാം, അത് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് തന്നെയാണ് അവിടെ ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഷാർജയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് മിൻസ റോഡിലും അതുപോലെ അലി തിയേറ്റർ ഓൾഡ് റോഡിലും നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കും. അലിഹ സ്ട്രീറ്റിലും നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എനിവേസ്, രാവിലത്തെ സിറ്റുവേഷൻ ഇതൊക്കെ തന്നെ. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. എമിറേറ്റ്സ് റോഡും അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലോയിങ് ആണ്. ചെറിയൊരു ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണു. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ മെസ്സേജ് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അക്ഷയ് ഇന്നടുത്ത് ഇന്ന സംഭവമുണ്ട്, ഇന്ന എക്സിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളം പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ.
5: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1980.

0: ഭക്ഷണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടിയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand dunes. Sand dunes.
2: Sand dunes with Akshay on Home 92.2 FM.
3: Sand dunes with Akshay brought to you by Lulu. Onam ivadeyaanu.
4: അങ്ങനെ ഓണം ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയും ലുലു. ലുലുവിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പല കളേഴ്സ് പല രീതി, ഇപ്പം നമുക്ക് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇനി അതെല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കിട്ടും. അത് ഇപ്പം നോട്ട്സ് ഓണം ഒരുപാട് ട്രെൻഡാകുന്നുണ്ട്. നമ്മളൊക്കെ ഞാൻ ഒരുപാട് ഞങ്ങളുടെ ഓണം സീരീസിനകത്ത് നോട്ട്സ് ഓണം ആണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയ സമയത്ത് കൂടെ അവിടെ കിടക്കുന്ന കളക്ഷൻസിൽ കുറേ എണ്ണം നമുക്ക് നോട്ട്സ് ഓണവും അതുപോലെ തന്നെ ഓണമായിട്ടുള്ളതും ഇവൻ എത്ര വെറൈറ്റി മുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്നും മുണ്ട് മേടിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഇത്രയും വെറൈറ്റി ഇത്രയും ഓപ്ഷൻസിൽ നമുക്ക് മുണ്ട് കിട്ടുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫാഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് ലുലു തന്നെയാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. ഞാൻ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ലുലുവിൽ ഉണ്ടാവും, ഞാൻ കിസിസ് ലുലുവിൽ ഉണ്ടാവും. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ അവിടുത്തെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലുലുവിൻ്റെ ക്ലോത്ത് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഓണത്തിന് എടുക്കുമ്പോഴും നിങ്ങളൊന്ന് നോക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഓണം കഴിഞ്ഞാലും നമുക്ക് ഇടാൻ പറ്റും. നല്ല ഗംഭീര ഔട്ട്ഫിറ്റ്സ് ആണ് ലുലു നമുക്ക് തരുന്നത്. അപ്പോൾ എന്താണേലും ഫാഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാഷൻ മാത്രമല്ല ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ലുലു എന്ന് പറയുന്നത് ഫോർ ദിസ് ഓണം. സോ ഫാഷൻ രംഗത്ത് നോക്കുകയാണെങ്കിൽ കുർത്തയാണെങ്കിലും അല്ലെങ്കിൽ ഷർട്ട്സ് ആണെങ്കിലും ഇനി നമ്മുടെ കിഡ്സ് വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി മെൻസിനും ലേഡീസിനും എല്ലാവർക്കും പറ്റുന്ന എല്ലാ മെറ്റീരിയൽ കളക്ഷൻസും ലുലു ഇത്തവണ നമ്മുടെ വീണ്ടും ഗൾഫിൽ തന്നെ ഒരിക്കൽ കൂടെ ഒരുക്കിയിട്ടുണ്ട്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amma,
5: what's your name? I'm going
4: to get AC. Let's go. Let's go. Let's go. Let's go.
6: Let's go. Let's go.
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ് അണ്ണന്റെ പ്രശ്നം. എന്താ, ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
2: വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. അങ്ങനെ ഓണം ഇങ്ങെത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോളെ ഓണം എവിടം വരെ ആടാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നട മിറ്റം വരെ എന്ന് പറയും. അതുപോലെ നമ്മുടെ പ്രവാസികളെ നോക്കുകയാണെങ്കിൽ തിരക്കിട്ട് നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇതെവിടെ നിന്നെടുക്കും, ഡ്രസ്സ് എവിടെ നിന്നെടുക്കും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. അപ്പം എന്നാലും ഞാൻ ഒറ്റ കാര്യം പറയാം, ഇത്തവണ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ, ഫാഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ഇഡി റീഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മുഹമ്മദ് റിയാസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടാകുമെന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തുവരും. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന SIT അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാസലഹരിയുമായി 4 പേർ പിടിയിൽ. പിടിയിലായത് DYFI നേതാക്കൾ ഉൾപ്പെടെ. സംഭവം തൊടുപുഴ ഇടവെട്ടിയിലാണ് ഉണ്ടായത്. DYFI നേതാവ് TS ഷിയാസ് ആണ് മയക്കുമരുന്ന് കേസുമായി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധനവിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച് ഇറാൻ. യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സൌഹൃദത്തെ ബാധിക്കുമെന്നും ഇറാൻ. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. 2 മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. CMRL എക്സാലോജിക്കിലെ ED റെയ്ഡ് പാർട്ടിയെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. രാഷ്ട്രീയ പ്രേരിതമായുള്ള റെയ്ഡാണിപ്പോൾ നടക്കുന്നതെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. രണ്ടാം റെയ്ഡിന് പിന്നാലെ CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ അന്വേഷണ നടപടികൾ കടുപ്പിക്കുകയാണ്. ED മുൻമന്ത്രി മുഹമ്മദ് റിയാസ്, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവർ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് എത്തുമെന്ന് വിവരം. വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. വീണ ടിക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ED പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസം മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരുടെയും പാർട്ടി നേതാക്കളുടെയും വീടുകളിൽ നടന്ന റെയ്ഡിൽ രേഖകളും വിവരങ്ങളും വിശദമായി പരിശോധിക്കാനൊരുങ്ങുകയാണ് ED. പരിശോധന പൂർണ്ണമായ ശേഷം വീണ ടിക്ക് വീണ്ടും നോട്ടീസ് നൽകുന്നതിൽ തീരുമാനമെടുക്കും. CMRL എക്സാലോജിക് കേസിൽ വീണ ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുന്നു ED. ഇത് ഷെൽ കമ്പനിയെന്ന സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. കമ്പനിയുടെ മേൽവിലാസത്തിൽ ദുരൂഹതയുണ്ടെന്ന് ED സംശയിക്കുന്നു. KPCC അധ്യക്ഷ ചർച്ചയിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിന്റെ നിലപാട് ഇന്നറിയിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനായി ഇരു നേതാക്കളും ഡൽഹിയിൽ. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷനാകണമെന്നാണ് VD സതീശന്റെ വാദം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി ഉൾപ്പെടെ MPമാരും മാത്യക്കുഴൽനാടൻ MLA ജോസഫ് ആഴിക്കനുമാണ് പദവിക്കായി മുൻനിരയിൽ ഉള്ളത്. നേരത്തെ K മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചിരുന്നു. രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. കോൺഗ്രസ് വിമത മായ രാഹുലും UDF സ്ഥാനാർത്ഥി റിയാബിനോ ചിരങ്കുഴിയുമാണ് മത്സരരംഗത്ത് ഉള്ളത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിമതർ കൊണ്ടുവന്ന സ്വതന്ത്ര അംഗം മായ രാഹുലിനെ അയോഗ്യയാക്കാൻ നിയമ നടപടി സ്വീകരിച്ചുവെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. ഒരു ദിവസം ലക്ഷ്യം 6 വിക്കറ്റ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം 6 വിക്കറ്റ് അരികെ നിൽക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ലങ്ക നാലാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 4-84 എന്ന നിലയിലാണ്. 6 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ലങ്കയ്ക്ക് 289 റൺസ് കൂടി വേണം വിജയത്തിലേക്ക് എത്താൻ. കളി ആരംഭിച്ചിരിക്കുകയാണ്. അവസാന ദിനം 4 വിക്കറ്റ് നഷ്ടത്തിൽ 119 എന്ന നിലയിലാണ് ശ്രീലങ്ക. ഇപ്പോൾ 253 റൺസ് വേണം ജയിക്കാൻ. ഹോക്കി ലോകകപ്പ്, ഇന്ത്യ പാകിസ്ഥാൻ നിർണായക പോരാട്ടം ഇന്ന്. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യക്ക് 2nd round കടക്കാം. പാകിസ്ഥാന് മുന്നേറാൻ ജയം കൂടിയ ഉക്കു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. സമീപകാല ഏറ്റുമുട്ടലുകളിലും ഇന്ത്യക്കാണ് ആധിപത്യം. പ്രോ ലീഗ് യൂറോപ്യൻ പാദത്തിലെ 2 കളികളിൽ ഇന്ത്യ 7-1, 4-3 സ്കോറിലും വിജയം നേടിയിരുന്നു. എന്നാൽ പാക് ടീമിനെ വില കുറച്ച് കാണരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ചൂണ്ടിക്കാട്ടി.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ സമയം 9:06.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 43%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: of the hour. Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
3: എന്തമ്മേ, ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
4: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഓണപ്പൂവേ, കോമൽ പൂവേ.
5: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷൻ

0: ഓണം ഇവിടെയാണ്. സ്വാഗതം. ഇന്നലെ എല്ലാവർക്കും ഈ വാർണിംഗ് മെസ്സേജും അലേർട്ടും കാര്യങ്ങളും ഒക്കെ വന്ന് കാണുമല്ലോ അല്ലേ. ആ സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നേ കുറെ നാളുകൾക്ക് ശേഷം എന്തിന് വന്നി എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നലെ വന്നതിന്റെ നിങ്ങൾ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അല്ലെങ്കിൽ ആ സൗണ്ട്, ഈ സൗണ്ട് സാംസങ്ങോ അല്ലെങ്കിൽ ആപ്പിളോ ഇത് ഏതെങ്കിലും കമ്പനി ഡിസൈൻ ചെയ്യുന്നതാണ് ഇത്, അതായത് രാജ്യങ്ങളിൽ അത് അവരെ ഫിക്സ് ചെയ്യുന്ന സൗണ്ടും ഫോണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ അലേർട്ട് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പിന്നെ ചിന്തിക്കുക എന്നുള്ളത് ആണ് ഇത് ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞത്. ഇത് സത്യമൊന്നുമല്ല, ഞാനിത് രാവിലെ കലീസ് ടൈംസിൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. ഇതെങ്ങനെയാണ് ഇത് വരുന്നത്, ഇത് എപ്പോഴാണ്, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത്, ഈ രാജ്യം ഗവൺമെന്റ് അയക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഭവം തന്നെയാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ അത് പ്രളയം വന്നപ്പോൾ സമയത്തും നമ്മളത് കണ്ടിരുന്നു അല്ലേ. പക്ഷേ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം വന്നിരുന്ന എല്ലാവരും എവിടാണ്, എന്താണ് സംഭവം എന്നുള്ളൊരു ഒരു ഭീതി എല്ലാവർക്കും പടയുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിരുന്നു. പക്ഷേ എന്താണെങ്കിലും അത് അവസാനം എല്ലാം ശാന്തമാണ്, നിങ്ങൾക്ക് റെസ്യൂം ചെയ്യാമെന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര. ഞാൻ മുമ്പ് രാവിലെ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ആ സമയത്ത് ഞാൻ ഒരു ഷൂട്ടിന് വേണ്ടി ഒരു ഷോപ്പിൽ നിൽക്കുക, ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു ഷാർജയിൽ. ഇത് കേൾക്കുകയും ആ റോഡ് ബിസി റോഡാണ്, അവിടെ പാർക്കിംഗ് പോലും കിട്ടാനില്ല. ഇത് കേൾക്കുകയും ആ റോഡ് അങ്ങോട്ട് കാലിയായിരുന്നു ണ്ടല്ലോ. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒന്ന് ആളുകൾ വന്നു തുടങ്ങിയത്. അപ്പൊ അത്രമാത്രം ആളുകൾ പാനിക്കാണ് എന്ന് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം. പക്ഷെ വേറൊരു കാര്യം, നമ്മളോട് ഷെൽട്ടർ ചെയ്യാൻ പറയുന്ന സമയത്ത് ഷെൽട്ടർ ചെയ്യുന്നതാണ് ഏറ്റവും നമ്മുടെ അനുസരണം എന്ന് പറയുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് എനിക്ക് ഇന്നലെ മനസ്സിലായി, നമ്മളൊക്കെ ഇത് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്താണേലും അതൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ സുരക്ഷിതമാണ്, നമ്മൾ സേഫാണ്. ഈ രാജ്യത്തേക്കുമേ എനിക്ക് ഒട്ടും ഒരു ഭീതി തോന്നിട്ടില്ല കേട്ടോ. കാരണം അത് നമ്മൾ സേഫാണ്, നമ്മൾ പിന്നെന്തിനാണ് സേഫ് ആയിട്ടുള്ളടത്ത് പിന്നെ തന്നെ നമ്മൾ പേടിക്കുന്നത്, അല്ലാതിരിക്കുമ്പോഴല്ലേ പേടിക്കേണ്ടത്. അപ്പോൾ ഈ രാജ്യം സേഫ് തന്നെയാണ്. സോ അതിൽ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്യാം, വിശ്രമിക്കാം, ഉറങ്ങാം. അത് UAE ആണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആധാരം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. നല്ല സ്ലോ മൂവിംഗ് ട്രാഫിക് ആയിട്ട് തന്നെ ഏകദേശം എനിക്കൊന്ന് ക്യുസൈസിന്റെ ഭാഗം നാദെല്ലാം അവർ വർക്ക് വണ്ണ് വരെ ഉണ്ട് കേട്ടോ. അത് ക്യുസൈസിന്റെ ഭാഗം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ക്യുസൈസ് വരെ എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ വരെ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ പോകുന്നുണ്ട്. ഫ്രം ഓൾ ദ വേ ഫ്രം സിറ്റി സെന്റർ അൽസായ അവിടെ നിന്നാണ് തുടങ്ങുന്ന രണ്ട് ആക്സിഡൻസും ആ ഒരു ഷാർജ കഴിയുന്നവിടെ വരെ മൂന്ന് ആക്സിഡൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ ഉള്ള സിറ്റുവേഷൻ. അൽക്കേൽ റോഡ് ചെറിയ ചെറിയ അവിടെ ഇവിടെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ. ബാക്കി ഫിനാൻഷ്യൽ സ്ട്രീറ്റും ബുർജ് ഖലീഫയുടെ ആ ഒരു ഏരിയ ഒക്കെ ഇച്ചിരി ചെറിയ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes. Sand Dunes.
2: Sand Dunes with Akshay on Home 92.2 FM.
3: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
4: അങ്ങനെ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും അബുദാബിയിലേക്ക് എത്തുകയാണ്. ആഡ്കോപ്പിലാണ് നമ്മൾ ഈ തവണത്തെ ഓണം ഗംഭീരമാക്കാൻ പോകുന്നത്. അബുദാബിക്കാരെ, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം വേറെ ഒരു പ്ലാനുണ്ട്. ഞായറാഴ്ച സമയം രാവിലെ തൊട്ട് അവിടെ പരിപാടികളാണ്. സോ മീന സെന്ററിലുള്ള ആഡ്കോപ്പിലാണ് ഞങ്ങൾ എത്താനായിട്ട് പോകുന്നത്. ഒരുപാട് ഫൺ ഗെയിംസ്, പായസ മത്സരം, മലയാളി മംഗ മത്സരം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾ അബുദാബിയിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഓണത്തിന് നമ്മുടെ നാട്ടിൽ പോയി ആ ഒരു പരിപാടിയൊക്കെ, നാട്ടിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പണ്ടായിരുന്നു ആ പരിപാടി. എന്നാൽ ആ വൈബൊക്കെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ റിക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ എത്താനായിട്ട് പോകുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിനെയും ഗാങ്സിനെയും എല്ലാം വിളിച്ചോ. അല്ല, അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ സ്റ്റോയിൽ പറഞ്ഞാൽ നിങ്ങളോട് പറയണം കേട്ടോ. ഞാൻ അവിടെ ചോദിക്കും എത്ര പേരാണെങ്കിൽ എൻ്റെ ഷോ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവിടെ വന്നേക്കെന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്ന സമയത്ത്, ഞാനുണ്ട് സാർ, മറ്റേ മോനായി പറയുന്ന പോലെ ഞാനുണ്ട് സാർ. അല്ല ചുമ്മാട്ടോ, നിങ്ങളങ്ങ് വന്നാൽ മതി, ഏത് ഷോ കേട്ടാലും നിങ്ങളങ്ങ് വന്നാൽ മതി. നമുക്ക് ഗംഭീരമൊക്കെ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ അബുദാബിയിലേക്ക് എനിക്കൊന്നും ഞാനൊരു ഷോ ആയിട്ട് വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. സോ അതുകൊണ്ട് തന്നെ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ എന്താണേലും ഗംഭീരമാക്കാം. നിങ്ങൾക്ക് ഞായറാഴ്ച ഒരു പരിപാടി ഇടണ്ട. ഇനി ദുബായ്ക്കാരാണെങ്കിൽ പോലും അബുദാബിക്കായോ, നമുക്ക് അടിച്ച് പൊളിച്ച് ചില്ലാക്കിയിട്ട് ഓണത്തിൻ്റെ തലേ വീക്കെൻഡാ. ഈ വീക്കെൻഡ് നിങ്ങൾ ആഘോഷിച്ചില്ല, പിന്നെ എന്താ തന്നെ ആഘോഷിക്കാൻ പോണേ. അപ്പോൾ എന്നാലും നേരെ മീന സെൻറ്ററിലോട്ട് പോര്, അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: ഉള്ളിക്കൽ തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന് ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇങ്ങനെ തിരക്കിട്ട് നമ്മുടെ റോഡുകളിലൊക്കെ നല്ല ബിസി ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓണക്കാലം ഇനി എത്തി. സത്യം പറഞ്ഞ് നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ പായസം ആയിക്കോട്ടെ, ഏത് പായസമാണോ കുടിച്ചേ, അല്ലെങ്കിൽ ഇനി സദ്യ എവിടുന്നാണ്, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ, ഞാൻ പ്രവാസിയായി കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ പായസത്തിന്റെ വെറൈറ്റി കാണുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ലൂലു ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ലൂലുവിൻ്റെ സദ്യയും പായസവും ഇത്രയധികം കെങ്കേമമാകുന്നത്. ഏകദേശം ഇത്തവണയും ലൂലു ഒരുക്കുന്നത് നമ്മുടെ പഴയട മോഹൻ എന്ന മുതിരിയുടെ ഗംഭീരമായിട്ടുള്ള 24 വിഭവങ്ങളടങ്ങുന്ന ഓണസദ്യയാണ്. അതും 26 തൊട്ട് 30 വരെ നമുക്ക് ലഭിക്കും. നമുക്ക് നേരിട്ട് പോയി ബുക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇനി ലൂലുവിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല 25 തരം പായസമാണ് ഇത്തവണത്തെ ലൂലുവിൻ്റെ പായസമേളയിലും ഉള്ളത്. ഇതെനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ പോയാലും കിട്ടുമെന്നുള്ള ലൂലുവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി തന്നെയാണ്. അത് വിട്ട് ഒരു കാര്യവും ലൂലുവിനില്ല. അപ്പോൾ എന്താണേലും ഈ വട്ടം നിങ്ങൾ സദ്യയും അതിനോടൊപ്പം പ്രത്യേകിച്ച് അവരുടെ ചക്കപ്പായസമൊക്കെ ഞാൻ പണ്ട് കഴിച്ച് എന്തോ ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എന്താണേലും നിങ്ങൾ സദ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗംഭീര സദ്യ നല്ല ആവശ്യത്തിലേറെ പായസങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങൾ നേരെ ലൂലുവിലേക്ക് പോവാ സാധനം മേടിക്കാൻ.
0: You are listening

0: Tunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം സഫീദ് സാഹറിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ മനസ്സിൽ ആ ഒരു സിനിമ കാണുമ്പോൾ കുറേയധികം ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ കാണുമായിരുന്നു, അതിനകത്ത് നമ്മുടെ മുഷറഫായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു വ്യക്തി ആ ഒരു സത്യം പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഞങ്ങൾ തരിക്കും. അപ്പോൾ ആ ഒരു ന്യായം കൂടുതലെന്ന് പറയണില്ല. അപ്പോൾ ആ ഒരു വ്യക്തിനെ വ്യക്തിയായിട്ട് അഭിനയിച്ച ആൾ പറയായിരുന്നു, സത്യം പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ഹേറ്റേഡ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, എന്നെ സത്യം പറഞ്ഞാൽ തല്ലിയാ കൊള്ളാവുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ട് എന്നുള്ള അദ്ദേഹം നമ്മുടെ ഈദിനകത്ത് അഭിനയിച്ചേക്കുന്ന ഇന്ത്യൻ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം ആദ്യത്തിൻ്റെ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈദിനകത്ത് ഈ സഫീദ് സാഗർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് ഞാൻ ഇത്രയും ലോങ് സ്ട്രെച്ച് സീരീസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിയുന്നത്. ആറ് സീരീസ് ഏകദേശം ഒരു 7-8 അവേഴ്സ് എടുക്കും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടാനായിട്ട്. 8 മണിക്കൂർ ഞാൻ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് ഞാൻ അങ്ങേ വീക്കെൻഡിൽ ഇരുന്ന് തീർത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് അഹൂജ എന്ന് പറയുന്ന നമ്മുടെ അതിൻ്റെ മെയിൻ ക്യാരക്ടർ, അതുപോലെ തന്നെ അതിനകത്തെ ചീഫ് കമാൻഡിങ് ഓപ്പറേഷൻ ഹെഡ് ഉണ്ട്, അതിന് അവരുടെ ടീം ലീഡർ ഉണ്ട്. അപ്പം ഈ ടീം ലീഡർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ചില സമയത്ത് ടീമിനോടൊക്കെ പോകണ്ടെന്ന് പറയുമ്പോഴും ടീം ലീഡർ ആ വാക്ക് വന്ന് ഇവരുടെ അടുത്ത് പറയുമ്പോൾ, ഇവർ ടീം ലീഡറിൻ്റെ അടുത്ത് പറയുമ്പോഴൊക്കെയുള്ള ആ ഒരു ഇമോഷൻസൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം റിയൽ ലൈഫിലെ ടീം ലീഡറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കാണായിരുന്നു. അപ്പോൾ അവരോട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, സർ താങ്കൾ പല ഓപ്പറേഷൻസിനൊക്കെ പോകുമ്പോൾ ഈ പൊളിറ്റിക്കൽ ആളുകളുമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ജസ്റ്റ് ഞാൻ അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കേണ്ട. അത് സത്യം പറഞ്ഞാൽ സഫീദ് സാഗർ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ പ്ലേ ചെയ്യാമേ. ഒരു മിനിറ്റ്, എന്തോ ഒരു ടെക്നിക്കൽ എറർ എവിടെയോ സംഭവിച്ചതുപോലെ. സഫീദ് സാഗർ എത്ര പേര് കണ്ടു? ഞാൻ നമ്മളാ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേരാണ് സത്യത്തിൽ എന്താ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഇത് ഏറ്റവും ബെസ്റ്റ് സീരീസ് ആണ്, നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവർ കണ്ടിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്ന കാര്യം. നമ്മളൊരു സജഷൻ കൊടുത്തിട്ട് അവർ കാണുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്നാലും എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇത് പ്ലേ ആണില്ല കേട്ടോ. എനിവേസ് ഞാൻ പറയാം, അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്കളുടെ ഈ ഓപ്പറേഷൻ ജീവിതത്തിൻ്റെ അടിയിൽ, അതായത് സർവീസിലിരിക്കുന്ന സമയത്ത്, സ്പെഷ്യലി കാർഗിലിൻ്റെ ഒക്കെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ പൊളിറ്റിക്കൽ ആൾക്കാർ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞത് നോട്ട് അറ്റ് ഓൾ, ഈവൻ ഞാനായിട്ടോ എൻ്റെ ടീമായിട്ടോ ഞങ്ങളുടെ ടീമിൽ നിന്ന് അങ്ങോട്ടോ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻസിന് പോലും ഞങ്ങൾ നിൽക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എയർ ബേസ് കൺട്രോളുമായിട്ട് അവിടെ ചിലപ്പം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ എപ്പോഴും ഞങ്ങളുടെ എന്നിട്ട് മറുപടി ഞങ്ങളുടെ ആരാണോ ചീഫ് കമാൻഡിങ് ഓഫീസർ ആ സമയത്ത് ആ ഫീൽഡിലുള്ളത്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഹിം എന്നാണ്. അതായത് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ആ ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സ് ഇപ്പം ഏറ്റവും പുതിയൊരു സീരീസ് ഈ 28-ാം തീയതി വെളിയിലിറക്കാൻ പോകുന്നുള്ളൊരു ഞാൻ രാവിലെ അറിഞ്ഞിരുന്നു. നമ്മുടെ മിഗ് കാഫ്റ്റിനെ പറ്റിയിട്ടുള്ളതാണ് ആ ന്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം അതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മിഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എന്താ പറയുക ഒരു ബോയ് ആണ്, ഇന്ത്യക്ക് വേണ്ടി പടയൊരുക്കാൻ വേണ്ടി ഇന്ത്യക്കാർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അമ്മയിൽ നിന്ന് ജനിച്ചൊരു ബോയ് ആണ്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറി പലരും എന്താ പറയുന്ന ഒരു ഇമോഷണൽ ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. മിഗ് 21-ൻ്റെ കാര്യം ഓഗസ്റ്റ് 28 ഞാൻ പറഞ്ഞല്ലേ, ഓഗസ്റ്റ് 26 റിലീസ് ആകാൻ പോകുന്നത്. 25 മിനിറ്റ് മുന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഇത് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇതൊക്കെ താല്പര്യമുള്ളവരാണ്, ഇത് എനിക്കൊന്നും താല്പര്യം ഇല്ലാത്തവർ പോലും ഇത് കണ്ടിരുന്ന് പോകും. അത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ഓരോ പ്രൊഡക്ഷൻസും കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണേലും ഇത്തവണത്തെ വീക്കെൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു റെക്കമെൻഡേഷനും കൂടെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്ന, അല്ല ഇത്തവണയല്ല അടുത്ത ആഴ്ചത്തെ, നമുക്ക് ലോങ് വീക്കെൻഡ് കൂടെ വരുന്നൊരു ദിവസമാണല്ലോ നമ്മുടെ ഈ മിഗ് 21-ൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ നെറ്റ്ഫ്ലിക്സ് കൊണ്ടുവരാൻ പോകുന്നത്.
0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: തമിഴ്നാട്ടിൽ വിചിത്ര ഉത്തരവ്. സി പി എമ്മുകാരുടെയും സി പി ഐക്കാരുടെയും എണ്ണമെടുക്കണമെന്ന്. പേടിച്ചോടില്ല, ഇഡിയറയുടെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മുഹമ്മദ് റിയാസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിമരുന്ന് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് പിടി. തൊടുപുഴ ഇടവെട്ടിയിൽ ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി എം ഷിയാസ്, ആഷിഖ് നിഹാൻ അടക്കം 4 പേരാണ് പിടിയിലായത്. ഇ ഡി റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് മുൻമന്ത്രിയും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ്. മുൻ റെയ്ഡുകളിൽ ഒന്നും കിട്ടിയിട്ടില്ല, ഏതന്വേഷണവും നടത്തട്ടെ. ഇ ഡി റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. ബി ജെ പിയുടെ അപകടകരമായ രാഷ്ട്രീയത്തെ എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും ഇത് നേരിടുമെന്നും മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ഇ ഡി റെയ്ഡിലും മറുപടി നൽകി റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് റിയാസ് ആരോപിച്ചു. എക്സലോജിക്ക സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും റിയാസ്. അതിനിടെ ഇ ഡി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണമയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. മൊബൈൽ ഫോൺ ഇ ഡി പിടിച്ചെടുത്തു. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ഇ ഡി കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സിഎംആറിൽ എക്സാലോജിക് കേസിൽ വീണ ടേക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച് വിശദ അന്വേഷണത്തിന് ഇ ഡി. ഇത് ഷെൽ കമ്പനിയെന്ന സംശയം. കോഴിക്കോട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. കമ്പനിയുടെ മേൽവിലാസത്തിൽ ദുരൂഹത. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലാണ് ദുരൂഹത. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനിയെന്ന രേഖകളിൽ. ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 15 ലക്ഷം രൂപ ഇ ഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. വീണ ടേക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ഇ ഡി പരിശോധന. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇ ഡി കടക്കും. അതിനിടെ ഇ ഡി നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് സിപിഎമ്മിനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം പി എ മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും സിപിഎമ്മിന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടാകുമെന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തുവരും. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ എം എൽ എ. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് എം എൽ എയുടെ വിശദീകരണം. മേയർ വി വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ച യു എ ഇ. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് യു എ ഇ വ്യക്തമാക്കി. അതിനിടെ യു എയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ യു എ ഇ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ പറയുന്നു. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇറാനുമായി ചർച്ചകളില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ്. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഹോർമുസ് തുറക്കാൻ യു എസ് സാമ്പത്തിക പ്രതിസന്ധി ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് $91 കടന്നിരിക്കുകയാണ് ഇപ്പോൾ. ഹോർമസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യു എസും ഒമാനും ഇറാനുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോട് അടുക്കുകയാണെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് സഖ്യകക്ഷി കൂടിയായ ഒമാന് നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച് വിദഗ്ധരെ നിയമിക്കും. രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ അല്പസമയത്തിനകം പാലാ നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് വിമതമായ രാഹുലും യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ ബിനോ ചീരാങ്കുഴിയുമാണ് മത്സര രംഗത്ത് ഉള്ളത്. നെഹ്റു ട്രോഫി പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ ജലമേളയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി. തന്റെ ചിത്രമോ പേരോ ഉൾപ്പെടാത്ത പോസ്റ്റർ പിൻവലിച്ചെങ്കിലും പുതിയ പോസ്റ്റർ ഇറക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. തമിഴ്നാട്ടിലെ വനിതാ സർക്കാർ ജീവനക്കാർക്ക് മൂന്നാം പ്രസവത്തിന് 365 ദിവസം അവധി. ഇതുവരെ ആദ്യ രണ്ട് കുട്ടികളുടെ ജനനത്തിനായിരുന്നു ഒരു വർഷം വീതം അവധി നൽകിയിരുന്നത്. തമിഴ്നാട്ടിൽ വിചിത്രമായ ഒരു ഉത്തരവ്. കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം അറിയിക്കണമെന്ന ഡിണ്ടിഗലിൽ ഉത്തരവ്. തഹസിൽദാർ എൻ ഐ എസ് സ്വാമിയുടേതായിരുന്നു ഉത്തരവ്. തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു. ചെന്നൈയിലെത്തി വിശദീകരണം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ്, ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എന്ന നിലയിലാണ്. 216 റൺസ് വേണം ലങ്കയ്ക്ക് ജയിക്കാൻ. അടുത്ത വാർത്ത 11 മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
2: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
3: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 39%.
0: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
3: അതെല്ലോ, ഓണം ഇവിടെയാണല്ലോ. വെൽക്കം ബാക്ക് ഹോം, 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയ്യാണ് ഞാൻ ആലോചിക്കരുത്. കഴിഞ്ഞ വർഷം ഈ ഏത് മൂഡ് ഓണം മൂഡ് എന്ന് പറഞ്ഞ സോങ് വന്ന പോലെ ഈ വട്ടം ആരും അങ്ങനെ ഒരു സോങ് ഇറക്കിയിട്ടില്ല അല്ലേ. കഴിഞ്ഞ വർഷം അത് ഇന്നും ഈ നമ്മുടെ മനസ്സിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ട് എല്ലാത്തിനും പോകുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഇത് ഏറ്റെടുത്ത്. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് റീൽസിനൊക്കെ സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് അധികം സോങ്ങ്, ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ നല്ല നല്ല സോങ്ങും കിട്ടുള്ളൂ. എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ആ സോങ് ഏത് മൂഡ് ഇപ്പോഴും പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു നമ്മുടെ എന്താ പറയുക, ഈ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ നമുക്ക് ഈ ജൂൺ മാസത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ എല്ലാ ഓരോ ആക്ച്വലി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ മാസം ഇവർ പറയുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ മാസമാണ് ദ ബെസ്റ്റ് പ്ലേസ് ട്രാവൽ ചെയ്യാനെന്ന്. അത് ആ ഓരോ സ്ഥലത്തെയും എന്താ പറയുന്നത് ക്ലൈമറ്റും കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പം ജനുവരി മാസം നമുക്ക് രാജസ്ഥാനിലാണ് പോകേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിൽ റാൺ ഓഫ് കച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസങ്ങളിലൊക്കെ മേഘാലയ പോകണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ അതിൻ്റെ ലിസ്റ്റ് ഞാൻ എടുക്കാം കേട്ടോ ഏതൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയെന്ന സമയത്ത് ജൂൺ മാസം നമ്മുടെ കേരളമാണ് അതിന് പറഞ്ഞത്. കാരണം കേരളത്തിൻ്റെ മൺസൂൺ ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ഫ്രം എനി അതർ മൺസൂൺസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. സത്യമല്ലേ, നമുക്ക് ഇയാളെ കണ്ട് വളർന്ന് ജീവിച്ച് വന്ന നമുക്ക് പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ മഴയെന്ന് പറയുമ്പോൾ എന്നെ മനസ്സിൽ ഓർമ്മ എന്താണെന്നറിയാം, ആ ജനലിൽ കൂടെ കയറി വരുന്ന കാറ്റും ആ കർട്ടനൊക്കെ ഇങ്ങനെ കിടന്ന് ആടി ആ തൂവാനൊക്കെ ഇങ്ങോട്ട് അടിച്ച് തൂവാനെന്നാണ് നിങ്ങൾ പറഞ്ഞ എറിച്ചിലെന്ന് പറയാം അല്ലേ, നമ്മുടെ അകത്തേക്ക് വെള്ളം അടിക്കുന്നതിന്. അപ്പം ഇതൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വരുന്നത് ആ ഒരു സുഖമെന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. എനിവേസ് ഞാൻ ആ ഒരു ഏതൊക്കെയാണ് ഏതൊക്കെ മാസം ഏതൊക്കെ സ്റ്റേറ്റാണ് പോകാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പ്രോപ്പർ ലിസ്റ്റ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് ഏതൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് പറയട്ടെ, അവിടെ ഇവിടെയൊക്കെ എനിക്കൊരു ഊഹമുണ്ട്, പക്ഷേ ഊഹമല്ലല്ലോ, ഞാൻ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എന്താണേലും ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റ് കൂടെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ആരാണ് ആ കപ്പൽ പാസ് സ്വന്തമാക്കാൻ എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ടേ നമുക്ക് ഓടി തിരിച്ചു വരാവുന്നതാണ്.
4: അങ്ങോട്ട് ചാടന്റെ കുതിര.
5: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
4: എടാ 7 പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
6: ട്യൂൺ ചെയ്യല്ലയോ?
2: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് ടു യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: ഹൈ ഡണ്ടണ്ടണ്ടണ്ടണ്ടണ്ടണ്ടണ്ട ഓണന്ന ഓണസദ്യയാണേ ഓണസദ്യാന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊഴിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
14: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
15: ലുലു, where the world comes to shop.
16: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

0: ഗിഫ്റ്റ് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: എത്തുമുണ്ട്
3: ഓണമോണ്ട്
0: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
4: അങ്ങനെ ഓണം ഇവിടെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് സദ്യ ബെസ്റ്റ് പായസം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലുലുവിലേക്ക് പോവാം. 25 വെറൈറ്റി പായസമാണ് ഇത്തവണ ലുലുവിലേക്ക് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, പച്ചക്കറികളുടെ അരിത്തിനാണെങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ ആണെങ്കിലും നാട്ടിലെ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നമുക്ക് ലുലുവിലുണ്ട്. ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്താണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയാണ് പോയതെന്നൊന്നും പറയണില്ല, ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു.

0: ഭയങ്കര അടിപൊളി റെസ്റ്റോറൻറ്റാണ്. അപ്പം ഞാൻ ഉപ്പേരി സദ്യ കഴിക്കുക, അപ്പം വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ സദ്യ കഴിക്കാൻ പോയ സമയത്ത് ഈ ഉപ്പേരി ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഉപ്പേരി ഞാനല്ല, നല്ല അടിപൊളി ഉപ്പേരി, നല്ല എനിക്ക് ഈ ഉപ്പ് ഒക്കെ കൂടുതലുള്ള ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലുള്ള നല്ല ഉപ്പ് താളിച്ചെടുക്കുമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഇത് നിങ്ങളോട് ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. ആ നാട്ടിലെ ഏതേ ടേസ്റ്റ് എന്താ പറഞ്ഞു, പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ പോയില്ലേ, ഇത് ലൂലു എന്ന് മേടിച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ആ മറ്റേ ട്രാൻസ്പെറൻറ്റ് ആ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടല്ലോ ലൂലു, ആ ഉപ്പേരി കിട്ടുന്നത് അതുകൊണ്ട് കാണിച്ചു കേട്ടോ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. അത് ഞാൻ പറഞ്ഞ ഈ ഉപ്പേരി മുതൽ അങ്ങ് നമുക്ക് ഓണത്തിന് വേണ്ടി നല്ല സിൽക്കിൻ്റെ ഡ്രസ്സ് വരെ നമുക്ക് ലൂലുവിൽ കിട്ടും. അപ്പോൾ എന്താണെങ്കിലും അല്ല ഗംഭീര പഴയടത്തിൻ്റെ പായസം, അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പായസം സദ്യ ആണെങ്കിലും അല്ല, ഞാൻ പഴയത്തിൻ്റെ പായസം എന്നാണ്, പഴയത്തിൻ്റെ സദ്യ കേട്ടോ, സദ്യ ബോക്സ് ഉൾപ്പെടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് പോയി മേടിക്കാം, അല്ലെങ്കിൽ ലൂലുവിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓണം തൊട്ട് 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള സദ്യ ലൂലുവിൽ നിന്ന് മേടിക്കാവുന്നതും അതുപോലെ തന്നെ 25 വെറൈറ്റി പായസവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറും അൽത്യാദിർ ടോൾ റോഡും ഞാൻ രാവിലെ തൊട്ട് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ട്രാഫിക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ എമിറേറ്റ്സ് റോഡിൽ അത്തൈബില്ലേ, നമ്മുടെ അൽമൽഹ, നമ്മുടെ ആ പിക്മി സൂ ആ ഏരിയയിൽ അവിടെ ഒരു എനിക്ക് തോന്നുന്നൊരു റോഡ് ക്ലോഷർ നടന്നിട്ടുണ്ട്. ഒരു ഇൻ്റർചേഞ്ച് ആണ് നടന്നിട്ടുള്ളത് നമ്മുടെ ദേദ് റോഡുമായിട്ടുള്ളതിൻ്റെ. അതുപോലെ തന്നെ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി കഞ്ചഷൻ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെ നമ്മുടെ എമിറേറ്റ്സ് റോഡ് ഭാഗത്താണേ. വേറെ എങ്ങനെ വലിയ വിഷയ കാര്യങ്ങളും ഇല്ല, എല്ലായിടത്തും തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
4: സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഹൈ ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. എന്റെ കൂടെ നിത്യ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പറയല്ലേ നിത്യ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടാണ് ഇന്ന് നിത്യ വന്നിരിക്കുന്നത്. നിത്യ എന്റെ അടുത്ത് പറയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പില്ലോ തലവണ അത് എവിടെയാണ്? നമ്മുടെ നാട്ടിലും അല്ലാണോ?
4: നമ്മുടെ നാട്ടിലൊന്നും അല്ല. അതിന് എത്ര വിലയെന്നറിയാമോ? $57,000.
3: $57,000.
4: അതായത് ഇപ്പൊ ഇന്ത്യൻ വില എടുക്കുകയാണെങ്കിൽ 54,574,777. പക്ഷെ അത് മേടിച്ചു വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകും.
3: അല്ല, നമ്മളിപ്പോ കാഴ്ചപ്പാട് മേളിലായിരിക്കും. രണ്ടെണ്ണം മേടിച്ചിടണോ?
4: മോസ്റ്റ് എക്സ്പെൻസീവ് പില്ലോ.
3: ഓ ശരി, എന്താണ് അതിന് കാരണം?
4: അതായത് നെതർലാൻഡ് സ്വദേശിയായിട്ടുള്ള ടിജിസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നേരത്തെ ഒരു എന്താ പറയാ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഒരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പൊ ഡിസൈനറാണ് ആള് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു 15 വർഷം നീണ്ട ഒരു റിസർച്ചിനൊടുവിലാണ് ഈ ലക്ഷറി പില്ലോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ കിട്ടുമ്പോൾ ഒരു 3D സ്കാനർ വഴി നമ്മുടെ തല, നമ്മുടെ നെക്ക്, നമ്മുടെ ഷോൾഡറിന്റെ ഒക്കെ മെഷർമെന്റ്സ് എടുക്കും. എന്നിട്ട് ആ മെഷർമെന്റ് അനുസരിച്ചാണ് ഒരു മനുഷ്യന് വേണ്ട രീതിയിലുള്ള ആ പില്ലോ അദ്ദേഹം രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ട് അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി ഇതിന്റെ ഒരു ഇന്റീരിയർ സ്റ്റഫിംഗ് തയ്യാറാക്കുന്ന ഒരു റോബോട്ടിക് മില്ലിംഗ് മെഷീൻ വഴിയാണേ. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ എക്സ്റ്റീരിയർ കവർ നിർമ്മിക്കാൻ ഈജിപ്ഷ്യൻ കോട്ടനും അതുപോലെ മൽബറി സിൽക്കും ഒക്കെയാണ് പുള്ളി ഉപയോഗിക്കുന്നത്. ഇനി ഇതിനും പുറമെ വേറൊരു കിടിലൻ സാധനമുണ്ട്. ഇതിന് പുറമെ 24-carat ഗോൾഡ്, സഫയർ, ഡയമണ്ട്, ഈ പ്രഷ്യസ് രത്നങ്ങളും ഇതിലുണ്ട്. ഇനി ഈ തലയണയുടെ സിപ്പറിൽ മാത്രം 4 diamonds ഒരു സഫയറും ആൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ കവറിന് പകരം ഒരു പ്രത്യേക ബ്രാൻഡഡ് ബോക്സിനുള്ളിലാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത്. എന്നത് നമ്മൾ കേട്ടില്ലേ, ഇൻസോംനിയ, ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക്, അവർക്ക് വേണ്ടി സ്പെഷ്യലി ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനമാണെന്ന് ആള് അവകാശപ്പെട്ടു ഈ നെതർലൻഡുകാരൻ. എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും, ഇതിന്റെ ഫോട്ടോയും വീഡിയോ ഒന്ന് കാണണം.
3: ആക്ച്വലി ഞാൻ ഈ പില്ലോ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഐക്കിയ പോകുമ്പോൾ നമുക്ക് അവിടെ പലതരത്തിലുള്ള പില്ലോസ് കാണാൻ. അപ്പൊ ഈ ഇവിടെ നമുക്ക് കിട്ടുന്ന പല പില്ലോസിന് എന്ന് പറഞ്ഞാൽ 300, 400, 500 ആ റേഞ്ചിലുള്ള പില്ലോസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗൂസ് ഫെതർ ഉള്ള പില്ലോ ഉണ്ട് നമ്മുടെ കാൽഫോറിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു എനിക്കൊന്നൊരു 30 dirhams അത്രേ മാത്രമേ അതിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ. പക്ഷെ ഇത്രയും വില, $57,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഇമാജിനബിൾ ആണ് അല്ലേ?
4: തീർച്ചയായിട്ടും. അതായത് 54,554,577 രൂപ.
3: അത്രയും വിലയുള്ള പില്ലോടെ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള പില്ലോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ പറയാനാണ് കേട്ടോ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
3: മഴയിലും വെയിലും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ്. അങ്ങനെ ഓണം ഇങ്ങിത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോളെ ഓണം എവിടം വരെ ആയിടാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നട മിറ്റം വരെ ആയെന്ന് പറയും. അതുപോലെ നമ്മുടെ പ്രവാസികളെ നോക്കുകയാണെങ്കിൽ തിരക്കിട്ട് നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് എവിടെ നിന്ന് എടുക്കും, ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. അപ്പം എന്നാലും ഞാൻ ഒറ്റ കാര്യം പറയാം, ഇത്തവണ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ, ഫാഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് നമ്മുടെ ലൂലു. ആക്ച്വലി എല്ലായിടത്തും ലൂലു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സാരി ആയിക്കോട്ടെ, അല്ലെ കുർത്തീസ് ആയിക്കോട്ടെ, ചുരിദാർസ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് ഓണക്കോടി എടുക്കാനായിട്ട് ലൂലു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ ഇവിടെ ആദ്യം പ്രവാസിയായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമല്ലോ, അപ്പം അതിനൊക്കെ തന്നെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോയി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി ഇപ്പോൾ ഒരു ഡ്രസ് കോഡിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി അതല്ല, നല്ല പ്രീമിയം കളക്ഷൻസ് ആണെങ്കിലും ലൂലുവിൽ അവൈലബിൾ ആണ്. അപ്പം എന്താണെങ്കിലും ഇത്തവണ ഓണാഘോഷത്തിന് ഫാഷൻ റിലേറ്റഡ് എന്ത് നിങ്ങൾ ആലോചിക്കുമ്പോഴും ഞാൻ പറയുന്ന ഓപ്ഷൻ ലൂലു തന്നെ.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ശിവ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ശിവ.
3: ഗുഡ് മോർണിംഗ് അക്ഷയ്. നമസ്കാരം.
2: ആക്ച്വലി ഞാൻ ശിവയും നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇന്ത്യയില് സ്വന്തമായി പിൻകോഡ് ഉള്ള രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് ദൈവത്തിനും ഒന്ന് മനുഷ്യനുമാണ്. ആർക്കൊക്കെ ശിവ?
3: ഒന്ന് നമ്മുടെ ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പനും ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും.
2: സത്യം, ഇത് എത്ര പേർക്ക് അറിയാന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ശബരിമലയിലേക്ക് ഇങ്ങനൊരു പിൻകോഡ്, അത് സത്യം പറഞ്ഞാൽ മണ്ഡലകാല സമയത്ത്, ഇപ്പം നവംബർ തൊട്ട് ഒരു ജനുവരി വരെ അങ്ങനെയല്ലേ, മൂന്ന് മാസത്തേക്കാണ്,
3: മൂന്ന് മാസമാണ് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്.
2: എന്തിനാണത്?
3: ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ അയ്യപ്പന് ലെറ്റർ അയക്കുന്നുണ്ട് കേട്ടോ. സത്യമായി കേട്ടപ്പോ എനിക്ക് കൗതുകം തോന്നി. ഒന്ന്, അയ്യപ്പന് എന്റെ വീട് പാലുകാച്ചാണ്, അനുഗ്രഹം വേണം. അതുപോലെ തന്നെ എന്റെ മകളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ കല്യാണം കുട്ടികൾ എഴുതും എന്നാണ് പറയുന്നത്. ശരിക്കും കുട്ടികൾ
2: വളരെ
3: അയ്യപ്പന് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതാറുണ്ട്. അതായത് 6 8 9 7 1 3 ഇതാണ് നമ്മുടെ അയ്യപ്പന്റെ പിൻകോഡ് എന്ന് പറയുന്നത്. സ്വാമി അയ്യപ്പൻ ശബരിമല 6 8 9 7 1 3 സന്നിധാനം പോസ്റ്റ് ഓഫീസ്. ഇത് എഴുതി കഴിഞ്ഞാൽ അയ്യപ്പന്
2: ചെല്ലും അല്ലേ. അത് മാത്രമല്ല, ഞാൻ അതിന്റെ പോസ്റ്റ് കവർ ഒക്കെ നോക്കിയ സമയത്ത് സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ 18-ാം പടി ഒക്കെ കാണിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഒക്കെയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ആളുകൾ വീട്ടിലേക്ക് കത്തയക്കും, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനം അല്ലേ ഇന്ത്യൻ പോസ്റ്റ് അവിടെ ചെയ്ത് കൊടുത്തത്.
3: 50 വർഷം 1974 ഈ പോസ്റ്റ് ഓഫീസ് വരുന്നത്.
2: 74
3: ശബരിമല അയ്യപ്പന് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ്.
2: പക്ഷെ പലർക്കും അത് ഇന്നും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. അത് ആർക്കെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ട്, ഷെയർ ചെയ്യാ. രണ്ടാമത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്.
3: പ്രസിഡന്റിന് പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കത്തുകൾ അയക്കുന്നതായിരിക്കുമല്ലോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പിൻകോഡ് 11000004, രാഷ്ട്രപതി ഭവൻ, പോസ്റ്റ് ഓഫീസ്.
2: ശരി, അത് എനിക്കൊന്നും അദ്ദേഹത്തിന് വരുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് എത്തിക്കാനായിട്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് പിൻകോഡ് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇന്ത്യയിൽ സ്വന്തമായിട്ട് ആ ഒരു പോസ്റ്റൽ കോഡ് രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ശബരിമല അയ്യപ്പനും ഒന്ന്
3: ഇന്ത്യൻ പ്രസിഡന്റിനും.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാലായിൽ ഭരണം പിടിച്ച ഇടത് കോൺഗ്രസ് വിമത സഖ്യം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇ ഡി റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് പി എം മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ഇ ഡി റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. ബിജെപിയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും, രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ഇ ഡി റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇ ഡി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ഇ ഡി കേന്ദ്രങ്ങൾ അറിയിച്ചു. സിഎംആറിൽ എക്സാലോജിക് കേസിൽ വീണ ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച വിശദ അന്വേഷണത്തിന് ഇ ഡി. ഇത് ഷെൽ കമ്പനിയെന്ന് സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനിയെന്നാണ് രേഖകളിൽ പറയുന്നത്. ഇതിന്റെ അക്കൌണ്ടിലെ 15 ലക്ഷം ഇ ഡി മരവിപ്പിച്ചിരുന്നു. വീണ ടിക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇ ഡി കടക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് സിപിഎം. സിപിഎമ്മിനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും സിപിഎം വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി യു ഡി എഫ് വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. യു ഡി എഫ് ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത്. കെ പി സി സി അധ്യക്ഷ ചർച്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് ഹൈക്കമാൻഡിനെ നിലപാടറിയിക്കും. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനാകണം എന്നാണ് വി ഡി സതീശന്റെ വാദം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി ഉൾപ്പെടെ എം പിമാരും മാറ്റിക്കുഴൽനാടൻ എംഎൽഎയും ജോസഫ് വാഴയ്ക്കനുമാണ് പദവിക്കായി മുൻനിരയിൽ ഉള്ളത്. പി എസ് സി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. പുരാരേഖാ വകുപ്പിലെ താൽക്കാലിക തസ്തികകളിൽ സ്ഥിരം നിയമനം നടത്താനുള്ള നീക്കത്തിനെതിരെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. നെഹ്റു ട്രോഫി പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ ജലമേളയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് എംപി. തന്റെ ചിത്രമോ പേരോ ഉൾപ്പെടുത്താത്ത പോസ്റ്റർ പിൻവലിച്ചെങ്കിലും പുതിയ പോസ്റ്റർ ഇറക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. ലഹരിമരുന്ന് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി എം ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന SIT അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ MLA. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് MLA വിശദീകരണം. മേയർ വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. രണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒന്ന് യുഎയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യുഎ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ യുഎസ് സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യുഎസും ഒമാനും ഇറാനുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിവരുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോടടുക്കുകയാണെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് സഖ്യകക്ഷിയായ ഒമാന് നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് യുജി പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ യുപിഎസ്സിക്ക് നോട്ടീസ് അയച്ചു. രണ്ട് ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 36%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Good Morning with Nitya.
1: യെസ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ ഒരു പുതിയ ദിനത്തിലേക്ക്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയൊരു സാധനമുണ്ട്. ഇന്ന് ഒരു കൂട്ടം അതിഥികളുമായിട്ടാണ് ഞാൻ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന് പറയുന്ന ഷോയിൽ പലപ്പോഴും ഒരുപാട് അതിഥികൾ വരാറുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഓണമല്ലേ, ഇന്ന് ചിങ്ങം 3 August 19 ബുധനാഴ്ചയാണ്. അങ്ങനെ നല്ലൊരു ദിവസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കൂട്ടുകാരെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. കൂട്ടുകാരെന്ന് പറയുമ്പോൾ കൂട്ടമായി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. അങ്ങനെ ആ കുടുംബം എന്ന നമ്മുടെ ഹോം സങ്കല്പത്തിൽ മാറ്റു കൂട്ടാനായിട്ട് കുറച്ച് കൂട്ടുകാർ, അല്ലെങ്കിൽ വളരെ അടുത്ത സ്നേഹിതർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അജ്മാൻ ഓണം, ഈണം, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ, ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഹൃദിസ്ഥമാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഒരുക്കുന്ന അജ്മാൻ ഓണത്തിന്റെ വിശേഷങ്ങളും പുതിയ അപ്ഡേറ്റുമായിട്ട് സംഘാടകരും അതിന്റെ മികച്ച സ്പോൺസേഴ്സും ഒക്കെ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ സീസൺ 7th ഈണം അല്ലെ, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ അജ്മാൻ ഓണാഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഫൗണ്ടർ മിസ്റ്റർ അജിത് കുമാർ, അതോടൊപ്പം ജനറൽ സെക്രട്ടറി മിസ്റ്റർ ജെ കെ ഗുരുവായൂർ, ഒപ്പം മിസ്റ്റർ വിനോദ്, അദ്ദേഹം ജനറൽ കൺവീനറാണ്, ഈസ് ഓൺ ദ വേ. അതുപോലെ അയൺ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അഡ്വക്കേറ്റ് സിയാ നൂറുദ്ദീൻ കുഞ്ഞ്, അദ്ദേഹവും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. വളരെ സ്നേഹത്തോട് കൂടി തന്നെ മൂന്ന് പേരെയും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഷോയിലേക്ക് സ്വാഗതം
2: ചെയ്യാം.
1: ശരിക്കും അജിത് ചേട്ടനോടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് തൃശ്ശൂർ കൂട്ടായ്മ ഓണം എന്നൊക്കെ പറഞ്ഞ പിന്നെ ഇവിടെ മിസ്റ്ററും സാറും ഒന്നുമില്ല, നമ്മുടെ സ്വന്തം
3: അജിത്തേട്ടനാണ്.
1: അപ്പൊ ഈ തൃശ്ശൂർ കൂട്ടായ്മ ഒരുക്കുന്ന, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഒരുക്കുന്ന അജ്മാൻ ഓണത്തിന്റെ തയ്യാറെടുപ്പുകൾ, ഇന്നത്തെ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നാളെ എന്ന് പറയുന്ന ദിവസം UAE ആദ്യമായിട്ടാണ് ഒരു സംഘടന മാവേലി മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ നാളെയാണ്, 20th August എന്ന് പറയുന്നത്. അപ്പൊ എന്തായി ഇതിന്റെ തയ്യാറെടുപ്പുകൾ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
3: തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് UAE നമ്മുടെ തൃശ്ശൂർ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഒന്നാം നമ്പറായിട്ട് നിന്നുകൊണ്ട് ഇന്നും നമ്മുടെ തൃശ്ശൂരിന്റെ ഓരോ നിമിഷങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന സംഘടനയാണ്. അപ്പൊ അതിന്റെ ആദ്യമായിട്ട് UAE അതൊരു ചരിത്രം തന്നെയാണ്, ഇത്രയധികം മാവേലികളെ ഒരുമിച്ചൊരു സ്റ്റേജിൽ കാണാന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ആ പ്രോഗ്രാം നടത്തുന്നത്, അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം, ഇപ്പോ പ്രത്യേകിച്ച് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തം ചിത്തിര ചോതി വിശാഖം ഇനി 6
1: അല്ലെ,
3: നമ്മുടെ ഓണപ്പൂവട്ടികയിലേക്ക് ഒരു പിടി ഓണപ്പാട്ടിന്റെ പല്ലവികൾ നുള്ളി വീഴ്ത്തി നമ്മുടെ തിരുവോണം
1: എത്തുകയാണ്. ഇപ്രാവശ്യം വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്, കർക്കിടകത്തിലാണ് അത്തം തുടങ്ങിയത്
3: അല്ലേ.
1: മറ്റു കാലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടോ അതുണ്ടോ, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഇതെല്ലാവരും ശ്രദ്ധിച്ചു, അത്തം തുടങ്ങിയത് കർക്കിടകത്തിലാണ്, കർക്കിടകം അവസാന നാളില്. ചിങ്ങം അത് കഴിഞ്ഞ് പിറ്റേന്ന്, അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. എന്തുകൊണ്ടാണെന്നും
3: അവിടെ നമ്മൾ പ്രത്യേകിച്ചും പറയുന്നത്, കർക്കിടകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പഞ്ചമാസക്കാലം പിന്നെ മഴ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതിൽ നിന്ന് ചിങ്ങത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രതീക്ഷകളാണ്. അപ്പോ അതിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ, ചിണുങ്ങി വീഴുന്ന ഇളവയിൽ വിരൽത്തുമ്പിൽ ചിങ്കാരപ്പൂക്കൾ മണപ്പിച്ച്, അരളിക്കാട്ടിലൊളിക്കുന്ന അരുമനിലാവിന് അമൃതം നുണയിച്ച്, 17 പാട്ടുകൾ പാടി നടക്കുന്ന പെൺകിടാങ്ങളുടെ വെള്ളിക്കൊലുസുകളിൽ തുമ്പക്കുടങ്ങൾ നിറച്ച്, തൊടി ഇടവഴിയിൽ ആകെ 1000 കുമ്പിൾ വസന്തം വിരിയിച്ച് വീണ്ടും നമ്മുടെ തിരുവോണം വരികയാണ്. അത് വന്നതിന് ശേഷം നമ്മളെ വീണ്ടും ഓർമ്മകളിലേക്ക് മാത്രം ആഴ്ത്തിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇക്കൊല്ലത്തെ തിരുവോണത്തിന് ഞങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. കാരണം ആദ്യമായിട്ട് ലോകത്ത് തന്നെയായിരിക്കും മാവേലി മത്സരം നടത്തേണ്ടായിരുന്നു, ഇത്രയധികം മാവേലിമാര്. കാരണം നമുക്ക് ഇതിനു മുന്നൊരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ മാവേലിമാരെ കിട്ടാല്ലേ, എല്ലാവരും ദുബായിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രോഗ്രാം.
1: അതുപോലെ ജെ കെ ഉള്ള ചോദ്യം വെച്ചാൽ മാവേലി മത്സരത്തെ കുറിച്ച് തന്നെ നമ്മൾ വരികയാണ്. മാവേലി മത്സരം ഈ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, UAE ആദ്യമായിട്ടാണ് ഒരു സംഘടന ഈ കാലയളവിൽ ഇങ്ങനൊരു മത്സരം, മാവേലി മത്സരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ ഓണാഘോഷ പരിപാടികളിലും ഇനി അങ്ങോട്ട് നമുക്ക് കാണാം സുന്ദരനായ മാവേലിമാരെ അല്ലെ. അത് ഓണക്കാലമാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് അവർക്കൊരു വലിയ അവസരമാണ് നമ്മുടെ തൃശ്ശൂർ ഓണം ഈ ഈണം എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്തായി അതിന്റെ തയ്യാറെടുപ്പുകൾ? നാളെ അവസാന ഡേറ്റ് ആണ്,
2: ആദ്യമായിട്ട് ഹോം ഓഫിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അഡ്വാൻസ് ഓണം വിഷസ് ഞങ്ങൾ നൽകുകയാണ്. കാരണം ഈ ഹോം എന്നുള്ള ആ കുടുംബം, അതായത് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയാണെങ്കിലും ഞങ്ങൾ ആ കുടുംബത്തിലേക്ക് ഒരു എന്നും ചേർത്ത് നിൽക്കാൻ പറ്റാവുന്ന ഒരു പേരായിട്ട് തന്നെയാണ് ഹോം എഫ് എം ഇതുവരെ നിന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ പരിപാടിക്കാണെങ്കിൽ തന്നെയും നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ എല്ലാ പ്രാവശ്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചലിക്കുന്ന പൂക്കളം എന്നിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ മാവേലി മത്സരം, ഇഷ്ടംപോലെ മത്സരങ്ങൾ നടക്കുന്ന ഈ പ്രദേശത്ത് പായസം അത് ഇതിനെ കുറെ മത്സരങ്ങൾ നടക്കുന്നു. വ്യത്യസ്തമായിട്ട് മാവേലി മത്സരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ തന്നെയാണെന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതിനൊപ്പം തന്നെ ഞങ്ങളെ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും പൂരമായാലും അതൊക്കെ ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻസ് കിട്ടിയിട്ടുള്ള സംഭവമാണ്. ഈവൻ നിത്യ പറഞ്ഞമാതിരി മാവേലി മത്സരത്തിലേക്ക് വരാം. മാവേലി മത്സരം ഞങ്ങൾ തുടങ്ങുമ്പോൾ കുറച്ച് പേടിന്റെ അഞ്ചത്തെ ആൾക്കാരുണ്ടാവുന്നുള്ളത്. ഞാൻ എത്ര പേര് വന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് അവിടെ വന്ന് കാണുന്നവർക്ക് ഒരു മനസ്സിലാവട്ടെ ഇത്രത്തോളം ആൾക്കാർ ഇത്രത്തോളം മാവേലിമാർ റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം ഇത് ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ഥലം, ഈ ഓണാഘോഷം നടക്കുന്ന സ്ഥലം ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്നുള്ളത്. കാരണം അവിടെ വരുന്ന ആർക്കെല്ലാവർക്കും ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ലൈക്ക് കൂട്ടാനും കൂട്ടാനും ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ അവിടെ നടപ്പിലാക്കും. തീർച്ചയായിട്ടും അതിനു മുമ്പേ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ ഈ മാവേലി മത്സരം തുടങ്ങുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ എപ്പോഴും ഈ ഓണത്തെ എപ്പോഴും നമ്മളിപ്പോ പൊന്നും ചിങ്ങ മാസം പൊന്നിര പോണം. അപ്പൊ പൊന്നിന്റെ ഒരു അംശം അത് എല്ലാറ്റിലും ഉണ്ട്. അത് ആ പൊന്ന് നമുക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കേരളത്തിൽ മാത്രം 3600 ടൺ സ്വർണം കേരളത്തിൽ മാത്രം ജനങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതും ഇത്രയും സ്വർണം സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ള മലയാളി, അതായത് ഒരു ഒരു സേവിങ് പർപ്പസ് എപ്പോഴും മലയാളിയുടെ മനസ്സിലും അവരുടെ ജീവിതശൈലിയിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നിങ്ങൾ എയിൻ ഗോൾഡ് എന്നുള്ള ഒരു സ്ഥാപനത്തെ ഞങ്ങളുടെ ഈ മാവേലി മത്സരത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് പറയാം. കാരണം ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഒരു ജനങ്ങളിലെ ഒരു സേവിങ്സ് ഉണ്ടാക്കുകയാണ്. നൂറുദ്ദീൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു.
1: അതെ, തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതിന്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് മീൻസ് പ്രത്യേകിച്ച് നമ്മുടെ മാവേലി മത്സരത്തിന്റെ. അപ്പൊ അദ്ദേഹം ഈ ഒരു അഡ്വക്കേറ്റ് ചെയ്യുക നമ്മുടെ തൃശ്ശൂർ പൂരത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊരു ആഘോഷത്തെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുന്നത്?
4: ആഘോഷം തീർച്ചയായിട്ടും ഒരു പുതുമയാർന്ന ആഘോഷം, ദൂരെ കണ്ടിട്ടില്ല. മാവേലിപ്പോ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടത് ഒരു പരസ്യത്തിനകത്ത് കണ്ടത് ഇതിലുണ്ട് പുതിയ മാവേലികള് സിക്സ് പാക്ക് മാവേലി, ഏത് തരത്തിലാണ് ജനങ്ങൾ പുതിയ മാവേലി സ്വീകരിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പം അതൊരു ആകാംക്ഷയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും അതിന് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു.
1: തീർച്ചയായിട്ടും അതൊരു വലിയ നല്ല പരിപാടിയല്ലേ, നമുക്ക് കാണാലോ ഏത് തരത്തിലുള്ള ഏത് രീതിയിലാണ് ഒരു മാവേലി ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്.
2: നിങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം അതിന്റെ എസെൻസ് ഉൾക്കൊണ്ടുകൊണ്ട് വേറെ ഒന്നും ചോദിക്കണം പറയണമില്ല, ഇനി ഞാൻ എന്താ എക്സ്ട്രാ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു സമ്മാനം സമ്മാനമായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പോരാ നമുക്ക്, ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി കുറച്ചൊരു വാല്യൂ അതിന് കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞ സിയാ സാർ എന്ന് പറയും.
1: എനിക്ക് തോന്നുന്നു അതൊരു സസ്പെൻസ് ആണ്, അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ചു വരും ഒരു കുട്ടി ബ്രേക്കിന് ശേഷം, അങ്ങയുടെ വായിൽ തന്നെ നമുക്ക് കേൾക്കണം അതെന്തൊക്കെയാണ് അതിന്റെ പ്ലാനിങ് കാര്യങ്ങൾ എന്നുള്ളത്. കാരണം മാവേലി അല്ലെങ്കിൽ മഹാബലി തമ്പുരാൻ എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കൂടി ഒരു നിറഞ്ഞ രൂപമാണ് അല്ലെ. അത് കൂടുതലായിട്ട് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ വരുമ്പോൾ കേൾക്കാം. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
6: Trending song of the hour.
7: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഓണന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒരുപാട് പേരുടെ ശബ്ദമാണ്. യെസ്, നമ്മൾ ഇന്ന് സംസാരിക്കും ഇവിടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ അജ്മാൻ ഓണം ഈണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാവേലി മത്സരമാണ്. അതിന്റെ ടൈറ്റിൽ സ്പോൺസറാണ് അയൺ ഗോൾഡ്. അതിന്റെ എല്ലാമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സിയ നൂറുദ്ദീൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിശേഷങ്ങളെക്കുറിച്ച്. ശരിക്കും ഈ അജ്മാൻ ഓണം ഈണത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുമ്പോ തീർച്ചയായിട്ടും മനസ്സിന്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങള് ഇതുമായിട്ട് ചേരുമ്പോ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേൾക്കുന്ന ആൾക്കാരും. എന്തൊക്കെയാണ്
2: ഓണാഘോഷം? പൊതുവിൽ ഇപ്പൊ നാട്ടിൽ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ നാട്ടിലും പറയുന്നത് ഓണം കാണണമെങ്കിൽ ദൂരെ പോകണമെന്ന്
1: പറയും.
2: നാട്ടിലും ഓണത്തിന് നിശ്ചിത പേര് അത്തം പത്ത് കൊണ്ട് തിരുവോണം കഴിയുമ്പോൾ തീർന്നു. ദുബൈയെ സംബന്ധിച്ച് ഇത് ഡിസംബർ വരെ നീളുന്നൊരു സംഭവം.
1: അപ്പം
2: കുറച്ച് ആൾ ആഘോഷമായിട്ട് എല്ലാവർക്കും നടക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഇവര് കൊണ്ടുവന്ന കൺസെപ്റ്റ് നല്ലൊരു കൺസെപ്റ്റ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും പ്രവാസിയാണ്. 98 മുതൽ എന്നെ പ്രീതി കുടിക്കും പോലെ കച്ചവടം തുടങ്ങി, സ്വർണ്ണ കച്ചവടം
1: തുടങ്ങിയാണ്.
2: അപ്പം 98 ഞാൻ ദുബൈയിൽ വരുന്ന സമയത്ത് ഒരു പോയിന്റ് സ്വർണം മേടിക്കുന്നതിന് 200 ദിർഹംസ് മതി. അപ്പോ 1000 ദിർഹംസ് നമ്മളെക്കാരൻ ഒരു പോയിന്റ് സ്വർണം മേടിച്ചു വെക്കും, പലരും മേടിച്ചു വെക്കുന്ന ഒരു കൺസെപ്റ്റ് അന്ന് അരികി ഉണ്ടായിരുന്നു. അതോളം ഇപ്പൊ 2021 2022 ഇപ്പം ഭയങ്കരമായ ഒരു കയറ്റമൊക്കെ ഉണ്ടായിട്ട് 2025 കഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു 1000 ശമ്പളക്കാരനും 2000 ശമ്പളക്കാരനും 1 ഗ്രാം വാങ്ങിക്കല്, ഈവൻ വലിയൊരു ശമ്പളക്കാരൻ പോലും ഒരു 1 ഗ്രാം വാങ്ങിച്ചു വെക്കൽ പോലും ഒരു അപ്രാപ്യമായിട്ടുള്ളത്. അപ്പൊ അതിനെന്ത് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മള് ഇപ്പൊ അയൺ ഗോൾഡ് വാലറ്റ് നമ്മുടെ വാലറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 1 ദിർഹം മുതൽ ഗോൾഡ് പർച്ചേസിനുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ആർക്ക് വേണേലും വാങ്ങിക്കാം. നമ്മുടെ കടയിൽ നിന്ന് നമ്മുടെ ഒന്ന് ഡെലിവറി കടയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം, അല്ലെന്നുണ്ട് ഡെലിവറി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ.
1: ലൊക്കേഷൻ എവിടെയാണ്?
2: ഗോൾഡ് സുക്കില്.
1: ഗോൾഡ്
2: സുക്കിൽ തന്നെയാണ് ലൊക്കേഷൻ. അത് നമ്മളിപ്പം കുറച്ചുകൂടെ കൺവീൻ ആദ്യം ഉണ്ടായിരുന്ന ഓഫീസിന്റെ കൂടെ തന്നെ അഡീഷണൽ ഒരു കടയും കൂടെ ഗോൾഡ് സുക്ക് മെട്രോയോട് ചേർന്ന് അടുത്തിട്ടുണ്ട്. കൺവീനിയൻസിന്
1: വേണ്ടിയിട്ടാണ്.
2: ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും എല്ലാം അടുത്ത് തന്നെ.
1: അടുത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം.
2: അപ്പൊ
1: അയൺ ഗോൾഡ് ഈണത്തിനോടൊപ്പം നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയോട് കൂടി ജോയിൻ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മെയിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം, ആ ഒരു മെസ്സേജ് എന്താണ്?
2: എന്തായാലും ഈ ഇവരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാനത്തിന്റെ കൂടെ തന്നെ ഈ പൊതുവിൽ ആ വേദിയിട്ടിരിക്കുന്നവർക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന ജൂറി കണ്ടെത്തുന്ന ആളായിരിക്കത്തില്ല ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്നത്. ആ ഓഡിയൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം നമ്മുടെ ഭാഗമായിട്ടുണ്ട്.
1: ഓ, വെരി ഗുഡ്. അതായത് മാവേലി മത്സരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നും
2: അവർക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം, ഒരു മാവേലിയെ. ആ മാവേലിക്ക് ഉള്ള സമ്മാനം നമ്മൾ.
1: ഓ, അതായത് ജഡ്ജസ് തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ എത്ര ടോട്ടൽ നമ്പർ ഉണ്ടോ അതിൽ നിന്നും ഒരു മാവേലിയെ
2: തിരഞ്ഞെടുക്കാം
1: അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജഡ്ജസിന് പുറമെ.
2: അത് ഞാൻ പറഞ്ഞു, സിക്സ് പാക്കിന്റെ മാവേലി ഇഷ്ടപ്പെടുന്നത് സിക്സ് പാക്ക് പോലെ
1: ഇഷ്ടപ്പെടുന്ന. അല്ല, ജനങ്ങൾ മാവേലിയുടെ കാര്യത്തിൽ രണ്ടാണ് അവരുടെ ഇഷ്ടവും പ്രതീക്ഷയും. കാരണം ഒരാള് പറയും മഹാബലി എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയാണ്, അതുകൊണ്ട് കുടവയറുള്ള മഹാബലി വന്നോട്ടെ. അടുത്ത ആൾ പറയുന്നത് വെച്ചാൽ മഹാബലിയുടെ നാടിന്റെ സമൃദ്ധിയാണ്, അതുകൊണ്ട് അദ്ദേഹം കുടവയറുള്ള ആളാവണം എന്ന് നിർബന്ധമില്ല. ആരോഗ്യത്തെ നോക്കിയിട്ട് ഒരു ജിമ്മൻ മാവേലി. അങ്ങനെയും നമ്മൾ ഇന്നത്തെ കാലമാണ് കൺസെപ്റ്റൊക്കെ മാറിപ്പോയി. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്
2: കേട്ടോ,
1: പറയാൻ പറ്റില്ലല്ലോ. സോ കാലത്തിനനുസരിച്ച് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം ഓണം മാറുകയാണ്. അത് നല്ലൊരു കൺസെപ്റ്റ് തന്നെ അത്. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹത്തിലും നേരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് രണ്ടുപേരും രാജ്യത്തേട്ടിലേക്കും ജെ കെയിലേക്കും എത്തുമ്പോൾ സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ഈണം എന്ന പേരിൽ തൃശ്ശൂർ കൂട്ടായ്മയുടെ അജ്മാനിലെ ഓണാഘോഷം നടക്കുന്നത്. അപ്പൊ അന്ന് എന്തൊക്കെ വ്യത്യസ്ത കല, നമ്മൾ ഇതിന് മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി ആൾക്കാരിലേക്ക് എത്തുകയാണ് വ്യത്യസ്ത കലാപരിപാടികളെ കുറിച്ച്.
3: വ്യത്യസ്ത കലാപരിപാടികൾ രാവിലെ നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് നമ്മുടെ മാവേലി മത്സരം തുടങ്ങും. 11:30 മേളത്തോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കും. അതിന്റെ ഒരു പീക്ക് സംഭവം മാത്രമേ ഉണ്ട്. കാരണം അന്ന് അവിടെ പങ്കെടുക്കുന്ന ഈ മാവേലിമാർക്ക് വേറെയും പ്രോഗ്രാമുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം എന്നുള്ള ഒരു സഹകരണത്തോട് മനോഭാവത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ 11:30 ഈ സംഭവം സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ അംഗങ്ങളുടെ തിരുവാതിരക്കളി, മാർഗംകളി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ
1: മത്സരങ്ങളോ റൗണ്ടുകളോ അങ്ങനെ എന്തെങ്കിലും?
3: എല്ലാം തീർച്ചയായിട്ടും, എല്ലാ ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതിന് ഏറ്റവും അവസാനം ഒരു ഡി ജെ ഉണ്ട്, ഡി ജെ ബോബോന്റെ ഒരു ഡി ജെ ഉണ്ടായിരിക്കും ഏറ്റവും ലാസ്റ്റ്. ഇപ്പൊ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്,
1: ഡി ജെ ആർട്ടിസ്റ്റാണ്.
3: അവരുടെ ഒരു അടിപൊളി ഒരു ഡി ജെ തന്നെ ഉണ്ടായിരിക്കും. അതിലുമുപരി സദ്യയാണ് ഓണം. സദ്യക്ക് ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്നത് ഒരു പുതുമയുള്ള സംഭവത്തെയാണ്.
1: എനിക്ക് വയ്യ, മാവേലി മത്സരത്തിനപ്പുറത്ത് വേറെ എന്തോ വിളിച്ചു വെച്ചിട്ടുണ്ട്.
3: വിളിച്ചു വെക്കുകയെന്നല്ല, അതിനപ്പുറം ഇഞ്ചി എന്നുള്ള ഒരു റെസ്റ്റോറന്റ്, അജ്മാനിലെ ഇഞ്ചി റെസ്റ്റോറന്റ് ആണ് ഇപ്രാവശ്യം ഞങ്ങൾ ഓണ സദ്യ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സദ്യ അവിടെ എല്ലാവർക്കും തരാം എന്നുള്ളത് അവരുടെ ഒരു ഉറപ്പാണ്. അതിന്റെ ശ്രീജിത്ത്, അതിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീജിത്ത് നമുക്ക് വളരെ എന്താ പറയാ സപ്പോർട്ടീവായിട്ട് ഞങ്ങളെ എന്താ പറയാ അവര് അവരാ ആംബിയൻസ് തന്നെ കാണണം. അവരുടെ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത നിത്യഭാറ്റിംഗ് സമയം കിട്ടുമ്പോൾ അവർ മല്ലി പോയിട്ട് ഇഞ്ചി റെസ്റ്റോറന്റ് ഇതാകണം. അവരുടെ കിച്ചൺസും നല്ല പേര്, അംഗീകാരമുള്ള പേരാണ്. അപ്പോ അവിടെ നമ്മളിപ്പോ സ്റ്റാർ ഹോട്ടൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു കിച്ചണും കാര്യങ്ങളും, അത്രയധികം 10-40 സ്റ്റാഫും അവർ ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈ ഓണത്തിന് വേണ്ടിയിട്ട് അവർ ഇപ്പൊ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. ശ്രീജിത് ഭായി പറഞ്ഞ എന്താ വെച്ചെങ്കിൽ, എനിക്കിതൊരു ബിസിനസ് അല്ല, എനിക്ക് ഇത് ഒരു പാഷനാണ്. അതിനുവേണ്ടി 2 വർഷം എടുത്തു ഞാൻ ഈ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇഞ്ചി റെസ്റ്റോറന്റ് ആയിരിക്കും നമുക്ക് അവിടെ സദ്യ തയ്യാറാക്കുന്നത്. പുറമെ എല്ലാ ആൾക്കാർക്കും സദ്യ വാങ്ങാവുന്നതാണ്. അത് നമ്മുടെ അതിന്റെ പോസ്റ്റേഴ്സ് മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സദ്യ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമബിൾ ഡെസ്റ്റിനേഷൻ ആയിരിക്കും നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം.
1: തീർച്ചയായിട്ടും. അതിൽ ഈ പ്രവാസി കൂട്ടായ്മകളുടെ ഇത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളുമായിട്ട് കൈകോർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം, എത്രയോ വർഷത്തിന്റെ ഒരു ലെഗസിയാണ് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈണം പോലുള്ള വളരെ വ്യത്യസ്തതയാർന്ന ഓണാഘോഷം, കാരണം ഞങ്ങൾക്കത് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ആദ്യത്തെ ഞങ്ങളുടെ ഓണം ഗുരുവായൂർ ഓണം കൂടിയത് നിങ്ങളോടൊപ്പമാണ്. പിറ്റേന്ന് അടുത്ത വർഷം നിങ്ങളുടെ ഓണാഘോഷം ഈണം എന്ന പേരിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അന്ന് ഞങ്ങൾ ഉറപ്പ് വന്നിരുന്നു, നിങ്ങളും ഉറപ്പ് വന്നിരുന്നു, നമ്മൾ ഒരിക്കലും കൂട്ടുവിട്ട് വിരിയില്ല, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അടുത്ത ഓണത്തിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോ ആ ഒരു അനുഭവം, ആ ഒരു കഴിഞ്ഞ ഇത്രയും വർഷത്തെ ലെഗസി, അതിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്?
2: തീർച്ചയായിട്ടും പറയാനുണ്ട്. കാരണം നമ്മൾ ഈണം എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് ഈണം എന്ന് അറിയില്ല. ഒരു ഈണത്തിന് പറയാന്ന് മാത്രമേ കേട്ടുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ മതമൈത്രിയുടെ മാതൃകാ സ്ഥാനമാണ് കേരളം. അപ്പൊ അവിടെ ഈസ്റ്റർ ഉണ്ട്, ഈദ് ഉണ്ട്, ഓണത്തിലെ
1: എണ്ണം,
2: അതെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് ഈസ്റ്ററും ഈദും ഓണമൊക്കെ ഏകദേശം അടുത്തടുത്തായിരുന്നു. ജൂൺ ജൂലൈ ആ ഈസ്റ്റർ ഏപ്രിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ഈദ് വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഓണം. അപ്പൊ ഒരു 3-6 മാസത്തിനുള്ളിലെ ഗ്യാപ്പിനുള്ളിൽ വന്നതിന്റെ പേരിലാണ് ഈണം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളത്.
1: മതമൈത്രി
2: തീർച്ചയായിട്ടും. കാരണം നമ്മൾ വെച്ച മനുഷ്യൻ എന്നുള്ളതിൽ മനുഷ്യൻ എപ്പോഴും വേണ്ട എന്താണ്, നല്ല സഹോദര്യം വേണം, നല്ല ആ മതമൈത്രിയിലേക്ക് നിന്നാൽ മാത്രമാണ് നമ്മൾ മനുഷ്യനാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളത്. ഈ മതമൈത്രിയുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒത്തു നിൽക്കുന്ന സ്ഥലമാണ് മതമൈത്രി. തൃശ്ശൂർ പൂരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതമൈത്രിയുടെ ഒരു വലിയൊരു വിളംബരം തന്നെയായിട്ടാണ് പൂരത്തേക്കും ഞങ്ങൾ കാണുന്നത്.
1: അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
1: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
2: അമ്മോണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
3: ശ്രദ്ധിക്കാണ്ടാ
2: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാടെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാടെ.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
8: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
9: Mid morning with Nitya.

0: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം എന്ന ഓണാഘോഷത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എവിടെ വെച്ചാണ് അത് നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഇപ്പോൾ പോസ്റ്ററിലൂടെ എല്ലാം കാര്യങ്ങൾ അറിയാം. അവിടെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? അത് മാത്രമല്ല, സദ്യയുടെ ആ ഒരു മീൻസ് നമുക്ക് എല്ലാവർക്കും സദ്യയിൽ പങ്കെടുക്കാൻ പറ്റില്ല, എന്നാൽ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ, ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 9 മണി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്കാണ് നമ്മുടെ മാവേലി മത്സരം. 11:30 വരെ എല്ലാവർക്കും ഈ ഇവയിലുള്ള എല്ലാവരെയും നല്ല സ്നേഹത്തോടെ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ പേരിലും ഞാൻ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്, ഈ മാവേലി മത്സരം കാണാൻ വേണ്ടിയിട്ട്. സദ്യ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അത് അറിയാലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ അതിനുള്ള നമ്പർ നമ്മൾ ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ സദ്യ ബുക്ക് ചെയ്യാം. ഇഞ്ചി റെസ്റ്റോറൻ്റ് ആണ് ഇത് സദ്യ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അജ്മാലിലുള്ളത് അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു അൾട്ടിമേറ്റ് ഒരു ഓണാഘോഷം തന്നെയായിരിക്കും ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. സദ്യയുടെ കൂപ്പൺ എടുക്ക് വരുന്ന വ്യക്തിക്ക് മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള എല്ലാ പരിപാടികളും കണ്ടിന്യൂസ് ആയിട്ട് ആസ്വദിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാം. ഇഷ്ടംപോലെ സമ്മാനങ്ങൾ ഞങ്ങൾ കൈകൾ വെച്ചിട്ടുണ്ട്.
0: അപ്പോൾ ഈ 9 മണിക്ക് തുടങ്ങുന്ന മാവേലി മത്സരം മുതൽ രാത്രിയിൽ അവസാനിക്കുന്ന ഡി ജെ പാർട്ടി വരെ, ഡി ജെ സോങ്സിൽ നമുക്ക് ഡാൻസ് ചെയ്ത് അല്ലേ ഓണം എന്നൊക്കെ പറഞ്ഞ
1: സെറ്റ് ആയിട്ട്
0: ഓണമല്ലേ, ആ ഓണത്തിന് വേണ്ടി ഡി ജെ ഉണ്ട്.
1: ഒരു കാര്യം പറയാൻ മറന്നു, ഓണച്ചന്ത.
0: അതാണ്
1: ഓണച്ചന്തയും കൂടെ ഞങ്ങൾ അവിടെ സെറ്റ് ആക്കി
0: വെച്ചിട്ടുണ്ട്.
1: അത് മോർണിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, മോർണിംഗ് തൊട്ട് തന്നെ. അതായത് ഈ യുഎയിലെ വിവിധതരമായിട്ടുള്ള ആൾക്കാരുടെ കിയോസ്കീസ് അവിടെ ഉണ്ടാവും. അതാണ് ഓണച്ചന്ത എന്നുള്ള കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സാധാരണക്കാര സ്ത്രീകളായിട്ട് അവരുണ്ടാക്കുന്ന ചെറിയ കമ്മലും മാലയും ഇതൊക്കെ അവർക്കും ഞങ്ങൾ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡ് വരെയുള്ള സാധനങ്ങൾക്കടക്കം അവിടെ ചാൻസ് കൊടുത്തിട്ടുണ്ട്.
0: നിരവധി
1: കിയോസ്കുകൾ ഉണ്ടാവും, ഊഞ്ഞാലുണ്ടാവും. അവിടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് വരും കാലങ്ങളിലെ ഓണങ്ങൾക്കുള്ള എല്ലാ സെറ്റപ്പും അവിടെ തന്നെ ചെയ്യാം. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓണച്ചന്ത എന്നുള്ളത് ഞങ്ങൾ എടുത്ത് പറയാതിരിക്കുകയാണ്. കാരണം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 25 കിയോസ്കീസ് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. അപ്പൊ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങളൊരു എന്തായാലും ഒരു ഭീകരമായ ഒരു ഓണച്ചന്ത പോലെ അവിടെ ഉണ്ടായിരിക്കും.
0: അപ്പൊ ഇതൊക്കെ ചേരുന്നതാണ് ഈടം
1: അല്ലേ.
0: പിന്നെ ഈ പ്രവാസത്തിൽ നാട്ടിൽ അതേ ഓണം അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര രസകരമായിട്ട് ജെ കെയുടെ നേതൃത്വത്തിൽ പല ഓണ പരിപാടികളിലും നമ്മൾ പലതും കണ്ടു, പൂക്കളം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ നമ്മുടെ തൃശ്ശൂർ ഓണത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈണത്തിലേക്ക് എത്തുമ്പോൾ ജെ കെയുടെ ഭാഗത്തു നിന്നെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്.
1: ഇല്ല, സംതിങ് സ്പെഷ്യൽ എന്നല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പം ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ എന്നുള്ളത് മാവേലി മത്സരം തന്നെയാണ്. ഇനി ഈ യുഎഇ ഭരിക്കാൻ പോകുന്ന മാവേലി
0: തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന വെച്ചാൽ ഏറ്റവും ഒന്നാം നമ്പർ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന മാവേലിക്ക് ഇപ്പൊ ബ്യൂട്ടി പേജന്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടാഗ് ഒക്കെ ഉണ്ടാവും.
1: നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആരും അങ്ങനെ താഴ്ത്തി കെട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാരണം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബഹുജനം പലവിധം നൽകി അവർക്ക് ഇഷ്ടമുള്ള മാവേലിയുടെ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ എയിം ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഭാഗത്തുനിന്ന് ഇഷ്ടമുള്ള സമ്മാനമുണ്ട്. എല്ലാവർക്കും വരുന്ന എല്ലാ മാവേലിമാർക്കും സമ്മാനങ്ങളുണ്ട്.
0: ഞാൻ എന്റെ മനസ്സിൽ മാവേലി മത്സരം എന്ന് കേൾക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ഞാനതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു ഓണാഘോഷത്തിന്റെ വേദിയിൽ ബാക്കിൽ ഒരു സുന്ദരനായ മാവേലി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6-pack മാവേലി, അതും നമ്മുടെ മനസ്സിലുണ്ട്. അതേസമയം എനിക്ക് ഭയങ്കര ഇഷ്ടം കൊടവേറൊക്കെ ഉള്ള നല്ല മാവേലി കാണാനാണ് ഇഷ്ടം. അതാണ് നമ്മൾ വളരെ
1: ചെറുപ്പത്തിന്റെ കാര്യത്തിലെ ഇന്നസെന്റ് മാവേലി കൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയിട്ടുള്ള മാവേലിനെ ഞങ്ങളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ എ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വേണി രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രൊമോഷൻസും അധികം AI ബേസ്ഡ് ഉള്ള കാര്യങ്ങളാണ്. നമ്മളൊന്നും ചിന്തിക്കുന്നേക്കാട്ട് ഇപ്പൊ ഞങ്ങൾ മാവേലി മത്സരത്തിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു പറയുന്നു, എന്താ
0: സെറ്റപ്പ്.
1: നന്നായിട്ട് നമ്മുടെ AI ടീംസും നമ്മുടെ ശ്യാമ ഞങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ടീംസ് ആണ്. പിന്നെ ഞങ്ങൾ കൺവീനർ ആയിട്ടുള്ള MSK, പിന്നെ നിങ്ങളെ ജനറൽ കൺവീനർ ആയിട്ടുള്ള വ്യക്തികളും എല്ലാവരും എല്ലാം ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ചെയ്യണം ഇതിന് മുകളിൽ. കാരണം അത് ഇന്ന പണി ഇന്ന ആളിലാണ് ഇന്ന പണി ഇന്ന ആളിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് ഇപ്പൊ ജനറൽ കൺവീനർ ആയിട്ട് വിനോദേട്ടം പറഞ്ഞ അദ്ദേഹം എത്തിയിട്ടില്ല, എപ്പോഴും ലോ ഓൺ ദ ട്രാഫിക് ആകണം. അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ ഹാർഡ് വർക്കാണ്,
0: തീർച്ചയായിട്ടും
1: എളുപ്പമല്ല ഈ സമയത്ത് ഓർത്തി പരസ്യം പിടിക്കുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊക്കെ. അതിനൊക്കെ അവർ സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് ഇതിന് മുകളിലായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഒറ്റയ്ക്ക് കൂട്ടായ്മ എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ ഓണം ആഘോഷത്തെ.
0: നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലാസ്റ്റ് മിനിറ്റ് അജിത്തേട്ടനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വേഗം സംസാരിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം ഈണം ഈണം എന്ന നമ്മുടെ ഇവിടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈ ഒരു ആഘോഷത്തിലേക്ക് നാളെയാണ് മാവേലി മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ഡേറ്റ്, ഓഗസ്റ്റ് 20-ാം തീയതി, അതായത് വ്യാഴാഴ്ച. പിന്നെ നമ്മുടെ പരിപാടി നടക്കുന്നത് അടുത്ത മാസം സെപ്റ്റംബർ 6-ാം തീയതി ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ച്
1: അല്ലേ.
0: അവസാനമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്കും അതുപോലെ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ജെ കെ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം എഫ് എം ലിസണേഴ്സിനെ എങ്ങനെയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് കൂടെ പറഞ്ഞ് ടാറ്റ ബൈ.
2: തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് മാവേലി മത്സരം തന്നെയാണ്. മാവേലി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ വിമോചനത്തിന്റെ നാളാണ് ഓണമായിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഓണനാളുകൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ആ ഓണത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതമാണ് എല്ലാവർക്കും. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം.
1: തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഇത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാലും ഈണത്തിന് നമുക്ക് കാണാം.
1: തീർച്ചയായിട്ടും നിങ്ങൾ ഹോം എഫ് എമ്മിന്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഗിഫ്റ്റുകൾ.
0: തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഈണം ഗംഭീരമാക്കണം, ഓണത്തിന്റെ ഓളം നമുക്ക് ഈണത്തിൽ കാണാം.
2: നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം.
0: തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച യുഎഇ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡി റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ഇഡി റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. ബിജെപിയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും, രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ഇഡി റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിഎംആറിൽ എക്സാലോജിക് കേസിൽ വീണ ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച വിശദ അന്വേഷണത്തിന് ഇഡി. ഇത് ഷെൽ കമ്പനിയെന്ന് സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനിയെന്നാണ് രേഖകളിൽ പറയുന്നത്. ഇതിന്റെ അക്കൌണ്ടിലെ 15 ലക്ഷം ഇഡി മരവിപ്പിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് സിപിഎം. സിപിഎമ്മിനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും സിപിഎം വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി യുഡിഎഫ് വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായാ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥി റിയാ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായാ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായാ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. യുഡിഎഫ് ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 യുഡിഎഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്. നെഹ്റു ട്രോഫി പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ ജലമേളയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് എംപി. തന്റെ ചിത്രമോ പേരോ ഉൾപ്പെടുത്താത്ത പോസ്റ്റർ പിൻവലിച്ചെങ്കിലും പുതിയ പോസ്റ്റർ ഇറക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. ലഹരിമരുന്ന് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി എം ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന SIT അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ എംഎൽഎ. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് എംഎൽഎയുടെ വിശദീകരണം. മേയർ വി വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് യുഎഇ വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ. യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. 2 മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 1 യുഎയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യുഎഇ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ യു എസ് സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യു എയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യുഎസും ഒമാനും ഇറാനുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിവരുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോടടുക്കുകയാണെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് സഖ്യകക്ഷിയായ ഒമാന് നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബാക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് യുജി പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ യു പി എസ് സിക്ക് നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. തമിഴ്നാട്ടിലെ എംഎൽഎമാർക്ക് മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി പുതിയ ഔദ്യോഗിക വാഹനങ്ങളും അലവൻസുകളും നൽകുമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ എല്ലാ എംഎൽഎമാർക്കും മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനുമായി പുതിയ കാറുകൾ സർക്കാർ നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും മേയർമാർക്കും ഔദ്യോഗിക വാഹനങ്ങൾ ലഭ്യമാണെങ്കിലും എംഎൽഎമാർക്ക് ഈ സൌകര്യം ലഭ്യമല്ലാത്ത സാഹചര്യം പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. തമിഴ്നാട്ടിലെ വനിതാ സർക്കാർ ജീവനക്കാർക്കും 3-ാം പ്രസവത്തിനും 365 ദിവസം അവധി. കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം അറിയിക്കണമെന്ന വിചിത്ര ഉത്തരവുമായി തമിഴ്നാട് ഡിണ്ടിഗലിൽ ഒരു ഉത്തരവ്. തഹസിൽദാർ എൻ അയ്യസ്വാമിയുടേതാണ് ഉത്തരവ്. തഹസിൽദാറെ സസ്പെൻഡ് ചെയ്തു. ചെന്നൈയിലെത്തി വിശദീകരണം നൽകാനും നിർദ്ദേശം. സിപിഎം സിപിഐ അംഗങ്ങളുടെ എണ്ണം അറിയിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. വില്ലേജ് അസിസ്റ്റന്റുമാർക്കും റവന്യൂ ഇൻസ്പെക്ടർക്കുമാണ് നിർദ്ദേശം നൽകിയത്. കണക്ക് തരാത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്നും ഭീഷണി ഉണ്ടായിരുന്നു. വിശദവാർത്ത 1 മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
4: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Current temperature in Dubai, 43 degrees Celsius, humidity 38%.
5: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are listening

0: Mid Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം എന്ന ഓണാഘോഷത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചത്. മാവേലി മത്സരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ എന്തായാലും ഞങ്ങളും കൂടെ ഉണ്ടാവും. നമുക്ക് സെപ്റ്റംബർ 6-ാം തീയതി ഈണത്തിൽ ഒരുമിക്കാം. ആ ഓണത്തിൻ്റെ ഓളമൊട്ടും കുറയാതെ തന്നെ. എന്തായാലും ഇന്ന് ഒരിക്കൽ കൂടി പറയുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് 19-ാം തീയതി ബുധനാഴ്ച, ചിങ്ങമാസം 3-ാം തീയതിയാണ്. എന്താ പറയുക, ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ് എന്ന് നമ്മൾ പറയാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ. ശരിക്കും ഇന്ന് ആ ഓർമ്മപ്പെടുത്തലുമായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ലോക ഫോട്ടോഗ്രാഫി ദിനം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മയെ എന്താ കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത വിധം അതൊരു ഫ്രെയിമിലാക്കി മാറ്റുന്ന കലയാണ് എന്താ ഫോട്ടോഗ്രാഫി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കടന്നുപോയ വഴികൾ, നമ്മൾ ചിരിച്ച ചിരികൾ, കരഞ്ഞ കണ്ണീരുകൾ, കണ്ടുമുട്ടിയ മനുഷ്യർ, യാത്ര ചെയ്ത നല്ല നല്ല സ്ഥലങ്ങൾ, അല്ലേ, അങ്ങനെ ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും അതേ പുതുമയോടെ നമ്മുടെ മുന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു ചിത്രത്തിന് കഴിയും. ഓഗസ്റ്റ് 19-ന് ലോക ഫോട്ടോഗ്രാഫി ദിനമായിട്ട് ആചരിക്കാൻ ഒരു ചരിത്രപരമായിട്ടുള്ള കാരണം കൂടിയുണ്ട് കേട്ടോ. അതായത് 1839 ഫ്രഞ്ച് സയൻസ് അക്കാദമി അവതരിപ്പിച്ച ഡാഗുറേയോ ടൈപ്പ് എന്നൊരു ആദ്യകാല ഫോട്ടോഗ്രാഫിക് പ്രക്രിയയുടെ കണ്ടുപിടുത്തത്തെ ആദരിച്ചുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ദിവസം ഓഗസ്റ്റ് 19 എന്ന ഈ ഡേ ലോക ഫോട്ടോഗ്രാഫി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ ആ സാങ്കേതിക വിപ്ലവം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ വരെ എത്തി നിൽക്കുമ്പോൾ, ഇന്ന് ക്യാമറ കയ്യിലുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമൊന്നുമല്ല, കയ്യിലൊരു മൊബൈൽ ഫോണുള്ള ഓരോ വ്യക്തിയും നമ്മുടെ സ്വന്തം ജീവിതത്തിലെ നിമിഷങ്ങൾ പകർത്തിവെക്കുന്ന ഫോട്ടോഗ്രാഫർമാർ തന്നെയാണ് അല്ലേ. ഇന്ന് പറന്നു വീഴുന്ന കുട്ടികൾ പോലും ഫോണിൽ കൂടുതൽ ടൈം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്ന ഈ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മുതിർന്ന ആൾക്കാർക്ക് പോലും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല, പക്ഷേ ഇന്നത്തെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ എന്ത് നല്ല രസമായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ അവർക്ക് എന്തുമാത്രം അറിവുകളാണുള്ളത്. എന്തായാലും ഗ്യാലറിയിലെ പഴയ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു ആദ്യ ആ ഒരു മനസ്സിന് എന്താ പറയുക, ഒരു മഞ്ഞുതുള്ളി വീഴുമ്പോലുള്ള ഒരു നൊസ്റ്റാൾജിയ അല്ലേ. അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നിനും കഴിയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആ ഗൂഗിൾ തന്നിട്ടിരുന്ന പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്ന ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസ് നമുക്ക് തരുന്ന നല്ല നിമിഷങ്ങൾ അതൊക്കെ ഓർക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളും യുദ്ധങ്ങളും റിവോൾട്ടുകളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വാക്കുകളെക്കാൾ ഉറക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തിയ ആ ചിത്രങ്ങളായിരുന്നു. അപ്പോൾ അപകട സാധ്യതകൾ നിറഞ്ഞ സാഹചര്യങ്ങളായിക്കോട്ടെ, സ്വന്തം ജീവൻ പണയം വെച്ച് ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ നിജസ്ഥിതി നമ്മളിലേക്ക് എത്തിക്കുന്ന എല്ലാ ക്യാമറ കലാകാരന്മാർക്കും കൂടിയുള്ള ഒരു പ്രണാമമാണ് ഈ ദിനം. ഈ ഒരു പ്രത്യേക ദിനത്തിൽ നമ്മുടെ ഫോണിലോ അല്ലെ ആൽബത്തിലോ ഉള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ആ പഴയ മനോഹരമായിട്ടുള്ള ഓർമ്മകളിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിഞ്ഞു പോകാൻ സാധിക്കും. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും അറിയിക്കുമ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തവരുമായിട്ട് ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കേണ്ട ദിവസമാണ്. അതൊരിക്കലും മറന്ന് മാറ്റിവെക്കേണ്ട ഒരു ദിനമല്ല. തീർച്ചയായിട്ടും അവർക്കാണ് അവരുടെ ഡേ ആണ് ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ഡേ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: ഓണന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ല് നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്രേ.
8: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
9: ലുലു, where the world comes to shop.
10: ഓണപ്പൂവേ കോമൽപ്പൂവേ.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓണസദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ലുലുവിന് അതിൻ്റെ ആ ഒരു ഭാഗത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നറിയാം. ഓണസദ്യ മാത്രമല്ല, ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണ്ടി വരുന്നത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ലുലുവിൽ കിട്ടും അല്ലേ. അപ്പോൾ ഓണാഘോഷങ്ങളുടെ പ്രധാന ആകർഷണം എന്നും ഈ പറഞ്ഞ പോലെ ഓണസദ്യ തന്നെയാണ്. നമ്മുടെ നാവിൽ കൊതിയൂർന്ന് അല്ലെങ്കിൽ കൊതിയൂറാൻ കാരണക്കാരനായി മാറുന്ന നമ്മുടെ ഓണസദ്യ. അപ്പൊ ഈ സദ്യ ഒരുക്കാൻ ഒട്ടും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ലുലുവിൽ പ്രശസ്ത പാചക വിദഗ്ധൻ പഴയുടെ മോഹൻ നമ്പൂതിരി ഒരുക്കുന്ന 24 വിഭവങ്ങൾ അടങ്ങിയ ഗംഭീര ഓണസദ്യ കിട്ടും. ഓഗസ്റ്റ് 26 മുതൽ 30 വരെയാണ് സദ്യ വിതരണം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബുക്കിംഗ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലുലു സ്റ്റോർ, അടുത്തുള്ള ലുലു സ്റ്റോറുകളിൽ ലുലു ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾ കിട്ടും. ഒപ്പം പായസ പ്രേമികൾക്കായിട്ട് ഇത്തവണ 25 വ്യത്യസ്ത തരം പായസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക പായസമേളയും ലുലുവിൽ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ലഭ്യമാകുന്ന പായസങ്ങൾക്ക് പ്രീ ബുക്കിംഗും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സും നിങ്ങളുടെ ഒരു ടേസ്റ്റും ഒക്കെ പങ്കുവയ്ക്കാൻ ഈ ഓണം ലുലുവിനോടൊപ്പം തന്നെ ആഘോഷിക്കുക. ലുലു ഓണം ഇവിടെ തന്നെയുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഓണസദ്യയും പായസം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഓണക്കോടിയുടെ കാര്യമാണല്ലേ. അപ്പോൾ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സും ലുലു ഫാഷൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സാരി ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, കുർത്തി ആയിക്കോട്ടെ, അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ദിർഹംസിന്റെ പെർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 150 ദിർഹംസ് മാത്രം പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ട്രഡീഷണൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കളക്ഷനുകളുടെ വൻ ശേഖരമാണ് ലുലു ഫാഷനിലുള്ളത്. ഇതുകൂടാതെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഫ്രഷ് പച്ചക്കറികൾ, പഴങ്ങൾ, ഗ്രോസറി, ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും. അപ്പോൾ ഈ ഓണക്കാലത്ത് മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കാൻ നിങ്ങൾ വേഗം പോകേണ്ടത് നമ്മുടെ ലുലുവിലേക്കാണ്. അപ്പോൾ ഇനിയൊരു വിശേഷം കൂടെ പറയാനുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ചു നേരം പാട്ട് കേൾക്കണം. ഞാനൊരു കുഞ്ഞു ഷൂട്ടിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പാട്ട് കേട്ട് ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് 20-21 തീയതികളിൽ റിലീസ് ചെയ്യുന്ന രണ്ട് സിനിമകളാണ് ബദൽഹയും കുടുംബ യൂണിറ്റും ഖലീഫയും. അപ്പോൾ ഈ സിനിമകൾ ഏത് ദിവസമാണോ റിലീസ്

0: ചെയ്യുന്നത് എന്നുള്ളത് ഞാനെല്ലാം, നമ്മൾ ഹോം സ്ക്രീനിങ്ങിലേക്ക് സിനിമകൾ എത്തുന്ന എന്നാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ സിനിമകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാനായിട്ട് ഖലീഫയ്ക്ക് വേണ്ടിയോ ബദ്ലഹേം കുടുംബ യൂണിറ്റിന് വേണ്ടിയോ മെസ്സേജ് അയക്കുന്നത് ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ അത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അതുപോലെ 0585829220 എന്ന നമ്പറിലേക്ക് അയക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കുറേ കുറേ അറിയും. ഹോം വിസിറ്റ് ഉണ്ട്, അതുപോലെ അഡ്കോപ്പ് ഓണത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. എനിവേ, എന്തായാലും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ UAE നടക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതേസമയം കൗതുകം ഉണ്ടാക്കുന്ന രണ്ട് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഒരു വശത്ത് നമ്മുടെ രാജ്യത്ത് ഹീറ്റ് ലെവൽ പീക്കിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ ഏറ്റവും പുതിയ വെതർ അപ്ഡേറ്റ് പ്രകാരം UAE ഇന്റേണൽ ഏരിയാസിൽ ടെമ്പറേച്ചർ 50°C വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ, നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കടുത്ത ഹീറ്റ് വേവ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഈസ്റ്റേൺ ആൻഡ് സതേൺ റീജിയനിൽ ഫോർകാസ്റ്റും നൽകിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, കോൺവെക്റ്റീവ് ക്ലൗഡ്സ് രൂപപ്പെടുന്നത് കാരണം ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് സമ്മർ റെയിൻ എത്താൻ സാധ്യതയുണ്ടെന്ന് ഈ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രീം ഹീറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റെയിനും ഒരേ സമയം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രത്യേകത അവസ്ഥയായിരിക്കും. ഇത്രയൊക്കെ എക്സ്ട്രീം ടെമ്പറേച്ചറുള്ള ഒരു സമയമായിരുന്നിട്ട് കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രമുഖ ലാൻഡ്മാർക്കുകളിലേക്ക് ടൂറിസ്റ്റുകളുടെയും സന്ദർശകരുടെയും ഒരു വലിയ ഫ്ലോ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അബുദാബിയിലെ അത്ഭുത കാഴ്ചയായിട്ടുള്ള ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഒരു ഒഫീഷ്യൽ ഫിഗേഴ്സ് പ്രകാരം ഈ വർഷത്തെ, അതായത് 2026 ആദ്യത്തെ 6 മാസത്തിൽ, അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് 2026 പറയുകയാണെങ്കിൽ 3.1 മില്യണിലധികം ആളുകളാണ് നമ്മുടെ ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്തത് കേട്ടോ. ഇതിൽ 1.8 മില്യണിലധികം വർഷിപ്പേഴ്സും 1.2 മില്യണിലധികം ഇന്റർനാഷണൽ ആൻഡ് ലോക്കൽ വിസിറ്റേഴ്സും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രൗഡ് ആകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോസ്ക് വിസിറ്റ് ചെയ്ത മൊത്തം ഇന്റർനാഷണൽ വിസിറ്റേഴ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ വിസിറ്റേഴ്സിൽ 21% ആളുകളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. തൊട്ട് പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്, US ഉണ്ട്, ഇങ്ങനെയുള്ള ഇവിടെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റിന്റെ കണക്കെടുത്താൽ 78% ആൾക്കാരും വിദേശത്ത് നിന്ന് ഈ ആർക്കിടെക്ചറൽ മാർവൽ കാണാൻ മാത്രം UAE എത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു വശത്ത് ഈ 50° അടുത്ത് നിൽക്കുന്ന ചൂടും ഇടയ്ക്ക് പെയ്യുന്ന അപ്രതീക്ഷിത മഴയും, എങ്കിലും നമ്മുടെ UAE ടൂറിസം ആൻഡ് ഐക്കോണിക് ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ ആഗോളതലത്തിൽ ആളുകൾ എപ്പോഴും ഇപ്പോഴും എന്നും സംശയമന്യേ ഒഴുകി എത്തുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. അപ്പൊ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഈ സമയം യാത്ര ചെയ്യുന്നവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ വെതർ അലേർട്ട്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ടേക്ക് കെയർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192200. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വി സി മോഹൻ കുന്നുമ്മലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പേടിച്ചോടില്ല, ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതം നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. പാലായിൽ ഭരണം പിടിച്ച ഇടത് കോൺഗ്രസ് വിമത സഖ്യം. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം, ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച യുഎഇ. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളിപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയായിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് സിഒയ്ക്ക് നിർദ്ദേശം നൽകി. നെഹ്റു ട്രോഫി ജലമേളയിലെ പോസ്റ്ററിൽ കൊടിക്കുന്നിലിന്റെ ചിത്രവും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ തയ്യാറാക്കി സംഘാടകർ. പ്രൂഫ് നോക്കാൻ കൊടുത്ത നോട്ടീസ് പ്രസിദ്ധീകരിച്ചതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് കൾച്ചറൽ കമ്മിറ്റി. പോസ്റ്റർ തയ്യാറാക്കിയതിൽ നോട്ടക്കുറവുണ്ടായെന്നും പ്രതിഷേധമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MPയും പ്രതികരിച്ചു. ഇഡി റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ഇഡി റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ഇഡി റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സോലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇഡി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ഇഡി കേന്ദ്രങ്ങൾ അറിയിച്ചു. CMRL എക്സോലോജിക് കേസിൽ വീണ ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച വിശദ അന്വേഷണത്തിന് ഇഡി. ഇത് ഷെൽ കമ്പനിയെന്ന് സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനിയെന്നാണ് രേഖകളിൽ പറയുന്നത്. ഇതിന്റെ അക്കൌണ്ടിലെ 15 ലക്ഷം ഇഡി മരവിപ്പിച്ചിരുന്നു. വീണ ടിക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ഇഡി പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇഡി കടക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി യു ഡി എഫ് വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. യു ഡി എഫ് ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത്. നീറ്റ് യു ജി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ജി പി എസ് സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. മുല്ലപ്പെരിയാർ കേസിൽ സ്പെഷ്യൽ കൌൺസിലിനെ നിയമിച്ച കേരളം. പ്രമുഖ അഭിഭാഷകൻ റോയ് എബ്രഹാമിനെയാണ് കേരളം സ്പെഷ്യൽ കൌൺസിലായി നിയമിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയും വിവിധ ട്രൈബ്യൂണലുകളും പരിഗണിക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളിലും റോയ് എബ്രഹാം കേരളത്തെ പ്രതിനിധീകരിച്ച് ഹാജരാകും. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ ജി എസ് ടി തട്ടിപ്പിൽ എസ് ഐ ടി ഉടൻ പ്രാഥമിക റിപ്പോർട്ട് നൽകും. ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് എസ് ഐ ടിയുടെ പ്രാഥമിക നിഗമനം. സ്പോൺസർമാരെ തീരുമാനിച്ചതു മുതൽ ഫണ്ട് വരെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് വ്യക്തമാക്കി. ലഹരിമരുന്ന് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി എം ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവ് എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ നസീം. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ എം എൽ എ. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് എം എൽ എയുടെ വിശദീകരണം. മേയർ വി വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് യു എ ഇ. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് യു എ ഇ വ്യക്തമാക്കി. യു എയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ. യു എയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപ്പക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യു എയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. 2 മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 1 യു എയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യു എ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ യു എസ് സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യു എയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യു എസും ഒമാനും ഇറാനുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിവരുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോടടുക്കുകയാണെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് സഖ്യകക്ഷിയായ ഒമാനു നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് യുജി പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ UPSCക്ക് നോട്ടീസ് അയച്ചു. രണ്ട് ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. തമിഴ്നാട്ടിലെ MLA മാർക്ക് മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി പുതിയ ഔദ്യോഗിക വാഹനങ്ങളും അലവൻസുകളും നൽകുമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ എല്ലാ MLA മാർക്കും മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനുമായി പുതിയ കാറുകൾ സർക്കാർ നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും മേയർമാർക്കും ഔദ്യോഗിക വാഹനങ്ങൾ ലഭ്യമാണെങ്കിലും MLA മാർക്ക് ഈ സൌകര്യം ലഭ്യമല്ലാത്ത സാഹചര്യം പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ഇതിനു പുറമെ ഡ്രൈവർമാരുടെ ശമ്പളത്തിനും കാർ സംബന്ധമായ മറ്റ് ചിലവുകൾക്കുമായി ഓരോ മാസവും 75,000 രൂപ വീതം MLA മാർക്ക് അനുവദിക്കും. തമിഴ്നാട്ടിലെ വനിതാ സർക്കാർ ജീവനക്കാർക്കും മൂന്നാം പ്രസവത്തിനും 365 ദിവസം അവധി. ഇതുവരെ ആദ്യ രണ്ട് കുട്ടികളുടെ ജനനത്തിനാണ് ഒരു വർഷം വീതം അവധി നൽകിയിരുന്നത്. മൂന്നാം പ്രസവത്തിന് 12 ആഴ്ച മാത്രമായിരുന്നു അവധി. സാമൂഹ്യക്ഷേമവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരെന്ന നിലയിലാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി D.ശരത്കുമാർ നിയമസഭയിൽ പറഞ്ഞു. ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ട് ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്താറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206. അടുത്ത വാർത്ത 2 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Was brought to you by Altra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me. You are listening.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
5: മഴയിലും വെയിലും കൂടാ

0: മലയാളിട വിത്ത് ഷീബ ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500330796.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய். നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC Applied.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. You are listening to Home.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വി സി മോഹൻകുന്നുമലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പാലായിൽ ഭരണം പിടിച്ച ഇടത് കോൺഗ്രസ് വിമത സഖ്യം. വാർത്തകളുമായി മിനി പത്മ. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ മാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയായിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് സിഒയ്ക്ക് നിർദ്ദേശം നൽകി. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ED കേന്ദ്രങ്ങൾ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. നീറ്റ് UG പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. മുല്ലപ്പെരിയാർ കേസിൽ സ്പെഷ്യൽ കൌൺസിലിനെ നിയമിച്ച കേരളം. പ്രമുഖ അഭിഭാഷകൻ റോയ് എബ്രഹാമിനെയാണ് കേരളം സ്പെഷ്യൽ കൌൺസിലായി നിയമിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയും വിവിധ ട്രൈബ്യൂണലുകളും പരിഗണിക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളിലും റോയ് എബ്രഹാം കേരളത്തെ പ്രതിനിധീകരിച്ച് ഹാജരാകും. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ നസീബ്. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ എം എൽ എ. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് എം എൽ എയുടെ വിശദീകരണം. മേയർ വി വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് യുഎഇ വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ. യുഎഇ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ട് ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്താറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206. അടുത്ത വാർത്ത 3 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Very good evening. Studio clock ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius and humidity stands at 46%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ എന്റെ ശബ്ദം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, അതിന് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഷീബയുടെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും. പക്ഷേ എന്താ പറയുക ഗൈസ്, ഷീബ വരും ഷീബ വരും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഷീബ ആക്ച്വലി നിങ്ങളോട് ഒട്ടും സ്നേഹമില്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് എത്തും കേട്ടോ. ഷീബത ഇവിടെ വെളിയിൽ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. എവിടെ പോയതാ, എന്തിന് പോയതാ, എങ്ങനെ പോയതാ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തന്നെ ഒത്തുതീർപ്പാക്കിക്കോ. ഞാൻ എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ കയറി ഇടപെടുന്നില്ല. വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഓണം സെലിബ്രേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഓണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഷീബയോട്, ഷീബ അതിലും വലുതല്ലേ, ഷീബയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യ ജന്മങ്ങൾ ഷീബയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ ഷീബ പറഞ്ഞു അവരൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്, കുറച്ചു നേരം കാത്തിരുന്നാലും അവർ കൃത്യസമയത്ത് തന്നെ ഇരുന്നോളൂന്ന്. അപ്പൊ എന്തായാലും നിങ്ങളിൽ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ ഷീബ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഞാൻ കുറച്ചധികം സമയം ഞാൻ ഇവിടെ കിടന്ന് മെഴുകേണ്ടി വരുമെന്ന്. എന്തായാലും എന്റെ മെഴുകൽ ഒട്ടും തന്നെ ആവശ്യം വന്നില്ല. ഷീബ അതിന് മുൻപേ തന്നെ ഓടിയും എത്തിയതുകൊണ്ട് അധികം മെഴുകാണ്ട് ഞാൻ അങ്ങ് ഓടി രക്ഷപ്പെട്ടേക്കുവാണ്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല പാട്ടുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളും വിശേഷങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചോ. ചെറിയൊരു കയ്യബദ്ധം കാണിച്ചിട്ടുണ്ട്, ഒന്ന് കയറി വന്നിട്ടും കാണാത്തത് കൊണ്ടും ഷീബയുടെ സൗണ്ട് കേട്ട് കാത്തിരിക്കുന്നവരെ വെറുതെ നിരാശപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടും കേട്ടോ. ഞാൻ ഇനി ഒഴിവാക്കിയേക്കാണ് ഗൈസ്. ഇതാ ഷീബ എത്തി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. താങ്ക് യു ആസിഫ്, താങ്ക് യു. സത്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ നോക്കിപ്പോ ഓണയർ റെഡ് ലൈറ്റ് കാണുന്നു. എന്താണ് ഞാൻ പറയുന്ന, എന്തെങ്കിലും പോകുന്നുണ്ടോ? ഓ അത് ശരി, ഹെഡ്ഫോണിന്റെ വോളിയം ഒക്കെ കുറച്ച് വെച്ചിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഇവിടെ ഇരുന്ന് ഒരാൾ കഥ പറയുന്നു. ഓക്കെ, താങ്ക് യു ആസിഫ്. എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മൾ ഈ ഓണത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ഓട്ടത്തിലായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വേഗം തന്നെ മെസ്സേജ് അയക്കാം. എന്തൊക്കെയോ പാട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമാണ്, നമുക്ക് കേട്ടിട്ട് വരാം.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു ബൈ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു ബൈ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ്

0: പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: അങ്ങനെ നല്ല കിടിലം വൈബുള്ള ഒരു ഓണപ്പാട്ട് നമ്മൾ കേട്ടു. ഇനി ഞാൻ ഓരോരുത്തരുടെ മെസ്സേജ് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശീബ മുങ്ങിയതാണോ എന്നാണ് നിർമ്മല ചോദിച്ചിരിക്കുന്നത്. എവിടെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഒരു ഇത്തിരി ലേറ്റാവും, പാട്ടിട്ടോ ഞാൻ എന്താ ഓടി വരുന്നു എന്ന് പറഞ്ഞപ്പോയ്ക്ക് ഞാൻ വന്നപ്പോ ഇവിടെ ആസിഫിലങ്ങ് കഥ പറയുകയാണ്. ഞാനത് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, പറയട്ടെ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഞാൻ എങ്ങും മുങ്ങിയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. കയറി വാ മക്കളെ, കയറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അപ്പോ ആരുടെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. കുറച്ച് കുട്ടികളെ കാണാനില്ല, എവിടെ കുയ് കയറി പോരെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂസഫിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ, പച്ചാട്ട്, വിനീത്, നിർമ്മൽ, മെഹബൂബ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുധീറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിനോദ്, നവീൻ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നവാസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചിട്ട്, സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഓണ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് കേട്ടോ. പിന്നെ വലിയ വലിയ തിരക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ തിരക്കുകളുണ്ട്. ഈ ഞായറാഴ്ച ഞങ്ങൾ അബുദാബിയിലേക്ക് വരികയാണ്. ഓഗസ്റ്റ് 23rd അബുദാബി മിനാസ് സെന്ററിൽ അഡ്കോപ്പ് ഓണം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും 5 മണിക്ക് എത്തും. രാവിലെ മുതലേ തന്നെ ഓണം പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അഡ്കോപ്പ് മിനാസ് സെന്ററിൽ എത്തുക. അഡ്കോപ്പ് ഓണം ആഘോഷിക്കാനായിട്ട് അബുദാബി മിനാസ് സെന്ററിൽ എത്തുക, മറന്നു പോകരുത്. പായസ മത്സരം, പൂക്കള മത്സരം, പാട്ട്, ഡാൻസ്, ബഹളം ഒക്കെ ഉണ്ട്. ബഹളം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൊണ്ട് നമ്മൾ ആ ഒരു ആഘോഷത്തിൻ്റെ ബഹളം അതാണ് കേട്ടോ. അല്ലാതെ അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നുണ്ട്, മിണ്ടാതിരുന്നെല്ലാം കണ്ടോണമെന്ന് അത് പറ്റൂല അല്ലേ. ശരിക്കും ഈ ഒരു ഓണത്തിൻ്റെ വൈബിൽ പാട്ടും ഡാൻസും പിന്നെ ചെണ്ടമേളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളും അറിയാതെ ബഹളം ഉണ്ടാക്കി പോവും. അപ്പം നമുക്ക് അത്യാവശ്യം ബഹളമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ബഹളമില്ലാതെ എന്തൊരു ഓണം അല്ലേ. ഓണം എന്ന് പറഞ്ഞാലേ ആർപ്പ് വിളിയും സന്തോഷ ആഹ്ലാദ ശബ്ദങ്ങളും ഒക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ മെസ്സേജൊക്കെ നോക്കുന്നുണ്ട്. ഒരു പാട്ട് എന്നോട് പ്ലേ ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീയുടെ ഒരു പാട്ട് പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഇന്നലെ എന്നോട് പറഞ്ഞതാണ് തമിഴ് പാട്ടിന്. ഇന്നലെ എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ദീയുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് സന്ദേശങ്ങൾ അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്.
2: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായി.

0: वरी वरी वरी वरी वरी वावरी वरी वरी वावरी
1: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்திர் பில்டிங் அல்வன்கோல் பர்துபாய்.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഇപ്പോ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 90 അൽസത്വ സ്ട്രീറ്റ് ഇൻ അൽസത്വ ഭാഗത്ത് ബമ്പച്ച് ബമ്പ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം ഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
2: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling. You are listening.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

കാന്താരി കല്യാണിക്ക് ശേഷം ദാ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഈ ഒരു കാന്താരി എന്ന് പറയുന്ന സോങ് ഒരു മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്തിട്ട് യൂട്യൂബിൽ. ശരിക്കും ഇപ്പം നമ്മുടെ സിനിമാ പാട്ടുകളെ പോലെ തന്നെ ഇതുപോലെ വരുന്ന നല്ല നല്ല മ്യൂസിക് വീഡിയോസ് ഇഷ്ടം പോലെയുണ്ട്. ഒരു ഒന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില സിനിമാ പാട്ടുകൾക്കും അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇതുപോലെ നല്ല പാട്ടുകൾ. മിഥുൻ ജയരാജാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് ഈ കാന്താരി കേട്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാന്താരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്ന ആ കാന്താരി മുളക് തന്നെയാണ്. ഇത്തിരിയേ ഉള്ളൂ ആ കാന്താരി മുളക്. പക്ഷെ അത് നമ്മളെ ഒന്ന് കഴിക്കുമ്പോൾ എത്രത്തോളം എരിവുണ്ടാവും. പക്ഷെ ഒരുപാട് പേർക്ക് കാന്താരി മുളക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് കാന്താരി മുളക് ഉൾപ്പെടെ ഇപ്പോൾ നല്ല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ ഓണക്കാലത്ത് ഏറ്റവും നല്ല പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ ലുലു നിന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തന്നെ എന്തൊക്കെ നമുക്ക് നാട്ടിൽ പച്ചക്കറികൾ കിട്ടുമോ ഓണത്തിന് അതെല്ലാം നമുക്ക് ഇപ്പോൾ ലുലുവിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് സദ്യയാണ് അല്ലേ. അപ്പോൾ നല്ല കിടലും സദ്യയും നിങ്ങൾക്ക് നേരത്തെ തന്നെ അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് ലുലുവിൽ. സദ്യ നേരത്തെ ബുക്ക് ചെയ്യാം. നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യം ലുലുവിൽ എല്ലായിടത്തും തന്നെ നല്ല അടിപൊളി സദ്യ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ. മിക്കവാറും എല്ലാവരും എനിക്ക് തോന്നുന്നു ലുലു എന്നായിരിക്കും നേരത്തെ തന്നെ സദ്യയൊക്കെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ലുലുവിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ വിപിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ തൈ ഒരു തെനവയൽ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൈ എന്ന് തെയ് ഒരു തെനവയൽ വലഞ്ഞിട്ട് ആ പാട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ട് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. ഒരു ഒരു ഡാൻസ്, ഒരു കണ്ണ്, ഒരു മൂക്ക്. എന്തായാലും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ രണ്ട് മൂവി കാണാനായിട്ടുള്ള അവസരമാണുള്ളത്. നമ്മുടെ ഹോം തിയേറ്ററിൽ വെള്ളിയാഴ്ച നമ്മൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നല്ല നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ബദ്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് വേഗം മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബദ്ലഹേം കുടുംബ യൂണിറ്റ്, പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ലെന്ന് മന്ത്രി. വിസിയുടെ പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നതെന്ന് മന്ത്രി. വിസിയും പാറ്റ പരാമർശവും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.
3: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അട്കോപ്പിൽ.
4: ഹോം 92.2 FM അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23 അട്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അട്കോപ്പ് ഓണം സെലിബ്രേഷൻ.
3: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
4: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം ഓണം പൊന്നോണം. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, അപ്പൊ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
5: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
6: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
6: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
3: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. You are listening to

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പേടിച്ചോടില്ല ഇഡി റെയ്ഡ്, രാഷ്ട്രീയ പ്രേരിതം നേരിടുമെന്ന മുഹമ്മദ് റിയാസ്. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം A അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. TVNA ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ED കേന്ദ്രങ്ങൾ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. UDF ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 UDF അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. നീറ്റ് UG പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ നസീം. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ MLA. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് MLA വിശദീകരണം. മേയർ വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് UAE ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. രണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒന്ന് യുഎയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യുഎഇ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ US സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ട് ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുധറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3:08.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 53%.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഖലീഫിന്റെ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ മലയാളി ഡായലിലേക്ക് നിന്ന് മെസ്സേജ് അയച്ചത് റിജാസ് ആണ്. അപ്പോൾ റിജാസിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ മലയാളി ഡായിലൂടെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഖലീഫ മൂവി നമ്മൾക്ക് ഇപ്രാവശ്യം കാണാനുള്ള അവസരമുണ്ട്. ശനിയാഴ്ചയാണ് നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉള്ളത് ഖലീഫ മൂവിയുടെ. നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൂടെ ആ മൂവി എന്നറിയാം. അതുകൊണ്ട് തന്നെ ഖലീഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സുജി ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി ഓണം ഒക്കെ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്, തിരിച്ചങ്ങോട്ടും ഓണ ആശംസകൾ. നൌഫൽ, രേഷ്മ, സീമ, ഷാജി, പ്രവീൺ, മുഹമ്മദ്, അഷ്റഫ് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഓണക്കാലത്ത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഹോം വിസിറ്റ്. എല്ലാവരും നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു, ഒരുപാട് പേരുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ഒരുപാട് ഓണ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്തിനു വരുന്നത് എന്ന് ചോദിക്കുമോ? സാധാരണ ഓണത്തിന് മാവേലിയാണല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഹോമിൽ നിന്ന് നിങ്ങളുടെ ഹോമിലേക്ക്, ഹോം എഫ് എം ഫാമിലി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അത്ര മാത്രം മെസ്സേജാണ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ വരുമോ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, പക്ഷേ എങ്കിലും കുറച്ച് പേരുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഹോം വിസിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നുള്ളവർ മെസ്സേജ് അയക്കുക. ആദ്യം നിങ്ങളുടെ പേരും കൂടെ ചേർത്തിട്ട് വേണം ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനി നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നു.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ലെന്ന മന്ത്രി. വിസിയുടെ പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നതെന്ന മന്ത്രി. വിസിയും പാറ്റാ പരാമർശവും.
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
14: മലയാളിട്ട
3: മലയാളിട ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7917.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: അങ്ങനെ നല്ലൊരു ഓണപ്പാട്ടും കേട്ട് വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിനോദിന് ഒരു നല്ല പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിചന്ദന മലരിലെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന്
0: ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: അങ്ങനെ നല്ലൊരു ഓണപ്പാട്ടും കേട്ട് വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിനോദിന് ഒരു നല്ല

0: അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം ഇരട്ടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടാനായിട്ട് ഏറ്റവും നല്ല ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രശേഖരങ്ങളുമായി ഇത്തവണയും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ലുലു ഫാഷൻ. സാരിയാണെങ്കിൽ സാരി, ചുരിദാറാണെങ്കിൽ ചുരിദാർ, കുർത്തിയാണെങ്കിൽ അങ്ങനെ, എന്തായാലും നമ്മൾ 200 രൂപയ്ക്ക് പെർച്ചേസ് ചെയ്യുമ്പോൾ 150 ദിർഹംസ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയാവും. അത് നമുക്കറിയാം ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നല്ല ട്രഡീഷണൽ ആണെങ്കിൽ അങ്ങനെ, മോഡൺ ആണെങ്കിൽ അങ്ങനെ, എല്ലാ കളക്ഷൻസും, ട്രഡീഷണൽ മോഡേൺ കളക്ഷൻസ് എല്ലാം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ലുലു ഫാഷൻസിൽ നിന്ന് കേട്ടോ. അപ്പോൾ മറന്നു പോകണ്ട, 200 ദിർഹമിന് നമ്മളിപ്പോൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 150 ദിർഹംസ് മാത്രം പേ ചെയ്താൽ മതി. പിന്നെ അടുത്ത സന്ദേശത്തിലേക്ക് നോക്കുമ്പോൾ ഷിബുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് ഷിബു, ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ അബുദാബിയിലേക്ക് ഞങ്ങൾ വരും ഷീബ, നിങ്ങളെല്ലാവരും വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ വരുമല്ലോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. പേര് വെച്ചിട്ടില്ല മെസ്സേജ് അയച്ചിരിക്കുന്ന കൂട്ടുകാരൻ. പിന്നെ നമ്മുടെ വസീമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അബുദാബിയിൽ നമ്മൾ 23rd വരുന്നത് അഡ്കോപ്പ് ഓണം ആഘോഷിക്കാനായിട്ട്. അബുദാബി മിനാ സെൻറ്ററിലാണ്, നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവുക. പിന്നെ നജ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷഹീർ, പ്രവീൺ, ജോയ്, മാഹീൻ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജേഷ്, ബിനീഷ്, അടിമാലി, എല്ലാവരുടെയും സന്ദേശങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജോബിൻ ജോയ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ജലോത്സവത്തിലെ പാട്ടാണ്, ഞാൻ പെട്ടെന്ന് നോക്കായിരുന്നു ഏത് പാട്ടാണെന്ന്. ഓക്കെ, നവാസ് അബുദാബിയിലേക്ക് വരുന്നുണ്ടെന്ന്. വരൂ അബുദാബിയിലേക്ക് വരൂ കേട്ടോ. അബുദാബി മിനാ സെൻറ്ററിലാണ് ഓഗസ്റ്റ് 23rd. ഞങ്ങൾ വൈകുന്നേരം ആയിരിക്കും വരുന്നത്, പക്ഷേ ഓണ പ്രോഗ്രാംസ് എല്ലാം രാവിലെ തന്നെ തുടങ്ങും. അപ്പം നമുക്ക് അടുത്ത തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
1: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: VC-മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ലെന്ന മന്ത്രി. VC-യുടെ പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നതെന്ന മന്ത്രി. VC-യും പാറ്റ പരാമർശവും.
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: മലയാളിട
0: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: ഹോം 92.2 എഫ്എമ്മിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളി ഡായാണ്. അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ രമ്യക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ്. തുടക്കം എന്ന ചിത്രത്തിലെ തളിരോമലയാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഉടനെ ഞാനത് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസെന്റിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജിജിൻ നാരായണ എനിക്ക് ടിക്കറ്റ് തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റ് ആർക്കാണോ കിട്ടിയിരിക്കുന്നത് അവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, ഞങ്ങൾ വിളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ ഷിബി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിജിന് ടിക്കറ്റ് കിട്ടിയാൽ പറയും, വിളിക്കും കേട്ടോ. ഇവിടുന്ന് ഹോം എഫ് എം ഇന്നൊരു ഫോൺ കോൾ അങ്ങോട്ട് വരുന്നതായിരിക്കും. പിന്നെ എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വസീം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വസീം, മെസ്സേജ് കിട്ടി, ഞാൻ നോക്കട്ടെ. ആ പാട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാനത് പ്ലേ ചെയ്ത് തരാം. മുഹമ്മദ് അഷ്റഫ് അതുപോലെ നൗഫലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേഷ്മയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സജിത്ത് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ സജിത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട്. ഇപ്പം നമുക്ക് തുടക്കത്തിലെ പാട്ട് കേട്ടിട്ട് വരാം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: വി സിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ലെന്ന മന്ത്രി. വി സിയുടെ പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നതെന്ന മന്ത്രി. വി സിയും പാറ്റാ പരാമർശവും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Hello Abu Dhabi. Idha njangal varunu. Ee onakosham kengemumakkan Abu Dhabi Mina Center le Atkopil.
1: ഹോം 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം എഫ്എം. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ബ്രോ ഡാഡി എന്ന ചിത്രത്തിലെ പാട്ടെന്ന് മലയാളി ഡയലോഡ് കേൾക്കാനായിട്ട് നമ്മുടെ അനുവാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ അനുവിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പാട്ടുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. പിന്നെ അബുദാബിയിലുള്ള കൂട്ടുകാരോട് പറയട്ടെ, ഓഗസ്റ്റ് 23 അബുദാബി മിനാ സെന്ററിൽ അഡ്കോപ് ഓണം ആഘോഷിക്കാനായിട്ട് ഹോം FM ടീമും എത്തുന്നുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങളും അവിടെ ഉണ്ടാവണം. രാവിലെ മുതലേ തന്നെ നമ്മുടെ അഡ്കോപ്പിന്റെ ഓണാഘോഷമാണ്. അപ്പോൾ പായസ മത്സരം, പൂക്കള മത്സരം ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ ഹോം വിസിറ്റിന്റെ കാര്യം. ഈ ഒരു ഓണക്കാലത്ത് അതുപോലെ തന്നെ നമ്മുടെ ഹോം FM-ന്റെ ആനിവേഴ്സറിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോമിലേക്ക് ഞങ്ങളുടെ ഹോമിൽ നിന്നും എല്ലാവരും വരികയാണ്. അപ്പോൾ നിങ്ങളും കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഒരുപാട് പേരുടെ മെസ്സേജ് ഇതിനകം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കേൾക്കാത്ത കൂട്ടുകാരോട് പറയുകയാണ്, ഈ ഓണക്കാലത്ത് നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഹോം FM-ൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് ഞങ്ങൾ വന്ന് കണ്ട് ഓണസമ്മാനമൊക്കെ നിങ്ങൾക്കായി നൽകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയയ്ക്കുക. ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പേടിച്ചോടില്ല ഇഡിറേഡ് രാഷ്ട്രീയ പ്രേരിതം നേരിടുമെന്ന മുഹമ്മദ് റിയാസ്. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. ക്ഷാമബത്ത കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. TVNA ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ED കേന്ദ്രങ്ങൾ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. UDF ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 UDF അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. നീറ്റ് UG പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ നസീബ്. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ MLA. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് MLA വിശദീകരണം. മേയർ VV രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. രണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒന്ന് യുഎയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യുഎഇ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ US സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ട് ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്തറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. You are listening to Home 92.2.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വി സി മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോ ജി എം ജോൺ ഇന്ന് പറഞ്ഞിരിക്കുന്നു. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല എന്ന് മന്ത്രി. പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. വി സിയുടെ പാറ്റ പരാമർശത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് ഇങ്ങനെയൊരു പരാമർശം മോഹൻ കുന്നുമ്മൽ വി സി നടത്തുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം വി സി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വല്ലാതെ ചൂളിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഇലീഭ്യനായി വി സി എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുത്തത്. പാറ്റകളല്ലാത്തവർ ശബ്ദമുയർത്തു, പ്രതികരിക്കാതെ വിദ്യാർത്ഥികൾ ഇരുന്നപ്പോഴാണ് ഇലീഭ്യനായിട്ട് വി സി മാറിയത്. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പാറ്റാ പരാമർശവുമായിട്ട് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. കഴക്കൂട്ടത്ത് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ച വിജയതാരകം ആ പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വി സിയുടെ ഒരു പ്രതികരണം വന്നത്. പ്രസംഗത്തിനിടെ അദ്ദേഹം പാറ്റകളല്ലാത്തവർ ശബ്ദമുയർത്തു. സദസ്സിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ മാത്രം ശബ്ദമുയർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവരെ ചിലർ പാറ്റകൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പാറ്റകളാണോ അല്ല, സിംഹങ്ങളായിട്ട് മാറണം എന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ സമരത്തെ കളിയാക്കിക്കൊണ്ടുകൂടി ഒരു വി സിയുടെ പരാമർശം വന്നിരിക്കുകയാണ്. വി സിമാർക്ക് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല, അങ്ങനെ പാടില്ല എന്ന് റോ ജി എം ജോൺ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിളിക്കാം 800-922-0. നമസ്കാരം, ആരാണിത്? നമസ്കാരം ശ്രീ ജോസഫ്. അങ്ങനെ ഒരു വി സിക്ക് സംസാരിക്കാനോ അങ്ങനെയുള്ള വേദികളിൽ പോകുന്നതോ ശരിയാണോ?
1: ശരിയല്ല നമുക്ക് പറയാം, പക്ഷെ നിയമനം വരുന്നത്
0: ഏത് വഴിക്കാണ്?
1: ഗവർണർ എന്ന് പറയുന്നത് അതാത് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ആവുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമുള്ള ആൾക്കാർ തന്നെയാണ് വി സി ആയിട്ട് മിക്കവാറും വരുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത് കുറച്ചുകൂടെ കൂടുതലാണ്. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ പുതിയ നിയമപ്രകാരം വി സിയെ ഇവിടെ സർക്കാർ തെരഞ്ഞെടുക്കണം, അതായത് അതാത് സംസ്ഥാനത്തെ സർക്കാർ തെരഞ്ഞെടുക്കണം എന്നൊക്കെ നിയമം മാറേണ്ടി വരും. അല്ലാത്തടത്തോളം നമുക്കറിയാം ഇതില് വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ഇതൊക്കെ അവനവന്റെ പെർസെപ്ഷനാണ്. അതായത് വി സി തീരുമാനിക്കേണ്ടതാണ് ഞാൻ രാഷ്ട്രീയ പ്രസ്താവന നടത്തണോ, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കണോ. നിർബന്ധമൊന്നുമില്ല അത്, പക്ഷെ നിയമനം കിട്ടിയത് വെച്ചിട്ട് അവർ പങ്കെടുക്കുന്നു, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. ഇനി പുള്ളിയുടെ പാറ്റാന്നുള്ള ഒരു അധിക്ഷേപം രണ്ടാമത് പുള്ളി കൊണ്ടുവന്നപ്പോ എനിക്കൊരു ചിരി വന്നത്, ഞാൻ ജന്തൻ മന്ദറിലെ കാര്യം വെച്ചിട്ട് പറയണതല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാറ്റാന്നുള്ള പ്രയോഗം പറയേണ്ട കാര്യമില്ല,
0: വേറെന്തൊക്കെ പറയാം, അത് ശരിയാണ്.
1: അതെ, അപ്പൊ പാറ്റാന്നുള്ള കാര്യം പറയുകയും ചെയ്തു, എന്നാൽ അത് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയും ചെയ്തു. അതിലാണൊരു വിരോധാഭാസം ഉണ്ടായിരുന്നത്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ ഇതിന് വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പൊ റോ ജി എം ജോൺ പറഞ്ഞത് പുള്ളിയുടെ ഒരു നിലപാട്, അതായത് അഭിപ്രായം എന്ന തരത്തിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു അല്ലെങ്കിൽ എന്താ പറയാ നിർബന്ധപൂർവം ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാൻ പറ്റില്ല.
0: പക്ഷെ ഒരു ഔചിത്യത്തിന്റെ ഒരു കുറവില്ലേ? അങ്ങനെയുള്ള പരിപാടികൾക്ക് തങ്ങൾ പോകരുത്, ഇരിക്കുന്ന സ്ഥാനത്തോട് ഒരു ബഹുമാനം കാണിക്കണ്ടേ?
1: അതെ, അതാ ഞാൻ പറഞ്ഞ, ആ ഇരിക്കുന്ന ആള് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് എന്റെ പ്രസംഗങ്ങളുടെ രാഷ്ട്രീയ കടന്നു വരാൻ പാടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗം. ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പല രാഷ്ട്രീയ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും അതിന്റെ അകത്ത്.
0: അതെ,
1: നമ്മളവിടെ ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾ ഇടപെടാനും അതിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയിട്ടാണ് ഒരു വി സി യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വി സിയുടെ ആവശ്യമില്ലല്ലോ. എന്താണ് ആവശ്യം? ഒരു പ്രിൻസിപ്പാളിന്റെ അതേ സ്ഥാനം തന്നെയാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വി സിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഇനി ഇതിന്റെ കൂടെ വേറൊരു വകുപ്പും കൂടി ഉണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ നമുക്ക് പറയാം യൂണിവേഴ്സിറ്റികളിലെ പ്രിൻസിപ്പാളിന്റെ നിയമനം, അതും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതാത് സംസ്ഥാന സർക്കാരിലെ ആൾക്കാർ പ്രതിനിധിയായിട്ട് അവിടെ വരും. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇടത് വർഷം ഭരിക്കുന്ന സമയത്ത് അവര് ഇൻസിസ്റ്റ് ചെയ്ത പലരുമാണ് അവിടെ പ്രിൻസിപ്പളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അറിയാലോ നമുക്ക് നേരത്തെ നടന്ന ടിസ തോമസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും അവർക്കെതിരെ പ്രതിഷേധിച്ചു.
1: അതെ, അതെന്താ കാരണം? പ്രതിഷേധം വരാൻ കാരണം നിങ്ങൾ രാഷ്ട്രീയ നിലപാടാണ്. ടിസ തോമസിന് അന്ന് ഗവർണർ നിശ്ചയിച്ചിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ ഇടപെട്ടത് രാഷ്ട്രീയം മുൻകൂട്ടി കണ്ടിട്ടാണ്.
0: അതെ,
1: അപ്പൊ വൈസ് ചാൻസലറുടെ കേസിൽ വരുമ്പോൾ അതേ കാര്യം പ്രിൻസിപ്പളിന്റെ നിയമനത്തിലും വരണം. ഈ രണ്ട് കാര്യത്തിലും രാഷ്ട്രീയം നോക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
0: താങ്കൾ പറഞ്ഞ പോലെ പലപ്പം രാഷ്ട്രീയ നിയമനമാണോ അല്ലേ എന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ നിയമസഭയിലെ സ്പീക്കറെ തന്നെ നോക്കാം. സ്പീക്കറായിട്ട് ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അവര് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും കൂറ് കാണിക്കരുത് അല്ലേ? ആ രീതിക്കല്ലേ മിക്കവാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ
1: നമുക്ക്
0: ശ്രമിക്കുന്ന കണ്ടിട്ടില്ലേ?
1: തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഒന്ന്, നമ്മുടെ സോമനാഥ് ചാറ്റർജി
0: സ്പീക്കറായ സമയത്ത്,
1: അതെ, അത് ഇപ്പൊ എനിക്ക് തോന്നാൻ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് തിരുവഞ്ചൂർ കുറച്ചുകൂടെ ഒരു മയമുണ്ട്. തിരുവഞ്ചൂർ ചില സമയത്തൊക്കെ അവർക്ക്, അതായത് എതിർ പ്രതിഭാഗത്തിന് സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിൽക്കാനും.
0: രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്,
1: അത് ഒരു ഒരു ഇൻസിഡന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഹോം മിനിസ്റ്റർ പങ്കെടുക്കണം എന്ന് നിർബന്ധപൂർവ്വം നമ്മുടെ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജ്ജുവിനോട് ആവശ്യപ്പെട്ടത് മാത്രം. ഇതിൽ നമ്മുടെ ശംഷീറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ജംഷീർ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നിഷ്പക്ഷത പുലർത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തില്
0: ഞാനത്
1: ചെയ്യൂല. അപ്പൊ അവിടെ പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു. അതെ, വിനി പത്മ പറഞ്ഞ ശരിയാണ്, സ്പീക്കർ എന്ന് പറയുന്നത് നിഷ്പക്ഷനായിട്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് ആയിട്ട് പോലും നമ്മുടെ ജംഷീർ പറഞ്ഞത് ഞാൻ ആ നിഷ്പക്ഷത കാണിച്ചിട്ടില്ല.
0: കാരണം അദ്ദേഹം ആ പാർട്ടിയുടെ ബാനറിലാണ് അദ്ദേഹം ജയിച്ചത്. ആ വോട്ട് കിട്ടിയിട്ട് ജയിച്ചിട്ട് എം എൽ എ ആയി പിന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയ ആളാണല്ലോ. അപ്പൊ പിന്നെ രണ്ടിനും ഇടയിലുള്ള നൂൽപ്പാലാണ്.
1: അത് എല്ലാവരും ചെയ്യൂല. കാരണം ഞാൻ പറയാം, ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരാള്, സ്പീക്കറായ ഒരാള് പറയാണ് ഞാൻ രാഷ്ട്രീയ നമ്മളെ എതിർ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ടിയാണ് കൂടുതൽ സംസാരിക്കുന്നത് തോന്നിയാൽ ഭരണപക്ഷത്ത് എതിർപ്പുണ്ടാവും. അവര് പറയും സ്പീക്കറെ മാറ്റണം
0: ഉറപ്പായിട്ടും.
1: അപ്പൊ അത് കാണേണ്ടി വരും നമ്മളെ. അതിനേക്കാൾ നമ്മൾ അതിലേക്ക് എടുക്കണ്ട, അത് രാഷ്ട്രീയമാണ്,
0: നമുക്കറിയാം.
1: അതെ, ഞാൻ പറയുന്നത് വി സി നിയമനവും പ്രിൻസിപ്പളുമാണ്. ഇത് രണ്ടും ശരിക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏറ്റവും നല്ല ആൾക്കാരെ തന്നെ നിയമിക്കാൻ സാധിച്ചാൽ ആ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. നമുക്കിപ്പോഴും അറിയാം, കേരളത്തിൽ ഇതുവരെ ലോകം അംഗീകരിച്ച വലിയ യൂണിവേഴ്സിറ്റിന്റെ ഇതിലൊന്നും ഇടപിടിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് അതിന്റെ അകത്ത്. കാരണം വി സിമാരും പ്രിൻസിപ്പാൾമാരും അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്നുണ്ട്.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ശ്രീ ജോസഫാണ് സംസാരിച്ചത്. നമ്മുടെ സർവകലാശാലകളിലെ വി സിമാർ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിലേക്ക് പോകുന്നതും അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചുവയുള്ള സംസാരമോ നടത്തുന്നത് ശരിയാണോ എന്നാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് സംസാരിച്ചൊരു വിഷയമാണ് കേട്ടോ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 800-922-0 എന്നതാണ്. വി സിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല, അത് ശരിയല്ല എന്നാണ് റോജി എം ജോൺ മന്ത്രി പറഞ്ഞത്. മോഹൻ കുന്നുമ്മലിന്റെ കേരള സർവകലാശാല വി സിയുടെ പരാമർശങ്ങളോട് താൻ യോജിക്കുന്നില്ല. പലതവണയായിട്ട് അദ്ദേഹം രാഷ്ട്രീയ ചുവയുള്ള പല പരാമർശങ്ങളും നടത്തുന്നു, രാഷ്ട്രീയ വേദികളിൽ പങ്കെടുക്കുന്നു, അതിനോട് ഒരു മന്ത്രി എന്ന നിലയിൽ തനിക്ക് യോജിപ്പില്ല. പരാമർശങ്ങൾ സ്വയം മുഖം വികൃതമാക്കുന്നു എന്ന് മന്ത്രി പറയുകയും ചെയ്യുമ്പോൾ വി സിയുടെ ആ പാറ്റാ പരാമർശമൊക്കെ അനവസരത്തിലായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. വിളിക്കാം 800-922-0. ആരാണിത്?
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ശ്രീ ഷാജി, സുഖായിരിക്കുന്നോ? യെസ്, ഈ വി സിമാരുടെ ഈ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിലേക്കുള്ള അവരുടെ കടന്നുവരവ്, നമുക്കറിയാം ഒരു രാഷ്ട്രീയ നിയമനം എന്ന രീതിയിൽ തന്നെ അവര് വരാറുണ്ട്, പക്ഷെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത് ശരിയാണോ?
2: ഒരിക്കലും ശരിയല്ല. കാരണം ആ പ്രസംഗമൊക്കെ കേൾക്കുമ്പോണ്ടല്ലേ അദ്ദേഹത്തിനോട് പുച്ഛമാണ് തോന്നിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് വിദ്യാഭ്യാസം പറയിപ്പിക്കുകയാണ്? നിങ്ങൾ പാറ്റകളാണ്, അപ്പൊ ഈ പാറ്റയാണോ ഈ രാജ്യത്തിന്റെ പ്രശ്നം?
0: ദിവസം സഭ സ്തംഭിപ്പിച്ചത് ഈ പാറ്റകൾ തന്നെയല്ലേ ഒരു വിധത്തിൽ പറഞ്ഞു?
2: അല്ലല്ല, പാറ്റകൾ ഒരു ആവശ്യമില്ല ഉന്നയിച്ചത്.
0: അതെ,
2: അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു ആവശ്യങ്ങളല്ലേ ഉന്നയിക്കുന്നത്. അപ്പൊ അവരെ ഭയക്കേണ്ടത് എന്തിനാ? അതൊരു വി സി ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ പാറ്റകളാണോ പറയൂ പറയൂ പറയൂ, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ.
0: പക്ഷെ അദ്ദേഹം തന്നെ അഭാസിനായതും കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ
2: അപകടത്തിനല്ല, മുഖത്തേറ്റ അടിയല്ലേ മിനി പത്മ? മുഖത്തേറ്റ അടി നമ്മൾ അത് വി സി അല്ലേ? എത്രയോ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടൊക്കെയാണ് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അദ്ദേഹം വെറും സീറോ ആയില്ലേ? എന്താണ് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പാറ്റയാണോ? കൈപോക്ക് കൈപോക്ക് കൈപോക്ക്. ആഹാ, വിവരമുള്ള കുട്ടികളോട് ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കണ്ടേ? അന്നേരം ഏതെങ്കിലും ഒരു കുട്ടി എണീറ്റ് മനസ്സില്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ? പോയില്ലേ? താൻ പറയുന്നത് കൈവെക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ പോയില്ലേ? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഭയക്കുന്നു, ആരെയൊക്കെ വിദ്യാർത്ഥികളെ ഭയക്കുന്നു. അപ്പൊ അത്രയും ആ ഇരുന്ന വിദ്യാർത്ഥികളെങ്കിലും തന്റെ പരിധിക്കുള്ളിലാക്കി എന്ന് ആരോടൊക്കെയോ പറയണം. ആരോടൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല, ആരോടൊക്കെയോ വിളിച്ചു പറയണം ഞാൻ ഇങ്ങനെയാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ ചില വിദ്യാർത്ഥികളടുത്തൊക്കെ ഞാൻ സംവദിക്കുന്നുണ്ട്, കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ സ്ഥാനമാനങ്ങൾക്ക് ഒരു ചലനവും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലായിപ്പോയി മിനി പത്മ.
0: സത്യം പറഞ്ഞത്, അതെ, ഒരു സ്തുതിപാടലായിട്ട് അത് മാറി എന്നതാണ് സത്യം.
2: സത്യത്തെ പുച്ഛം തോന്നി ആ ഒരു വീടിന് ഒരുപാട് ഓണമുണ്ട്. എന്ത് മനുഷ്യനാണ് ഇദ്ദേഹം, ഇദ്ദേഹം പിന്നെ വീട്ടിലൊക്കെ പോയിട്ടിരുന്ന് എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? സത്യം പറഞ്ഞ് വളരെ മോശമായിട്ടാ തോന്നുന്നത്. ഇതിനെയൊക്കെ രാഷ്ട്രീയവും ഒക്കെ കൊണ്ട് കലർത്തി നല്ല വാക്കുകൾ പറഞ്ഞു കൈയടിക്കില്ലേ നമുക്ക്? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം മിനി പെട്ടെന്ന്. നമുക്ക് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് APJ അബ്ദുൽ കലാം, അദ്ദേഹം എവിടെയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നോ
0: കുട്ടികളുടെ അടുത്ത്? ഒരിക്കലും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല.
2: ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത കോൾ എടുത്താലോ, വിളിക്കാം 800-922-0 BC. BC പാറ്റ പരാമർശവും BC രാഷ്ട്രീയ വേദികളിൽ പോകുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആരാണ്? ഷമീർ ഒതുക്കങ്ങൾ സുഖായിരിക്കുന്നു? ഞാനിപ്പോഴും ഷമീർ ഒതുക്കങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉപ്പാടെ കൂടെ വാപ്പാടെ കൂടെ പോയ ആ കാഴ്ച MSP ക്യാമ്പൊക്കെ ഞങ്ങൾ അതിനുശേഷം ഞാനും ആസിഫൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയായിരുന്നു കേട്ടോ. എന്തായാലും ആ നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതിന് സന്തോഷം. നമ്മൾ ഇന്ന് BC രാഷ്ട്രീയ വാർത്തകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷമീറിന് എന്താ തോന്നുന്നത്?
3: രാഷ്ട്രീയം
0: വേണ്ട അല്ലേ?
3: കാരണം അത് എല്ലാ തരത്തിലും പ്രശ്നമാണ്. കോളേജിലായാലും ഈ പോലീസിന്റെ തന്നെ നിയമത്തിന്റെ കീഴിലാണെങ്കിലും നമ്മൾ രാഷ്ട്രീയ ഭയങ്കര പ്രശ്നം.
0: പക്ഷെ നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും അങ്ങനെ ഒരു രാഷ്ട്രീയം നിരോധിക്കണമെന്ന ആ ഒരു പക്ഷക്കാരനാണോ താങ്കൾ? അവിടെ രാഷ്ട്രീയം വേണ്ട, നമ്മുടെ കുട്ടികൾ രാഷ്ട്രീയം അറിഞ്ഞിട്ടല്ലേ വളരേണ്ടത്?
3: തീർച്ചയായിട്ടും, കാരണം രാഷ്ട്രീയം അവർ പഠിക്കുന്നുണ്ടല്ലോ.
0: ഉറപ്പായിട്ടും.
3: പിന്നെ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് സ്വന്തം സ്വന്തമായിട്ടൊരു പാർട്ടി എത്തിയിട്ട് അവർ രാഷ്ട്രീയം കളിക്കുക എന്തുവാണെങ്കിലും ആവട്ടെ. പഠിക്കുന്ന കാലത്ത് ഏത് എഡ്യൂക്കേഷൻ ആണെങ്കിലും പഠിക്കാം.
0: പക്ഷെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ രാഷ്ട്രീയം കൂടി അറിഞ്ഞ് വളരുമ്പോഴല്ലേ അവർക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ചായവായാലും ചായവില്ലായ്മയായാലും അവരുടെ കുറ്റവും കുറവുകളും ഒക്കെ പഠിച്ചു വളരേണ്ട പ്രായം കൂടിയല്ലേ ക്യാമ്പസ് എന്ന് പറയുന്നത്?
3: ക്യാമ്പസുകളിൽ
0: പാടില്ല. അവിടെ VC ഇപ്പൊ ക്യാമ്പസിൽ രാഷ്ട്രീയം കളിക്കുന്നത്, അപ്പോഴോ?
3: അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വരുന്നത് എന്താ, ഈ കോളേജുകളിൽ ഈ രാഷ്ട്രീയം നടക്കുന്നോണ്ട്. ആദ്യമേ കോളേജ് രാഷ്ട്രീയം നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂൾ രാഷ്ട്രീയം നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ കളിക്കാൻ പോകത്തില്ല. ഇവരിവിടെ ആരോട് പറയും? കാരണം ഇവരെ അനുകൂലിക്കുന്ന ഒരാള് പിന്നെ പ്രതിരോധിക്കാൻ വേറൊരാള് ഇതുണ്ടാവുമ്പോഴല്ലേ കിട്ടുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞ പോലെ പറഞ്ഞു പോകലുണ്ടാവും, അപ്പൊ ആർക്കും അതിനെ കിട്ടുന്ന വാല്യൂ ഉണ്ടാവും.
0: യെസ്, അതാണ് ഷമീറിന്റെ അഭിപ്രായം. ഷമീർ, എനിക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് താങ്കളുടെ സംസാരം, ഞാൻ ഒന്ന് കട്ട് ചെയ്തോട്ടെ? പറ്റുമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, രാമേന്ദ്രൻ അടുക്കാണോ?
4: യെസ്,
0: പറയൂ പറയൂ.
4: നമ്മള് ഇതിപ്പോ ഇതില് പാറ്റ പിന്നെ ഇതൊക്കെ പറയുന്നത് എന്നെല്ലാം പറയുന്നത് ഒരു പ്രതീകമാണ്.
0: അതെ,
4: അത് അപ്പൊ ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മളെ ചാൻസലർക്കും മറ്റതൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് പാടില്ല എന്ന് അവർക്ക് ഒരു ആള് എങ്ങനെ പ്രതിഷേധിക്കണം, കുട്ടികൾക്ക് എങ്ങനെ പ്രതിഷേധിക്കണം, അതിന് എന്ത് പേരിടണം, എന്ത് ഇതാക്കണം, അതിന് അതൊക്കെ അതിനുള്ള ഇതായിട്ടുള്ള ജ്ഞാനൊക്കെ അവർക്കുണ്ട്. അപ്പോ ആ ഒരു ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നത്തിനെ എങ്ങനെ നേരിടണമെന്നുള്ള കുട്ടികള് അതിന്റെ ഇതിന് ആൾക്കാരും മുതിർന്ന ആൾക്കാരും മറ്റവരെല്ലാവരുമായിട്ട് ആലോചിച്ച് അവരതിന് അങ്ങനെയുള്ളൊരു സംഘടന ഉണ്ടാക്കി അവരത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പാടില്ല എന്ന് പറയാൻ, അപ്പൊ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ആ ചാൻസലർ കാണിക്കണം. അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല.
0: പക്ഷെ ഒരു ഒരു അനവസരത്തിൽ കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന രീതിയിലേക്ക്, നിങ്ങൾ പാറ്റകളല്ല നിങ്ങൾ സിംഹങ്ങളാണ്, നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാവരും സിംഹങ്ങൾ തന്നെയാണ്. പക്ഷെ പാറ്റകൾ എന്ന ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ വെറുതെ പറഞ്ഞ ഒരു പരാമർശം അല്ല ഈ പാറ്റ.
4: അല്ല, അദ്ദേഹം പറഞ്ഞത് മറ്റേ ആരാ പ്രീതിപ്പെടുത്താനാണോ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അതിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിന്റെ വരും നാളുകളിൽ അദ്ദേഹത്തിന് പോസ്റ്റുകള് ഇതായി കിട്ടുക, അല്ലെങ്കിൽ ഉയർന്ന പദവികൾ കിട്ടുക, അതിനുവേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കൂട്ടുന്ന ഓരോ വേലകളാണ്.
0: അപ്പൊ
4: അദ്ദേഹം അത് അദ്ദേഹം അത് പറയേണ്ടത് ഈ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെയാണോ പിന്നെ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നത്? ഇത്തരം കുട്ടികൾ ആ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ അതിനുള്ള ഇട ആര് വരുത്തി? അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉന്നത ഇതിലേക്ക് പോകേണ്ടത് പിന്നെ അദ്ദേഹത്തിന്റെയും കൂടെ ആ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹത്തിന്റെയും കൂടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ അതല്ലാതിരിക്കുമ്പോ അതിനെതിരായിട്ട് കുട്ടികൾ പ്രതികരിക്കുമ്പോ ആ പ്രതികരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാണ് അദ്ദേഹം വേണ്ട, അല്ലാണ്ട് ആ പ്രതികരണ ശേഷി ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ചാൻസലറുടെ ചാൻസലർ ചെയ്യേണ്ട നടപടി. ഇഷ്ടം ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ പ്രതിഷേധിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ കുറെ നാളുകളായിട്ട് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായതല്ല, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അവരന്ന് നന്നായിട്ട് പ്രതികരിച്ചത് കൊണ്ടാണ് അതിൽ കുറച്ചെങ്കിലും അന്ന് പിന്നെ ആ അതിന്റെ ധർമ്മപ്രധാന അത് രാജിവെക്കാനും അതിന്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഇത് പരിഗണനയ്ക്ക് എടുക്കാനും കൂടെ ഗവൺമെന്റ് തയ്യാറായത് ഇങ്ങനെ പാറ്റ എന്നുള്ള പേരിൽ കുട്ടികൾ സംഘടിച്ചത് കൊണ്ടാണ്. അപ്പോ ആ സംഘടന അങ്ങനെയുള്ള പ്രതികരണ ശേഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും ഇങ്ങനെ കറക്റ്റും തുടരട്ടെ, പിന്നെ അവർക്ക് വഴങ്ങി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊന്നും പിന്നെ ഇത് ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ സന്നദ്ധരല്ല, അതാണ് അദ്ദേഹം അത് പറയുമ്പോ തന്നെ പിന്നെ അതിനെ പ്രതികരിക്കാതെ കണ്ട് എല്ലാ ഒന്നോ രണ്ടോ കുട്ടികൾ വെച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് കേട്ടതായി പോലും നടിക്കാതെ കണ്ട് മൗനമായിട്ട് അദ്ദേഹത്തോട് പ്രതിഷേധിച്ചത്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പ്രതികരിക്കും. ബാക്കിയുള്ള ആൾക്കാർ കൂടി ആ കുട്ടികളുടെ പ്രതികരണ ശേഷിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരും കൂടെ തയ്യാറാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം.
0: യെസ്, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം. എന്തായാലും സന്തോഷം വിളിച്ചതിൽ. ഞാൻ അടുത്ത കോളിലേക്ക് പോകുന്നില്ല, അടുത്ത കോളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ഹെഡ്സെറ്റിൻ്റെ വോളിയം പെട്ടെന്ന് കുറഞ്ഞു പോയതുകൊണ്ട് കേട്ടോ സംസാരിക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും നമ്മുടെ കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനം ഇപ്പോൾ റദ്ദാക്കിയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആരെങ്കിലും വരാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ എയർപോർട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വിമാനം റദ്ദാക്കിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ ചർച്ച ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് മറ്റൊരു നല്ല രാഷ്ട്രീയ വിഷയവുമായിട്ട് കൂടുതൽ നേരം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
5: You're listening to Home 92.2 FM. Home is a feeling.
6: Let's talk with Mini Padma. You are-

0: തല ഇവിടെ ഇരിക്കുമ്പോ വാലിന് തനങ്ങല്ലടാ.
1: മടികൂടെ തടി കിട്ടാൻ ഒരു മിട്ട് നടക്കല്ലടാ.
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പേടിച്ചോടില്ല, ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതം നേരിടുമെന്ന മുഹമ്മദ് റിയാസ്. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. ക്ഷാമബത്ത കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം A അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. TVീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സോലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ED കേന്ദ്രങ്ങൾ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. UDF ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 UDF അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. നീറ്റ് UG പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി A നസീബ്. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് വി മുരളീധരൻ MLA. അസൌകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് MLA വിശദീകരണം. മേയർ വി രാജേഷും ചടങ്ങിനെത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധന വിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മിസൈൽ ആക്രമണ ഭീഷണി ചെറുത്തതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ മുൻനിരയിൽ രാജ്യമുണ്ടാകുമെന്ന് UAE വ്യക്തമാക്കി. യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ യുഎയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. രണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒന്ന് യുഎയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യുഎഇ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ US സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ട് ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്താറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good evening. Studio clock ഇപ്പോൾ സമയം 5:08.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു സാധാരണ ഇപ്പോൾ 10 മണി 11 മണി സമയത്തൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്താ ഒരു മേഘം മൂടി നിൽക്കുന്ന പോലൊരു അവസ്ഥയല്ലേ. സാധാരണ യൂഷ്വലി ഭയങ്കര കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യൻ്റെ ഉഗ്രപ്രഭാവവും കാര്യങ്ങളും ഒന്നും ഇന്ന് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടുത്തെ ഈ ഒരു മേഖലയിൽ അങ്ങനെയായിരുന്നു, എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് ഞാനങ്ങ് എക്സ്പെക്ട് ചെയ്യാണ്. അതെ, ഇന്ന് കുറച്ചധികം ടെമ്പറേച്ചറിൽ ഒരു ചെറിയ ഡിപ്പും കാര്യങ്ങളൊക്കെ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഗൂഗിളിൽ തന്നെ പല റീജിയൻ മാറ്റി നോക്കുന്ന സമയത്ത് ഇപ്പോൾ വർഷയാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഷാർജയുടെ പല ഏരിയാസ് ആവട്ടെ, മുംബൈയിലെ ഭാഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ആവട്ടെ, എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഒരു കുറവ് ടെമ്പറേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു നല്ല സൂചനയാണോ? മഴ പുറത്ത് നിൽക്കുന്ന പോലെയാണ്. നമുക്ക് റൂമിനകത്ത് നിന്നൊക്കെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു മഴ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രതീതിയൊക്കെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചൂടിന് വലിയ കുറവൊന്നുമില്ല. ആ സൂര്യൻ്റെ വെളിച്ചവും അങ്ങനത്തെ ആ ഒരു പരിപാടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഇൻറ്റൻസായിട്ടുള്ള ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ ഉണ്ട്. ആൻഡ് എനിവേ, എന്തായാലും നമുക്ക് പ്രകൃതിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ കാര്യത്തിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എൻസിഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രകാരം യുഎഇയിലെ ചൂട് കുറച്ചൊന്ന് കുറയാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അതായത് വരും ദിവസങ്ങളിൽ ഓഗസ്റ്റ് 20 മുതൽ ടെമ്പറേച്ചറിൽ ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടാവും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരാളുടെ നേരത്തെ പറയുമ്പോഴത്തേക്ക് 5 ഡിഗ്രിയിലേക്ക് കുറയുമെന്ന്, പുള്ളി വിന്ററിൽ പോലും 5 ഡിഗ്രി കണ്ടിട്ടില്ലാന്ന്, സംഗതി വേറെ ഒന്നുമല്ല, 5 ലേക്ക് കുറയുമെന്ന് പുള്ളി കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ 39, 38 വരുന്നിടത്ത് അതൊന്ന് കുറഞ്ഞൊരു 33, 32 നമ്മളിപ്പോൾ സമ്മറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ചൂടുണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു പോകും, അതിലേക്ക് എത്തും എന്നാണ് യുഎയിൽ എമ്പാടുമുള്ള താപനിലയിൽ അത്രയും വലിയൊരു കുറവ് സംഭവിക്കുമെന്നാണ് എൻസിഎം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 24 സുഹൈൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം പതിയെ പതിയെ ആ ഒരു വേനൽക്കാലത്തിന് അയവ് വന്ന് തുടങ്ങുമായിരിക്കും അല്ലേ. ഇനി എന്തായാലും നമ്മുടെ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ഏറ്റവും പീക്കിലേക്ക് ഇങ്ങനെ കുതിച്ച് ഉയരുന്നൊരു സമയം കൂടിയാണിത്. കാരണം ഓണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല, ഒരാഴ്ചയ്ക്ക് 6-8 ദിവസത്തിനപ്പുറത്തേക്ക് നമ്മളെ കാത്ത് ഓണം നിൽക്കുകയാണ്. ഓണം പ്രമാണിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓണത്തിന് റിലീസാവുന്ന കിഡിലൻ 2 സിനിമകൾക്കുള്ള ടിക്കറ്റ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ടു, ആ സമയത്ത് ഖലീഫയ്ക്കുള്ള ടിക്കറ്റ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്.
1: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
4: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഘടിയന്മാർ.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
7: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: ഓണന്ന ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. UAE നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനം നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
9: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
10: ലുലു, where the world comes to shop.
11: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ട.
11: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ട,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഈ ഓണക്കാലം തൂക്കാൻ വേണ്ടി ബോക്സ് ഓഫീസിലേക്ക് എത്തുന്ന മലയാളികൾക്ക് ഏറ്റവും അധികം ആകാംക്ഷയോടെ ഈ വർഷം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഖലീഫ. നമ്മുടെ എന്താ പറയുന്നത്, ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ. അദ്ദേഹം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മേക്കിംഗ് സ്റ്റൈലിൽ തന്നെ വലിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് പഞ്ച് ലൈൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് മോഡിലുള്ള സിനിമകളായിരുന്നു അദ്ദേഹം പോക്കറ്റ് രാജ മുതൽ ആരംഭിച്ച് ചെയ്തുകൊണ്ടേയിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ പുലിമുരുകനെത്തിയപ്പം പുള്ളിക്കാരന്റെ യൂസ് ചെയ്യുന്ന ക്യാമറകളിലാവട്ടെ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ സ്റ്റൈലിലാവട്ടെ ഒക്കെ തന്നെ വലിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് പുലിമുരുകൻ പോലെ ഒരു സിനിമ മലയാളത്തിൽ സംഭവിപ്പിച്ചു. ആൻഡ് 100 കോടി എന്ന് പറയുന്ന ആ ഒരു ലാൻഡ്മാർക്ക് മലയാളത്തിൽ അതിലൂടെ സംഭവിച്ചു. ആൻഡ് ദെൻ ഇപ്പോ വീണ്ടും ഒരു ഒരു സ്റ്റൈൽ അപ്ഗ്രഡേഷൻ നടത്തിയിട്ടാണ് അദ്ദേഹം ഖലീഫയിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ വിഷ്വൽസും ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രമാത്രം ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ത്രില്ലർ ആക്ഷൻ ചിത്രം തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. ഇനി 2 ദിവസങ്ങൾ മാത്രമേ റിലീസിനുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ഖലീഫ ഒരുമിച്ചിരുന്ന് കാണണം എന്നാണ് ആഗ്രഹം. പക്ഷെ എല്ലാവരെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ തിയേറ്ററുകൾക്കില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ സെലക്ട് ആയിട്ടുള്ള വിന്നേഴ്സിനോടൊപ്പം ഇരുന്ന് ഈ ഒരു സിനിമ കാണുന്നതായിരിക്കും. നിങ്ങൾക്കും വിൻ ചെയ്യാം കപ്പിൾ ഇൻവൈറ്റ്സ്. സോ നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടെസ്റ്റ് ഓൺ ആണ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും ആൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഇവിടെ ഒരു കപ്പിൾ ഇൻവൈറ്റ് കൂടി തരികയാണ് കേട്ടോ. അപ്പോൾ ഗ്യാങ്സ്റ്റർ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഗ്യാങ്സ്റ്റർ ജോണർ പിടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളെപ്പോഴും എടുത്തു പറയുന്ന ഒരു പക്ഷേ ഈ മുംബൈ അധോലോകത്തിലൊക്കെ ചെന്ന ഒരു മലയാളിയുടെ സാന്നിധ്യം, അതൊരു റിയൽ ലൈഫ് ഇൻസ്പിറേഷന്റെ ബേസിസിൽ വന്ന ഒരു സിനിമയായിരുന്നു 1991 പുറത്തു വന്ന പ്രിയദർശൻ സംവിധാനം ചെയ്ത ടി ദാമോദരൻ എഴുതിയ ഒരു ചിത്രം. അതിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രത്തിന്റെ പേര് ഹരിയണ്ണ എന്നുള്ളതാണ്. കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണെന്നുള്ളത്. ഞാൻ ദിനു, യു ആർ എ ബ്രില്യന്റ് ഗായ് കേട്ടോ. ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻ പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ദിനുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഉത്തരം തന്നെയാണ് ദിനു പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തായാലും കൺഗ്രാചുലേഷൻസ് ദിനു. ദിനുവിനെ ഞാൻ സ്പെഷ്യലി കൺസിഡർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗിവ് അവേസിൽ. ഒരുപാട് ഗിവ് അവേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിനറാകുന്ന ഒരാളാണ് ദിനു. എന്തായാലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് 91 റിലീസായ ഒരു ലാലേട്ടൻ ചിത്രം, അതിൽ ഹരിയണ്ണ എന്ന ഒരു ഡോൺ ക്യാരക്ടറിനെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്കാ ഗാങ്സ്റ്റർ മൂവിയാണ്. മുംബൈയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഒരു സിനിമയാണ്. ആൻഡ് ആ സിനിമയിൽ മനോഹരമായിട്ടുള്ള കുറേയധികം പാട്ടുകളുണ്ട്.
1: കണ്ടു ഞാൻ മീകളി.
0: ഈ പാട്ടൊക്കെ ആ സിനിമയിലെയാ. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829200 HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829200. പെട്ടെന്ന് അയക്കേ ഹരിയണ്ണ എന്ന ക്യാരക്ടറായി ലാലേട്ടൻ എത്തിയ സിനിമ ഏത്? അത്രമാത്രമുള്ള ചോദ്യം, എല്ലാവർക്കും അറിയാം ഉത്തരം.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ് ലെറ്റ്സ് ഹാവ് ലുക്ക് ഓൺ ടു ദി റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു ട്രാഫിക് പാക്ക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് പല മേജർ റോഡ്സിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. എസ്പെഷ്യലി വെൻ വി ആർ ലുക്കിംഗ് ഓൺ ടു ആ ഒരു ജബലാലി സൈഡിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ടീകോം ഭാഗത്തു നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവരാണെങ്കിൽ, ഇന്ന് ഹെസ സ്ട്രീറ്റിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. ഹെസ ആക്ച്വലി എപ്പോഴും പാക്ഡായിട്ട് കാണുന്ന ഒരു റോഡാണ് വൈകുന്നേരങ്ങളിൽ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ ഹെവിലി പാക്ഡ് സിറ്റുവേഷനാണ് ഹെസ സ്ട്രീറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു ജെ വി സി ഡിസ്ട്രിക്ട് 11 ഒക്കെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കഞ്ചഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് അൽകെ റോഡിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു മോട്ടോർ ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വെഹിക്കിൾ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു രണ്ട് മൂന്ന് മേജർ ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തായിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓൺ റിബാ സ്ട്രീറ്റ്. നാദൽശ്രമം എത്തുന്നതിന് മുൻപായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് അവിടെ ട്രാഫിക് ബിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ട് സ്ട്രീറ്റിലും ഒരു മൈനർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് കുറച്ചധികം കഞ്ചഷൻസ് ആ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. ആൻഡ് അനദർ വൺ which has happened on Altavar ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് അൽഖുദ്സ് സ്ട്രീറ്റിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതായത് നമ്മുടെ ഷെയ്ഖ് റാഷിദ് റോഡിൽ നിന്നും കണക്ട് ചെയ്ത് എത്തിഹാദ് ടോൾ റോഡിലേക്ക് കയറി, അവിടുന്ന് അൽഖുദ് സ്ട്രീറ്റൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് കയറുന്നവർക്ക്, അൽതവാർ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ആ ഒരു പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. അവിടെ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മൈനർ ആക്സിഡൻറ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ആഡോൺ ആയിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഒന്ന് അയച്ച് അറിയിക്കുകയാണെങ്കിൽ നമുക്കത് പിറകെ വരുന്നവർക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും, മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം.
4: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. TNC apply.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
2: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
2: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.

0: ആനന്ദത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓണം വെറും ആഘോഷം മാത്രമല്ല, നമുക്ക് ഓണം ഓണമായി മാറണമെന്നുണ്ടെങ്കിൽ വളരെ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് ഓണക്കോടി വേണം, പിന്നെ എല്ലാത്തിലും ഉപരി നല്ല കിടിലൻ ഓണ സദ്യയും വേണം. എന്തായാലും ഇവിടെ UAE-യിൽ ലുലു ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും വേണ്ട. ആക്ച്വലി ഇത് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, എല്ലാ വർഷവും ഓണം വരുന്ന സമയത്ത് ഏറ്റവും മികച്ച സദ്യയും ഒരുപാട് പായസ വിഭവങ്ങളുമായിട്ട് ലുലു നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇത്തവണയും ആ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. മലയാളികൾക്ക് ഏറ്റവും രുചിയേറിയ സദ്യ വിളമ്പിയിട്ടുള്ള പഴയടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും ലുലുവിന് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്നത്. ആൻഡ് വിവിധ വിഭവങ്ങളായിട്ട്, ആൻഡ് പായസത്തിൻ്റെ കാര്യമാണെങ്കിൽ എടുത്തു പറയണം, പായസം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ പായസമല്ല, ഏതാണ്ട് 10-25 വെറൈറ്റി തരത്തിലുള്ള പായസങ്ങൾ. അത് സാധാരണ നമ്മൾ കുടിച്ച് ശീലിച്ച പാലട പ്രഥമനോ അല്ലെങ്കിൽ അടപ്രഥമനോ മാത്രമല്ല, ബക്ലാവ പായസം ആൻഡ് ഗുലാബ് ജാമുൻ കൊണ്ടുള്ള പായസം, ചോക്ലേറ്റ് പായസം തുടങ്ങി പലതരത്തിൽ വെറൈറ്റി പായസങ്ങളുമായി പായസമേള. അതോടൊപ്പം തന്നെ 24 വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഗംഭീര ഓണസദ്യയുമായിട്ടാണ് ലുലു ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓണക്കോടിയുടെ കാര്യം, ഓണക്കോടിയിലേക്ക് വരികയാണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള ഓണക്കോടികൾക്ക്, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ സാരി ആവട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ചുരിദാർ ആവട്ടെ ആൻഡ് ജെൻസിനുള്ള കുർത്തി മുണ്ട്, കുട്ടികൾക്കുള്ള ട്രഡീഷണൽ ഡ്രസ്സുകൾ, ഇവയൊക്കെ തന്നെ എടുത്ത് നമ്മളൊരു 200 ദിർഹംസ് ചിലവഴിച്ചു കഴിഞ്ഞാൽ വെറും 150 ദിർഹംസ് മാത്രം ഇപ്പോൾ നമ്മൾ ലുലുലു പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഇത് മാത്രമല്ല, ബാക്കി ഹൗസ് ഹോൾഡ് ഐറ്റംസിനും എല്ലാം ഗംഭീര പ്രൊമോഷൻസാണ് ഈ ഓണം പ്രമാണിച്ച് ലുലു ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പായസത്തിൻ്റെയും അതുപോലെ തന്നെ സദ്യയുടെയും കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു സംഗതി, അതായത് August 26 മുതൽ 30 വരെ സദ്യ അവൈലബിൾ ആണ്, പക്ഷേ അതിന് മുൻപേ കൂട്ടി പ്രീ ബുക്ക് ചെയ്തേക്കണം. അവസാനം കിട്ടാതെ വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ലുലുവിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തോ സദ്യ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പായസങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: ഉള്ളിക്കും തോറ്റി?
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ, കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. You

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വിഴിഞ്ഞം പദ്ധതി LDF സർക്കാർ വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നീറ്റ് പരീക്ഷാക്രമക്കേട്, NTA ശക്തിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. VC മോഹൻ കുന്നുമ്മലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പാലായിൽ ഭരണം പിടിച്ച ഇടത് കോൺഗ്രസ് വിമത സഖ്യം. അമിത്ഷായ്ക്കും സൈന്യത്തിനുമെതിരെ പരാമർശം. മഹുവ മൊയ്ത്രയ്ക്ക് അറസ്റ്റ് വാറന്റ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച UAE. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റോഡ് കണക്ടിവിറ്റി LDF സർക്കാർ വൈകിപ്പിച്ചെന്ന പരാമർശത്തിലാണ് പിണറായിയുടെ വിമർശനം. വിഴിഞ്ഞം വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ അഭ്യാസമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. 100% പ്രവൃത്തിയും നടന്നത് LDF കാലത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി. 2.5 മാസം കൊണ്ട് എന്തോ വലിയ കാര്യം പൂർത്തീകരിച്ചതായി UDF അവകാശപ്പെടുന്നുവെന്നും പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. VC മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RO GM John. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാപരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വന്ദേഭാരത് ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കാത്തതിനെതിരെ ഉയർന്ന BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും ഉദ്ഘാടന പരിപാടിയിൽ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് അർഹമായ മര്യാദ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാലാണ് ചടങ്ങിൽ നിന്ന് ഇത് ഒഴിവാക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയായിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് CEO നിർദ്ദേശം നൽകി. നെഹ്റു ട്രോഫി ജലമേളയിലെ പോസ്റ്ററിൽ കൊടിക്കുന്നിലിന്റെ ചിത്രവും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ തയ്യാറാക്കി സംഘാടകർ. പ്രൂഫ് നോക്കാൻ കൊടുത്ത നോട്ടീസ് പ്രസിദ്ധീകരിച്ചതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് കൾച്ചറൽ കമ്മിറ്റി. പോസ്റ്റർ തയ്യാറാക്കിയതിൽ നോട്ടക്കുറവുണ്ടായെന്നും പ്രതിഷേധമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. TV വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സോലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. വിദേശത്തേക്ക് പണം അയച്ചതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. ഇന്നലെ കോഴിക്കോട്ട് നടത്തിയ റെയ്ഡിലാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. വിശദമായ പരിശോധന നടത്തുന്നതായി ED കേന്ദ്രങ്ങൾ അറിയിച്ചു. CMRL എക്സോലോജിക് കേസിൽ വീണ ടീക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് സ്ഥാപനം കേന്ദ്രീകരിച്ച വിശദ അന്വേഷണത്തിന് ED. ഇത് ഷെൽ കമ്പനിയെന്ന് സംശയം. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനിയെന്നാണ് രേഖകളിൽ പറയുന്നത്. ഇതിന്റെ അക്കൌണ്ടിലെ 15 ലക്ഷം ED മരവിപ്പിച്ചിരുന്നു. ബീന ടിക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ഇഡി പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇഡി കടക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് സിപിഎം. സിപിഎമ്മിനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും സിപിഎം വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാലാ നഗരസഭ അധ്യക്ഷയായി യുഡിഎഫ് വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. യുഡിഎഫ് ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 യുഡിഎഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്. നീറ്റ് യുജി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരുക്കിയ മാറ്റങ്ങൾ സുപ്രീംകോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും ഇവ മറികടക്കുക അസാധ്യമെന്നും കേന്ദ്രം. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നെന്നും ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ജിപിഎസ് സംവിധാനമുണ്ടെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. മുല്ലപ്പെരിയാർ കേസിൽ സ്പെഷ്യൽ കൌൺസിലിനെ നിയമിച്ച കേരളം. പ്രമുഖ അഭിഭാഷകൻ റോയ് എബ്രഹാമിനെയാണ് കേരളം സ്പെഷ്യൽ കൌൺസിലായി നിയമിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയും വിവിധ ട്രൈബ്യൂണലുകളും പരിഗണിക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളിലും റോയ് എബ്രഹാം കേരളത്തെ പ്രതിനിധീകരിച്ച് ഹാജരാകും. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ ജി എസ് ടി തട്ടിപ്പിൽ എസ്ഐടി ഉടൻ പ്രാഥമിക റിപ്പോർട്ട് നൽകും. ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് എസ്ഐടിയുടെ പ്രാഥമിക നിഗമനം. സ്പോൺസർമാരെ തീരുമാനിച്ചതുമുതൽ ഫണ്ട് വരെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് വ്യക്തമാക്കി. ലഹരിമരുന്ന് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി എം ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവ് എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ നസീം. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സേവന നികുതി വെട്ടിപ്പ് നടത്തിയതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ. സേവന നികുതി വെട്ടിപ്പിൽ നടക്കുന്ന എസ്ഐടി അന്വേഷണത്തിന് പുറമെയാണ് നിലവിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി ഇറാൻ. യു എസ് സൈന്യത്തിന്റെ ഭാഗമാവുകയോ സൈന്യത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. യു എസ് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൌകര്യം ചെയ്യുന്നതും കുറ്റകരമാണെന്ന് ഇറാൻ സൈന്യം പറയുന്നു. യു എ ലക്ഷ്യമിട്ട് 2 ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണശ്രമം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിട്ടുണ്ടായ 2 ആക്രമണങ്ങളും തടഞ്ഞതായി യു എ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനുമായുള്ള വ്യാപാരവും സാമ്പത്തിക ഇടപാടുകളും യു എ നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭീഷണി. അതിനിടെ ഇറാൻ സ്വദേശികളുടെ വിസ യു എ റദ്ദാക്കുന്നതായും ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് നിഷേധിച്ചു. ഇത്തരം വാർത്തകളിൽ സത്യമില്ലെന്നും പുറത്തുവരുന്നത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു എയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ. യു എയെ ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും ഇറാൻ വ്യക്തമാക്കി. നല്ല അയൽപക്ക സൌഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ഇന്നലെ രാത്രിയിലാണ് യു എയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണശ്രമം ഉണ്ടായത്. 2 മിസൈലുകൾ കടലിൽ പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 1 യു എയുടെ സമുദ്രമേഖലയ്ക്കകത്താണ് വന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജമെന്ന് യു എ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ യു എസ് സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് യുഎഇയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി യുഎസും ഒമാനും ഇറാനുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിവരുന്നു. നേരത്തെ ഒമാനുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനോട് അടുക്കുകയാണെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് സഖ്യകക്ഷിയായ ഒമാനു നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് യുജി പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ യുപിഎസ്സിക്ക് നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. സാങ്കേതിക തകരാറുകളെയും മറ്റ് തടസ്സങ്ങളെയും തുടർന്ന് കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് വൈകിട്ട് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അവസാന നിമിഷം റദ്ദാക്കി. കൃത്യമായ കാരണം വ്യക്തമാക്കാതെ സർവീസ് ഉപേക്ഷിച്ചതിൽ യാത്രക്കാർ ശക്തമായ പ്രതിഷേധം ഉയർത്തി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന ഖത്തർ എയർവേസ് വിമാനവും റദ്ദാക്കി. സാങ്കേതിക തകരാറാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്താറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206.
3: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഇലക്ട്രിക് കാറുകൾ കണ്ടിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, ഇലക്ട്രിക് ബൈക്കുകൾ കണ്ടിട്ടുണ്ട്, ഇലക്ട്രിക് ബസ്സുകൾ വരെയുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഫ്ലൈറ്റുകൾ അതൊരു വലിയ സ്വപ്നമായിരുന്നു. എന്തായാലും ആ ഒരു സ്വപ്നത്തിലേക്ക് ലോകം ചുവടുവെച്ച് തുടങ്ങുകയാണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ കംപ്ലീറ്റ്ലി വലിയ മാറ്റത്തിന്, വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു തലമുറ സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ദുബായിലെ നിരത്തുകളിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ബ്രാൻഡുകളുടേതായിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ ഒരുപാട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെക്ടറിലേക്കും, പ്രത്യേകിച്ചും ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ തന്നെ, ഇപ്പോൾ ടു വീലേഴ്സിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിലാവട്ടെ ഒക്കെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കടന്നുവരവ് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇനി എന്നാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ, പ്രത്യേകിച്ചും ഈ എയർ ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചെലവ് വരുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ ഫ്യൂവൽ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് വിമാനത്തിന് ഇനി ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല. 27 മിനിറ്റ് പറക്കുന്നതിന് ഏകദേശം ചെലവ് ഇന്ത്യൻ രൂപയിൽ പറയാനാണെങ്കിൽ 500 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. വിമാനയാത്രയുടെ ഭാവിയിലേക്ക് പുതിയൊരു ചുവടുവയ്പ്പായി മാറുകയാണ് ഇലക്ട്രിക് വിമാനങ്ങൾ. ഏതാണ്ട് 27 മിനിറ്റ് നീണ്ട ആദ്യത്തെ പരീക്ഷണ പറക്കലിലാണ് ഈ ഒരു ഇലക്ട്രിക് വിമാനത്തിന് ഏകദേശം 500 രൂപ മാത്രം ചെലവ് വന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്ത് അപ്സ്റ്റേറ്റ് മേഖലയിൽ ഒരു പ്രാദേശിക വിമാനത്താവളത്തിൽ നിന്നും ഹാർട്ട് എയർ സ്പേസിന്റെ X11 എന്ന് പറയുന്ന ഒരു വിമാനം പറന്നു വരുന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 335 മീറ്റർ ഉയരത്തിലെത്തിയ വിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പരീക്ഷണ പറക്കലാണ്. ഓഫ് കോഴ്സ് എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റിയെക്കുറിച്ചും നമ്മൾ ബോധേഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിലെ ഈ ഒരു പരീക്ഷണ പറക്കൽ വൻ വിജയമായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 106 അടി വിങ് സ്പാനും ഏതാണ്ട് 25,000 പൗണ്ടിലേറെ ഭാരവുമുള്ള X1 ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് 30 സീറ്റുള്ള ഈ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വിമാനം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ളത്. 2031 സർവീസ് ആരംഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനി ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് തന്നെയായിരിക്കും. ടെസ്ല കാറുകൾ ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ട സമയത്ത് ഇത് എത്രമാത്രം പ്രാവർത്തികമാകും, ഇത് പ്രാക്ടിക്കലി ലോകം എല്ലാം ഈ ഒരു മോഡിലേക്ക് ഏത് കാലത്ത് മാറാനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് സർവസജീവമായി നമ്മളത് കാണുന്നു. ഇപ്പോൾ നാട്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വീടുകളിലും ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലും ഇപ്പോൾ സോളാർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് അത്രമാത്രം ആധുനികമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതിയിലേക്ക് നമ്മുടെ കേരളം പോലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വരുന്ന 2-3-4 വർഷങ്ങൾക്കപ്പുറത്തേക്ക് എയർ ഗതാഗത രംഗത്തും അത്ര വലിയൊരു മാറ്റമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇലക്ട്രിക് പ്ലെയിനുകളിലൂടെ സംഭവിക്കാൻ പോകുന്നത്.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918. Yani Trishukarakund Totu. Idipon Nadu Mottam Maveelimaranallo.
1: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
4: With Sand Dunes, only on Home 92.2 FM.
2: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: ഹൈ ഓണ ഓണസദ്യാണേ, ഓണസദ്യ എന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
12: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയുടെ മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
13: ലുലു, where the world comes to shop.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
15: ഓണപ്പൂവേ
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.

0: ഓൾ റൈറ്റ്, നമ്മളിപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പലപ്പോഴും നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ടയേർഡായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത്, അല്ലേ? ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു എനർജി ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. ഇറ്റ്സ് ടൈം ഫോർ
1: Health Tips brought to you by MVR Diagnostic Clinic Dubai. Advanced scan, assured future for men and women.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഇത് ഹെൽത്ത് ടിപ്സിൻ്റെ സമയമായതുകൊണ്ട് തന്നെ രാവിലെ ബെഡിൽ നിന്നും നല്ല എനർജിയിൽ എണ്ണീറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ചില ഹെൽത്ത് ടിപ്പുകൾ പറയട്ടെ. എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ഒരേ സമയം പാലിച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മുടെ തൊട്ടടുത്ത ദിവസം തുടങ്ങുന്നത് തലേ ദിവസത്തെ രാത്രി മുതലാണ് എന്നാണ് പറയുന്നത്. രാവിലെ കണ്ണ് തുറന്നാൽ അപ്പോൾ തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളിലൊന്നാണ് നേരെ ഫോൺ എടുത്ത് കുത്തുക എന്നുള്ളത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നടക്കുകയോ അല്ലെങ്കിൽ ശരീരമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവൻച്വലി അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ തന്നെ ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് നല്ലൊരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ. ഇനി സ്മോക്കിംഗ് ഉൾപ്പെടെയുള്ള ഹാബിറ്റുകൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ പുക വലിക്കുന്ന ശീലം ഉണ്ടായിരിക്കും. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റി വെച്ചിട്ട് ആദ്യ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആൻഡ് പതിയെ ആ ഒരു പുറത്തെ ചെറിയ നേർത്ത ആ ഒരു വെയിലത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഫ്രഷ് ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 ദിവസം നമ്മൾ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു 2 സമയം നമ്മളിത് ശീലിച്ചു കഴിഞ്ഞാൽ, ഇവൻച്വലി നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റം നമ്മുടെ ലൈഫിൽ, നമ്മുടെ എനർജിയുടെ കാര്യത്തിൽ ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സംഗതി. എനിവേ, എന്തായാലും നമ്മൾ ആരോഗ്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സമയമാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥയിൽ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ആരോഗ്യം. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അതൊരു നല്ല സംഗതി തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ തന്നെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്നൊരു ബോധ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കരുതൽ എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ പലതരത്തിലുള്ള സ്കാനിങ്ങുകൾ, പലതരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കുറേയധികം മെഷീനറീസ് ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പോലെയുള്ള ചില സാങ്കേതിക ടെക്നിക്കുകൾ അത് ഉപയോഗിച്ചു കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു ആധുനിക പരിശോധനയാണിത് കേട്ടോ. ഇപ്പോൾ ബ്രെയിൻ ആവട്ടെ, നെക്കാവട്ടെ, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒരൊറ്റ സ്കാനിങ്ങിലൂടെ പരിശോധനയിലൂടെ വിലയിരുത്താൻ നമുക്ക് ഈ ഒരു സ്കാനിങ്ങിലൂടെ കഴിയും. ഈ ഒരു നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ അസുഖങ്ങളുടേതായിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇത്തരത്തിലുള്ള സ്കാനിങ് പ്രക്രിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗനിർണയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ്, ഒരു റാൻഡം ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ഇവൻച്വലി നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നമുക്ക് അത്രമാത്രം നമ്മുടെ ഹെൽത്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിൽ പോകണമെന്നൊന്നും ഇല്ല. പലപ്പോഴും നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ, നാട്ടിൽ ചെക്കപ്പ് നടത്താമെന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ തിങ് വൈസ്

0: നമ്മൾ നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ നാട്ടിൽ അതിനുവേണ്ടി ചിലവാകുന്നതിന്റെ പകുതിയുടെ പകുതി പൈസയ്ക്ക് നമുക്ക് ഇവിടെ അതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെ നമുക്ക് ഈ ചെക്കപ്പുകളൊക്കെ നടത്താം. അതിനുള്ള ഒരേ ഒരു കേന്ദ്രം നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് തന്നെയാണ്. കാരണം അവിടെ കൃത്യമായിട്ടൊരു രോഗിക്ക് അല്ലെങ്കിൽ കൃത്യമായി അവിടെ എത്തുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്നത് എന്താണോ അത് മനസ്സിലാക്കി ആ റൂട്ടിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് അവർ കൊണ്ടുപോകുന്നത്. വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകളുണ്ട്. എല്ലാ പാക്കേജുകളും 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് അവർ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ബേസിക് പാക്കേജുകളുണ്ട്, മെൻസിനും വിമൻസിനും ഉള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്, അഡ്വാൻസ് പാക്കേജുകളുണ്ട്. എല്ലാത്തിലും ഫ്ലാറ്റ് 50% ഓഫാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കാം, 050-860-9611.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527179200. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ, പ്രത്യേകിച്ചും ഈ ഒരു ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകരെല്ലാം ഏറ്റവും അധികം സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ട്രെയിലറും ആൻഡ് അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ക്ലിപ്പിംഗ്സ് പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ, നിമിൻ പോളിയും മമിതാ ബേജുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നതെന്നുണ്ടെങ്കിലും അവരോടൊപ്പം തന്നെ ഇപ്പോൾ സുരേഷ് കൃഷ്ണയെ പോലെയുള്ള സീനിയറായിട്ടുള്ള നടന്മാർ ആൻഡ് കുറേ യുവതാരങ്ങൾ, ഇപ്പോൾ സംഗീത് പ്രതാപ് ഉണ്ട്, പിന്നെ ഒരുപാട് പേര്. ഒരുപാട് ആ ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ ഒരു വലിയ നിറവ് നമുക്ക് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും സിനിമ വേണ്ടേ, അല്ല ബത്ലഹേം ടിക്കറ്റ് ആണല്ലോ, ടിക്കറ്റ് വേണ്ടേ. നമ്മൾ എന്തായാലും റിലീസിൻ്റെ അതേ ദിവസം തന്നെ, ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ വൈകുന്നേരത്ത് നമ്മൾ ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സിനിമ കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് നിങ്ങൾക്ക് തരാൻ ഞാനൊരു ചോദ്യം ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ വേണ്ടി പോകുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നിവിൻ പോളി ഹിറ്റാക്കിയ ഒരു സിനിമ, നിവിൻ പോളിയുടെ ഒരു ഹിറ്റ് ചിത്രത്തെക്കുറിച്ചിട്ടുള്ള കുറച്ചധികം ക്ലൂസ് ഞാൻ പറയും, തരും, ഒരു പാട്ടൊക്കെ കേൾപ്പിക്കും. അത് ഏതാണ് ആ സിനിമ എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ച് അറിയിച്ചാൽ മതി. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, അതെന്താന്നുള്ളതൊക്കെ വഴിയേ പറയാം കേട്ടോ.
1: അതാണ് എനിക്ക് വലുത്, വെറുതെ പ്രേമിച്ചു കളയാൻ ഇപ്പൊ സമയമില്ല.
2: കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടേ നെഞ്ചിൽ.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് സിനിമ എന്നുള്ളത്. നിവിൻ പോളി നയൻതാര കോമ്പോ നമുക്ക് മുന്നിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. ഏതാണ് ഈ സിനിമ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ അറിയിക്കാം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space the right answer space നിങ്ങളുടെ പേര് to the number 0585829220 ലേക്ക്. HT space the right answer space നിങ്ങളുടെ പേര് to the number 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ചോ.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട പഴയടൻ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യം പോകുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയടൻ മോനം നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.
6: You are listening to Home

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വിഴിഞ്ഞം പദ്ധതി എൽ ഡി എഫ് സർക്കാർ വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, എൻ ടി എ ശക്തിപ്പെടുത്തണമെന്ന സുപ്രീംകോടതി. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റോഡ് കണക്ടിവിറ്റി എൽ ഡി എഫ് സർക്കാർ വൈകിപ്പിച്ചെന്ന പരാമർശത്തിലാണ് പിണറായിയുടെ വിമർശനം. വിഴിഞ്ഞം വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ അഭ്യാസമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. 100% പ്രവൃത്തിയും നടന്നത് എൽ ഡി എഫ് കാലത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി. 2.5 കൊണ്ട് എന്തോ വലിയ കാര്യം പൂർത്തീകരിച്ചതായി യു ഡി എഫ് അവകാശപ്പെടുന്നുവെന്നും പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വിസിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയായിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് സിഒയ്ക്ക് നിർദ്ദേശം നൽകി. നെഹ്റു ട്രോഫി ജലമേളയിലെ പോസ്റ്ററിൽ കൊടിക്കുന്നിലിന്റെ ചിത്രവും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ തയ്യാറാക്കി സംഘാടകർ. പ്രൂഫ് നോക്കാൻ കൊടുത്ത നോട്ടീസ് പ്രസിദ്ധീകരിച്ചതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് കൾച്ചറൽ കമ്മിറ്റി. പോസ്റ്റർ തയ്യാറാക്കിയതിൽ നോട്ടക്കുറവുണ്ടായെന്നും പ്രതിഷേധമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ ടീക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ED പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ED കടക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പ്രകീർത്തിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമൂഹത്തിന്റെ ഐക്യവും മതേതരത്വവും നിലനിർത്താൻ ശക്തമായ നിലപാടെടുത്തയാളാണ് ജി സുകുമാരൻ നായർ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ലാഭത്തിനോ ഒരിക്കലും അദ്ദേഹം സ്വന്തം സ്ഥാനം ഉപയോഗിച്ചിട്ടില്ലെന്നും തിരുവഞ്ചൂർ. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി A. നസീം. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. അപകീർത്തി പരാമർശക്കേസിൽ തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് കോടതി. പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ജൂൺ മാസം 12 തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇന്ത്യൻ സൈന്യത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ പരാമർശം അപകീർത്തികരമെന്നാണ് ആരോപണം. കേരളത്തിലും RSS അജണ്ടകൾ നടപ്പാക്കുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതായി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്. കേരളത്തിലെ VCമാരുടെ പ്രവർത്തനത്തെ അപലപിക്കുന്നു. VCമാർ അജണ്ടയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ കോളേജുകളിൽ CJP ഇടത് പ്രതിഷേധം വിലക്കിയ വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ യോഗമെന്ന വിവരം പുറത്ത്. പ്രതിമാസ ക്രമസമാധാന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിവാദമായതോടെ കോളേജുകളിൽ CJP ഇടത് പ്രതിഷേധം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിക്കുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി ഇറാൻ. US സൈന്യത്തിന്റെ ഭാഗമാവുകയോ സൈന്യത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. US യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൌകര്യം ചെയ്യുന്നതും കുറ്റകരമാണെന്ന് ഇറാൻ സൈന്യം പറയുന്നു. UAE ലക്ഷ്യമിട്ട് 2 ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണശ്രമം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിട്ടുണ്ടായ 2 ആക്രമണങ്ങളും തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനുമായുള്ള വ്യാപാരവും സാമ്പത്തിക ഇടപാടുകളും UAE നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭീഷണി. അതിനിടെ ഇറാൻ സ്വദേശികളുടെ വിസ UAE റദ്ദാക്കുന്നതായും ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് നിഷേധിച്ചു. ഇത്തരം വാർത്തകളിൽ സത്യമില്ലെന്നും പുറത്തുവരുന്നത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ US സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് UAEയും സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് UG പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ UPSCക്ക് നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. സാങ്കേതിക തകരാറുകളെയും മറ്റ് തടസ്സങ്ങളെയും തുടർന്ന് കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് വൈകിട്ട് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അവസാന നിമിഷം റദ്ദാക്കി. കൃത്യമായ കാരണം വ്യക്തമാക്കാതെ സർവീസ് ഉപേക്ഷിച്ചതിൽ യാത്രക്കാർ ശക്തമായ പ്രതിഷേധം ഉയർത്തി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന ഖത്തർ എയർവേസ് വിമാനവും റദ്ദാക്കി. സാങ്കേതിക തകരാറാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്തറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 62%.
0: Weather update.
3: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are listening

0: ഈ കുറേയധികം വർഷം, ഏതാണ്ട് 10 വർഷം 15 വർഷത്തിന് മുകളിലേക്ക് ഇവിടെ പ്രവാസത്തിൽ നിലനിന്നിട്ടുള്ള നമ്മൾ ഓരോ പ്രവാസിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ചെറിയൊരു ബ്രേക്ക് പ്രവാസത്തിൽ നിന്നും അവർ എടുത്തിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ചെറിയ കാലത്തേക്ക് ഒന്നോ രണ്ടോ വർഷത്തേക്ക് നാട്ടിലേക്ക് പോയി നിന്ന് പിന്നീട് തിരിച്ചു വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും. അത്തരത്തിൽ ഗൾഫിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോയി ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയട്ടെ. നമുക്കല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗൾഫിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് നാട്ടിലേക്കോ മറ്റോ പോകേണ്ടി വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒന്ന്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവാറായിട്ടുണ്ടെങ്കിൽ അത് പുതുക്കി പുതിയ ലൈസൻസ് കയ്യിൽ വെക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം ഇപ്പോൾ നിങ്ങൾ യു എയിൽ നിന്നും പോയിട്ട് GCC മറ്റ് രാജ്യങ്ങളിലേക്ക് തന്നെയാണ് ജോലിക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ സമയത്തൊക്കെ തന്നെ അവിടെ ലൈസൻസ് വേഗം ലഭിക്കാൻ നമ്മുടെ നിലവിലെ ഒറിജിനൽ ലൈസൻസ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വളരെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിലൊന്നാണ്. സോ ഇപ്പോൾ നാട്ടിലേക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്ത് പോവാണെങ്കിൽ തന്നെയും ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവാറായിട്ടുണ്ടെങ്കിൽ അത് പുതുക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി നൽകിയിട്ടുള്ള ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽ ഫോൺ നമ്പറും ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ പുതിയ നമ്പർ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്മുടെ നമ്പർ പേഴ്സണൽ നമ്പർ ആഡ് ചെയ്തിരിക്കുക. കാരണം പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും പാസ്വേഡ് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോഴോ ഒക്കെ OTP ലഭിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ഈ അക്കൗണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മുടെ തന്നെ മുഖമായിട്ട് നമ്മൾ കാണുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കമ്പനി മെയിൽ ഐ ഡി അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒഫീഷ്യൽ ഫോൺ നമ്പർ ഒന്നും ഉപയോഗിച്ച് എടുക്കരുത്. ആൻഡ് നിലവിലെ കമ്പനിയിൽ നിന്നും എക്സ്പീരിയൻസ് ലെറ്റർ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിരിക്കുക. ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം അടിസ്ഥാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളിലൊന്നാണ് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്. പിന്നെ കമ്പനിയിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടച്ചതിന് ശേഷം, അതായത് ഈ ലോൺ അഗെയിൻസ്റ്റ് സാലറി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടച്ചതിന് ശേഷം ഒരു കൺഫർമേഷൻ ലെറ്റർ എല്ലായ്പ്പോഴും വാങ്ങി വെക്കുക കേട്ടോ. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ അതിന് മുൻപ് ലോൺ വാങ്ങിയത് വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില കമ്പനികൾ ഇത്തരത്തിൽ മുമ്പ് ലോൺ വാങ്ങിയത് വെച്ച് പണി കൊടുക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പഴയ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും നമ്മൾ ഇറങ്ങുന്ന സമയമാണെങ്കിൽ അത് ലോൺ തിരിച്ചടച്ചതിന് ശേഷം കൺഫർമേഷൻ ലെറ്റർ വാങ്ങി വെക്കുക. ഇല്ലെങ്കിൽ പഴയ കമ്പനിയുടെ അടുത്ത് വേറെ കമ്പനി തുടങ്ങുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു കോമ്പറ്റീറ്റർ കമ്പനിയിലൊക്കെ നമ്മൾ കുറച്ച് നാളിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ജോലിക്ക് കയറുകയാണെങ്കിലൊക്കെ തന്നെ ചിലർക്ക് ഇത്തരത്തിൽ പണി കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ജോലി നിർത്തി നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള പ്രവാസ പെൻഷൻ പദ്ധതിയിൽ കൂടി ചേർന്നിരിക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു എമൗണ്ട് നമ്മളോടൊപ്പം ചേർന്ന് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ, ഓണ സമ്മാനവുമായി നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ എത്തുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് അപ്പ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.
1: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Theme Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
11: എടാ മോളെ, പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling. Onappuve
2: Komalpuve Home Onappattugal brought to you by Shama Gold and Diamonds, Albashah Dubai, Al Nakheel Ras Al Khaimah and Rak Airport Departure Terminal. For details call 050-3307-916.
3: ഈ ഒരു ഓണക്കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഓർമ്മകളിലൂടെ ആ ഒരു ഓണത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓണപ്പാട്ടുകൾ നമ്മൾ ഹോം എഫ് എം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പൊ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും നമുക്ക് ഓണക്കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു ഓണപ്പാട്ട് തന്നെ ആയിക്കോട്ടെ.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കാലവിന് എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര തലമുറകൾ മാറി വന്നു കഴിഞ്ഞാലും ഈ ഇപ്പോൾ കേട്ട ഓണപ്പാട്ട് പോലെ പൂവിളി പൂവിളി പോലെയുള്ള പാട്ടുകളൊന്നും ഒരു കാലത്തും ഇല്ലാതെയാകില്ല. എല്ലാ കാലത്തും എല്ലാ ഓണക്കാലത്തും നമ്മുടെ മനസ്സുകളിൽ നിറയുന്ന പാട്ടുകളിലൊന്നു തന്നെയായിരിക്കും അല്ലേ. ഇനി എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഓണത്തിൻ്റെതായിട്ടുള്ള സെലിബ്രേഷൻസ് എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ഒരു ഗംഭീര ഓണാഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോവാണ്. എൻറ്റയർ ഹോം എഫ് എമ്മിൻ്റെ ടീം ഉണ്ടായിരിക്കും, അത് നമ്മുടെ അബുദാബിയിലാണ്. അബുദാബിക്കാരെല്ലാവരും എത്തിച്ചേരണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൈനിറയ സമ്മാനങ്ങളും ഒരുപാട് ഗെയിംസും ആട്ടം പാട്ടും ആട്ടവും പാട്ടും കംപ്ലീറ്റ്ലി ഒരു ഒരു പവർ പാക്ഡ് ഓണം സെലിബ്രേഷനുമായിട്ടാണ് അബുദാബി അഡ്കോപ്പിലുള്ള മിനാ സെന്ററിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഈ വരുന്ന ഞായറാഴ്ച ദിവസം വൈകുന്നേരത്തിന് 3 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഉണ്ടായിരിക്കും. പൂക്കള മത്സരം ആൻഡ് പായസ മത്സരം, മലയാളമംഗ മത്സരം, അങ്ങനെ നിരവധി മത്സരങ്ങൾ ഒരു സൈഡിലുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഓണക്കളികൾ ഒരുപാട്, ഇപ്പോൾ സുന്ദരിക്ക് പൊട്ടതൊടിയിൽ പില്ലോ ഫൈറ്റ്, തലയണയടി മത്സരം, അല്ലെങ്കിൽ വടംവലി, അങ്ങനെ

0: ചെറിയ ചെറിയ കുറേയധികം മത്സരങ്ങളും നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ കൈ നിറയെ സമ്മാനങ്ങൾ സ്വന്തമാക്കാം. ഇഷ്ടംപോലെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗംഭീര ഓണാഘോഷമായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, അബുദാബിക്കാരെ, ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്, വേറൊരു പ്ലാനും വെക്കണ്ട, നേരെ എത്തിയേക്കാം നമ്മുടെ ഹെഡ് കോപ്പിലുള്ള മീന സെന്ററിലേക്ക്. ആൻഡ് ദിസ് ടൈം നമുക്ക് പറയാനുള്ളത്, എനിക്ക് ആക്ച്വലി ഞാനിപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ് വലിയ സമ്മാനങ്ങളാണ് പല മത്സരങ്ങൾക്കും അവർ കരുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ മലയാളി മംഗ മത്സരമാവട്ടെ, അല്ലെങ്കിൽ പായസം മത്സരമാവട്ടെ, പൂക്കള മത്സരത്തിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം 2500 ദിർഹംസ് വർത്തായിട്ടുള്ള ഗിഫ്റ്റ് വോച്ചേഴ്സ് ആണ് അവർ സമ്മാനങ്ങളായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 5 പേരുടെ സുഹൃത്തുക്കളാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾക്കാണ് കേട്ടോ എസ്പെഷ്യലി, 5 സുഹൃത്തുക്കളടങ്ങുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം വിന്നിങ് ചാൻസ് ഒരുപാടുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോ, വിന്നിങ് ചാൻസ് നല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോമഫോമിൻ്റെ സ്റ്റോറി തന്നെ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ സ്റ്റോറിയിലിടാം നമ്മുടെ പൂക്കള മത്സരത്തിൻ്റെ ആ ഒരു സംഗതി തന്നെ ഞാൻ ഇടാം. അതിലൊരു QR കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിലൊന്ന് പ്രസ് ചെയ്ത് നേരെ പോയിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ 5 ടീമംഗങ്ങളുടെ കാര്യങ്ങൾ ആൻഡ് ബാക്കിയുള്ള നിയമാവലികളും സമ്മാനങ്ങളും, ഫസ്റ്റും സെക്കൻഡും തേർഡുമായിട്ടുള്ള സമ്മാനങ്ങളും എല്ലാം അവിടെ വിശദമാക്കി അവർ എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അബുദാബിക്കാർ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓരോ മത്സരങ്ങളിലും വലിയ വലിയ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്, ഒരിക്കലും മിസ്സാക്കി കളയരുത് കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഹൈ ഓണ എന്ന ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ല് നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
10: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയുടെ മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. August 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
11: ലുലു, where the world comes to shop. You are

0: ലോക സിനിമാ ചരിത്രത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ആനിമേഷൻ സിനിമ. പക്ഷേ ഇന്ന് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്ന ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസിയും സ്പൈഡർമാൻ ബ്രാൻഡിയുടെയും അടക്കമുള്ള ചിത്രങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മോശം ആനിമേഷൻ സിനിമയാണ്. ആക്ച്വലി ഭയങ്കര ഒരു വലിയ ഹീറോയിക് മൊമെന്റ് പോലെയാണ് ഈ സിനിമയുടെ കഥ ഇന്ന് ഇന്റർനെറ്റ് വരിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. നമ്മൾ മലയാളികൾക്കിടയിൽ എത്രമാത്രം ഈ സിനിമ സുപരിചിതമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വലിയ ഇന്റർനെറ്റ് സെൻസേഷനാണ്. ചൈനീസ് ബോക്സ് ഓഫീസിലൊക്കെ വലിയ കളക്ഷൻ റെക്കോർഡുകളാണ് ഈ സിനിമ നേടിക്കൊണ്ടേയിരിക്കുന്നത്. ചൈനയിൽ ഈ അടുത്തിടെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 5-ാം തീയതിയോ മറ്റോ റിലീസായ ഒരു സിനിമയാണ് ന്യൂ ലൈ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ചിത്രം. ആകെ 3-ോ 4-ോ 5-ോ തിയേറ്ററുകളിൽ മാത്രമാണ് ഈ ആനിമേഷൻ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലെ എന്താ പറയുന്നത്, ദ വേർസ്റ്റ് ആനിമേഷൻ എവർ. അത് ആ ഒരു സംഗതി കൊണ്ട് തന്നെ ഏതാണ്ട് ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ളിൽ സിനിമ വാഷൌട്ട് ആവുന്ന, തിയേറ്ററിൽ നിന്നും എല്ലാം പുറത്തേക്ക് വന്നത്. കാരണം ഓരോ ഷോയ്ക്കും ആകെ കാണാൻ വന്നിരിക്കുന്നത് 1-ോ 2-ോ പേര്, അത് പ്രൊഡ്യൂസർ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ മാത്രം. എന്നാൽ സിനിമ കണ്ടവർ പടത്തെക്കുറിച്ചിട്ടുള്ള ട്രോളുകൾ ഇടാൻ തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇൻ്റർനെറ്റിലൊക്കെ ആണെങ്കിൽ കുറേയധികം കളിയാക്കലുകൾ വന്നു തുടങ്ങിയതോടെ ഇത്രയും മോശമായ ഒരു ആനിമേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്നുള്ള കൗതുകം ആളുകളുടെ മനസ്സിൽ ജനിച്ചു. അങ്ങനെ ആളുകളൊക്കെ തിയേറ്ററിലേക്ക് എത്തി തുടങ്ങി. ആ ട്രോളുകൾ നൈസായിട്ട് വൈറലായി. പടം അൾട്ടിമേറ്റ് കൾട്ട് പടമാണ് എന്നുണ്ടെങ്കിൽ പോലും തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഈ ഒരു കൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് കഴിഞ്ഞ 3-5 ദിവസത്തിനേറെയായിട്ട് തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സിനിമ. 4-5 തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്ത സിനിമ ഇന്ന് ചൈനയിലെമ്പാടുമായിട്ട് 3000-ലധികം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ കയറിയവർ പടം ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ചിരിയും കളിയും ഒക്കെ ആയിട്ട് ആളുകൾ ഈ സിനിമ അങ്ങ് ഏറ്റെടുത്തു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ പ്രൊമോഷൻസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അണിയറക്കാർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകളുടെ ഫ്രണ്ടിൽ ഒരു കാരണം അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല, അവരൊരു വെള്ള സ്ക്രീൻ മാത്രം വെച്ചു. അതിൽ സിനിമ കണ്ടുകഴിഞ്ഞിറങ്ങുന്നവർ അവരുടെ മാർക്കറും പെന്നും ഒക്കെ വെച്ചിട്ട് ചെറിയ വരകളും കുറികളും ഒക്കെ ആയിട്ട് അവർ തന്നെ പോസ്റ്ററുകൾ വരച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സിനിമയുടെ കളക്ഷനും കുതിച്ചു വന്നിരിക്കുകയാണ്. ഞാനൊരു കണക്ക് പറയാം. അതായത് ഇപ്പോൾ അവതാർ എത്ര വലിയൊരു ഹിറ്റായി മാറിയ സിനിമയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിം, ഇതൊക്കെ സിനിമയുടെ പ്രൊഡക്ഷൻ ബജറ്റിൻ്റെ ഏതാണ്ട് 12 മടങ്ങ് തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്ലോബൽ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. മുടക്ക് മുതലിൻ്റെ 12 ഇരട്ടി തിരിച്ചു പിടിക്കുക. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ലോക നമ്മൾ അത്രമാത്രം സെലിബ്രേറ്റ് ചെയ്തൊരു വലിയ വിക്ടറി ആയിരുന്നു. 30 കോടിക്ക് വന്നു, 300 കോടിയോളം കളക്ഷൻ നേടി. 10 മടങ്ങാണ് ആ സിനിമ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ്, അതായത് ഇന്ത്യൻ പൈസയിൽ പറഞ്ഞാൽ 20,000 രൂപ മുതൽ മുടക്കിൽ വന്ന ഈ ഒരു സിനിമ തിരിച്ചു പിടിച്ചിരിക്കുന്നത് അതിൻ്റെ 4,500 മടങ്ങിൽ അധികമാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിനിമ എത്ര വലിയ വിജയമായിട്ടാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതല്ലേ. പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും ഏറ്റവും സുന്ദരമായ കാര്യങ്ങളിലൊന്ന്, അത് നമ്മൾ കളിയാക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിലും ഈ ഒരു സിനിമ തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, സ്വന്തമായിട്ടൊരു കാർട്ടൂൺ ഉണ്ടാക്കണമെന്നുള്ള മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മ ചെയ്ത അല്ലെങ്കിൽ അമ്മ ഏറ്റെടുത്ത വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് കേട്ടോ. മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ അമ്മയും മകനും രണ്ടുപേരുടെ ആനിമേഷൻ പഠിച്ച് മുഴുവൻ ജോലിയും അവർ രണ്ടുപേർ ചേർന്ന് ചെയ്ത് പുറത്തുവിട്ടൊരു ആനിമേഷൻ വർക്കാണ് ഈ സിനിമ. അപ്പോൾ ഇത് ശരിക്കും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള, ഇതുവരെയും ലോകത്ത് റിലീസായിട്ടുള്ള ഏറ്റവും മികച്ച ആനിമേഷൻ സിനിമയായിട്ടൊന്നുമല്ല, ഏറ്റവും മോശം ആനിമേഷൻ സിനിമയായിട്ട് കൂടി ഇത്രയും വലിയൊരു വിജയം അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാം അത് യൂണിവേഴ്സ് കൊടുത്തൊരു റിസൾട്ടാണ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി വേറെ ആരുമില്ല എന്ന് പറയുന്നത് പോലെ അതിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ കേട്ടോ. അവരുടെ ആ ഒരു ഉദ്ദേശശുദ്ധിയാണ് ശരിക്കും ഈ സിനിമയുടെ വലിയ വിജയത്തിൻ്റെ പിറകിലെ കാരണമായി മാറിയിരിക്കുന്നത്. എനിവേ, എന്തായാലും ഒ ടി ടി റിലീസൊക്കെ വരുന്ന സമയത്ത് നമുക്കും കാണാം ഈ ഒരു പടമൊക്കെ. എന്തായാലും ഈ സമയത്ത് വേറൊരു സംഗതി പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. നമ്മുടെ ഓണസമ്മാനം, നമ്മുടെ ഗ്രീൻ ഫാമിൻ്റെ കുറേയധികം കിറ്റുകൾ ഇവിടെ വന്നിരിപ്പുണ്ട്. കസവിൻ്റെ നിങ്ങൾക്കുള്ള ഓണക്കോടി വന്നിട്ടുണ്ട്. മോജിൻ്റെ പെർഫ്യൂം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമായിട്ടുള്ള ഓണസമ്മാനങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണ്. ഈ ഒരു ഓണക്കാലത്ത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹോം വിസിറ്റ് സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 ഒട്ടും വൈകാതെ മെസ്സേജ് അയച്ചോ. നിങ്ങൾക്ക് അരികിലേക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ആർജി എത്തുന്നതായിരിക്കും വിത്ത് ഓണസമ്മാനം.
1: ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ
2: ഹോം 92.2 FM അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വിഴിഞ്ഞം പദ്ധതി LDF സർക്കാർ വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, NTA ശക്തിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. ഗോളിൽ ലങ്കയെ തകർത്ത ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റോഡ് കണക്ടിവിറ്റി LDF സർക്കാർ വൈകിപ്പിച്ചെന്ന പരാമർശത്തിലാണ് പിണറായിയുടെ വിമർശനം. വിഴിഞ്ഞം വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ അഭ്യാസമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. 100% പ്രവൃത്തിയും നടന്നത് LDF കാലത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി. 2.5 മാസം കൊണ്ട് എന്തോ വലിയ കാര്യം പൂർത്തീകരിച്ചതായി UDF അവകാശപ്പെടുന്നുവെന്നും പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. ക്ഷാമബത്ത, കുടിശ്ശികയടക്കം എല്ലാം കൊടുത്തു, അതിന്റെ സന്തോഷമുണ്ട് ഈ ഓണക്കാലത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സർക്കാരിന് സാധാരണ വെല്ലുവിളിയുടെ സമയമാണ്. വിലക്കയറ്റമുണ്ടാകാതെ നോക്കണം. സപ്ലൈകോ, ഓണച്ചന്ത എന്നിവയെല്ലാം നന്നായി പോകുന്നുവെന്ന് മുഖ്യമന്ത്രി. ഡൽഹി കേരള ഹൌസിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ബോർഡംഗം എ അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ശബരിമല നെയ്ക്രമക്കേടിലും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. VC രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John. മോഹൻ കുന്നുമ്മലിന്റെ പരാമർശങ്ങളോട് യോജിക്കില്ല. കേന്ദ്രത്തിന്റെ മുഖം വെളുപ്പിക്കാനാണ് പരാമർശം നടത്തിയത്. പരാമർശങ്ങൾ സ്വന്തം മുഖം വികൃതമാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി. RSS വേദിയിലെ പരാമർശവും വിദ്യാർത്ഥികളോടുള്ള പാറ്റാപരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയായിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് CEO നിർദ്ദേശം നൽകി. നെഹ്റു ട്രോഫി ജലമേളയിലെ പോസ്റ്ററിൽ കൊടിക്കുന്നിലിന്റെ ചിത്രവും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ തയ്യാറാക്കി സംഘാടകർ. പ്രൂഫ് നോക്കാൻ കൊടുത്ത നോട്ടീസ് പ്രസിദ്ധീകരിച്ചതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് കൾച്ചറൽ കമ്മിറ്റി. പോസ്റ്റർ തയ്യാറാക്കിയതിൽ നോട്ടക്കുറവുണ്ടായെന്നും പ്രതിഷേധമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. ED റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും ലഭിച്ചില്ലെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മുൻ റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതന്വേഷണവും നടത്തട്ടെ, ED റെയ്ഡിൽ ഭയപ്പെട്ടോടില്ല. BJP അപകടകരമായ രാഷ്ട്രീയം എന്നും എതിർക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ്. ടി വീണയുടെ ലേക്കർ എന്ന സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് റിയാസ് വിശദീകരിച്ചു. സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ED റെയ്ഡിലും മറുപടി നൽകി മുഹമ്മദ് റിയാസ്. നിയമപരമായി ബിസിനസ് ചെയ്യുന്നവരാണ് തന്റെ സുഹൃത്തുക്കൾ. ഒരു പുകമറ സൃഷ്ടിച്ച് സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. എക്സാലോജിക് സേവനം നൽകിയാണ് അക്കൌണ്ട് വഴി പണം സ്വീകരിച്ചത്. താൻ നൽകിയ നോമിനേഷൻ പേപ്പറിൽ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ ടീക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന് ED പരിശോധിക്കുന്നു. കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ പൂർത്തിയായാൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ED കടക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് CPM. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും അന്വേഷണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നും CPM വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലാ നഗരസഭാ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയാ ചീരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പ്രകീർത്തിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമൂഹത്തിന്റെ ഐക്യവും മതേതരത്വവും നിലനിർത്താൻ ശക്തമായ നിലപാടെടുത്തയാളാണ് G സുകുമാരൻ നായർ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ലാഭത്തിനോ ഒരിക്കലും അദ്ദേഹം സ്വന്തം സ്ഥാനം ഉപയോഗിച്ചിട്ടില്ലെന്നും തിരുവഞ്ചൂർ. ലഹരിമരുന്ന് കേസിൽ DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവിട്ടിയിൽ ലഹരിമരുന്നുമായി DYFI തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസാണ് പിടിയിലായത്. ഇതുകൂടാതെ ആഷിഖ് നിഹാൻ അടക്കം 4 പേരും പിടിയിലായിട്ടുണ്ട്. തൊടുപുഴയിൽ DYFI നേതാവ് MDMA ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ പ്രതികരിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി A. നസീബ്. പ്രതികൾ ലഹരി റാക്കറ്റിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. പ്രതികൾ മുൻപും ലഹരിക്കേസുകളിൽ പിടിയിലായവരാണെന്ന് പോലീസ് മേധാവി. തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങളുണ്ടാക്കി പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തൽ. അപകീർത്തി പരാമർശക്കേസിൽ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് കോടതി. പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ജൂൺ മാസം 12-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇന്ത്യൻ സൈന്യത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ പരാമർശം അപകീർത്തികരമെന്നാണ് ആരോപണം. കേരളത്തിലും RSS അജണ്ടകൾ നടപ്പാക്കുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതായി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്. കേരളത്തിലെ VC മാരുടെ പ്രവർത്തനത്തെ അപലപിക്കുന്നു. VC മാർ അജണ്ടയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ കോളേജുകളിൽ CJP ഇടത് പ്രതിഷേധം വിലക്കിയ വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ യോഗമെന്ന വിവരം പുറത്ത്. പ്രതിമാസ ക്രമസമാധാന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിവാദമായതോടെ കോളേജുകളിൽ CJP ഇടത് പ്രതിഷേധം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിക്കുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി ഇറാൻ. US സൈന്യത്തിന്റെ ഭാഗമാവുകയോ സൈന്യത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. US യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൌകര്യം ചെയ്യുന്നതും കുറ്റകരമാണെന്ന് ഇറാൻ സൈന്യം പറയുന്നു. UAE ലക്ഷ്യമിട്ട് 2 ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണശ്രമം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിട്ടുണ്ടായ 2 ആക്രമണങ്ങളും തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനുമായുള്ള വ്യാപാരവും സാമ്പത്തിക ഇടപാടുകളും UAE നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭീഷണി. അതിനിടെ ഇറാൻ സ്വദേശികളുടെ വിസ UAE റദ്ദാക്കുന്നതായും ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് നിഷേധിച്ചു. ഇത്തരം വാർത്തകളിൽ സത്യമില്ലെന്നും പുറത്തുവരുന്നത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം തുടരുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്യുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ്. ഹോർമുസ് തുറക്കാൻ US സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം കൂട്ടാനുള്ള നീക്കത്തിലാണ് UAE സൌദി അറേബ്യയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂടുതൽ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ. അടുത്ത നീറ്റ് UG പരീക്ഷയ്ക്ക് പുതിയ പ്രോട്ടോകോൾ പ്രകാരം വിദഗ്ധരെ നിയമിക്കും. ഇതിനിടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യങ്ങളിൽ പിഴവെന്ന ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ UPSC നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. സാങ്കേതിക തകരാറുകളെയും മറ്റ് തടസ്സങ്ങളെയും തുടർന്ന് കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് വൈകിട്ട് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അവസാന നിമിഷം റദ്ദാക്കി. കൃത്യമായ കാരണം വ്യക്തമാക്കാതെ സർവീസ് ഉപേക്ഷിച്ചതിൽ യാത്രക്കാർ ശക്തമായ പ്രതിഷേധം ഉയർത്തി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന ഖത്തർ എയർവേസ് വിമാനവും റദ്ദാക്കി. സാങ്കേതിക തകരാറാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേടിയ മാനവ് സുത്താറിന്റെ ഉജ്ജ്വല ബൌളിംഗും സെഞ്ചുറി നേടിയ ദേവ്ദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുത്തത്. സ്കോർ: ഇന്ത്യ 462-193, ശ്രീലങ്ക 284-206.
3: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഏതൊരു കുടുംബത്തിന്റെയും ഭദ്രത നിലനിൽക്കുന്നത് അവിടുത്തെ ആ വീട്ടിലെ ഓരോ കുടുംബങ്ങളിലും വളരുന്ന കുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു കാര്യത്തിൽ ദുബായ്ക്ക് ഒരു വലിയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പൊ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ദുബായ് പോലീസിന് ഒരു രാജ്യാന്തര അംഗീകാരം, ഒരു ഇന്റർനാഷണൽ അംഗീകാരം തന്നെ തേടിയെത്തിയിരിക്കുകയാണ്. 2026 ഈ കുടുംബ വർഷത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രാജ്യാന്തര അംഗീകാരം കേട്ടോ. മീനാ മേഖലയിലെ ആദ്യത്തെ പോലീസ് സേനയ്ക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം ലഭിക്കുന്ന മീനാ മേഖലയിലെ ആദ്യത്തെ പോലീസ് സേന കൂടിയായിട്ട് ദുബായ് പോലീസ് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലാണ് ദുബായ് പോലീസിന് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ആൻഡ് ISP CAN എന്ന ഏജൻസിയുടേതായിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇപ്പോൾ ദുബായ് പോലീസിനെ തേടി എത്തിയിട്ടുള്ളത് കേട്ടോ. ചൈൽഡ് ഒയാസിസ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് എസ്പെഷ്യലി ഇവർ ഈ ഒരു വലിയ അംഗീകാരം നൽകുന്നതിന് ഏറ്റവും കാരണമായി മാറിയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള മാനസികവും ആൻഡ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, കുട്ടികൾക്ക് വേണ്ടി നിയമപരമായിട്ടുള്ള പിന്തുണ നൽകുന്ന കാര്യത്തിൽ, അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കാര്യത്തിലൊക്കെ തന്നെ ദുബായ് പോലീസ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് നിലവിലെ ഈ ഒരു അർഹത, അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരത്തെ നമ്മളിപ്പോൾ കാണുന്നത്. ആൻഡ് അതിക്രമങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇരയായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഭയരഹിതമായിട്ട് പോലീസ് സേനയുമായിട്ട് സഹകരിക്കുന്നതിനും, അല്ലെങ്കിൽ ഏറ്റവും ഭയരഹിതമായിട്ട് അവരുടെ മൊഴികൾ നൽകുന്നതിനും ഒക്കെയുള്ള സാഹചര്യം ഏർപ്പെടുത്തി നൽകിയതിൻ്റെ പേരിലാണ് ശരിക്കും ദുബായ് പോലീസിന് ഈ ഒരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് ദുബായ് പോലീസിൻ്റെ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ എല്ലാ കാലത്തും, അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മുതിർന്നവരുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ അതിനൊരു വലിയ ഇന്റർനാഷണൽ അംഗീകാരം ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിരിക്കണ്ടേ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ുള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Onappuve Omalpuve
3: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചില പേടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഏതോ സിനിമയിൽ കമൽഹാസൻ ജയറാമിന്റെ ഒരു ക്യാരക്ടറിന്റെ അടുത്ത് തെന്നാലിയിലോ മറ്റോ എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പാമ്പ് ഭയം, പട്ടി ഭയം, ആന ഭയം, ചേന ഭയം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചില ഭയങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ വളരെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ചില ഭയങ്ങൾ. ഇപ്പോൾ ഞാൻ അക്രോഫോബിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഉയരം കൂടുന്ന തോറും എനിക്കൊരിക്കലും ചായയുടെ ടേസ്റ്റ് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ ഉയരങ്ങളും എന്നെ പലപ്പോഴും ഭയപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ സ്കൈ ഡൈവ് ഒന്നും എൻ്റെ ആവിഷ്കാലത്ത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അത്രത്തോളം ഈ ഞാനൊരിക്കൽ ഹമ്പിയിലോ മറ്റോ വെച്ചിട്ട് ഈ ബഗ്ഗി ജമ്പിങ്ങിന് വേണ്ടി പോയിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കാലും കൈയും മുട്ടും എല്ലാം വിറച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോവാണ് ചെയ്തത്. കാരണം എനിക്കെന്തോ ഉയരം കൂടുന്ന സമയത്ത് വല്ലാത്തൊരു ഭയം എന്നെ ഓക്കെ വാട്ടവർ, എൻ്റെ ഭയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. കേട്ട് കഴിഞ്ഞാൽ കെട്ടുകഥയും തോന്നിപ്പിക്കുന്ന ചില ഭയങ്ങളുണ്ട്. നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ചില ഭയങ്ങളുണ്ടെങ്കിൽ അതൊരു അത് അവരുടെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണരുത് എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ചില ഭയങ്ങൾ അത് യഥാർത്ഥത്തിൽ സയൻസ് അംഗീകരിച്ചിട്ട് ഓക്കെ വാട്ടവർ, എൻ്റെ ഭയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. കേട്ട് കഴിഞ്ഞാൽ കെട്ടുകഥയും തോന്നിപ്പിക്കുന്ന ചില ഭയങ്ങളുണ്ട്. നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ചില ഭയങ്ങളുണ്ടെങ്കിൽ അതൊരു അത് അവരുടെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നം

0: പേരല്ലേ കോഞ്ചറിങ്ങിന്റെ ഒക്കെ സീരീസിൽ വന്ന അതിലെയൊക്കെ പാവകളെ നമ്മൾ എവിടെ ആയാലും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. പക്ഷേ എല്ലാത്തരം പാവകളോടും തോന്നുന്ന ഈ ടെഡി ബിയർ കണ്ടാൽ പോലും പേടിക്കുന്ന ഒരു പേടിയാണ് പേഡിയോഫോബിയ. അതും ഒരു വലിയ പേടി തന്നെയാണ്. മെഗലോഫോബിയ, വളരെ വലിപ്പമുള്ള വസ്തുക്കളെ കാണുന്ന സമയത്ത് എനിക്ക് മെഗലോഫോബിയ ഉണ്ടെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. കാരണം ഈ വലിയ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ആന്തൽ, എന്താ സംഗതി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എന്തോ ഒരു വല്ലാത്ത ഒരു ഉൾക്കിടലം നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ, അതാണ് മെഗലോഫോബിയ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേയധികം പേടികളുണ്ട് ലോകത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പേടികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരിക്കും. സോ ആ കാര്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും ഇൻസെക്യൂർഡ് ആവേണ്ടതില്ല. കാരണം ഇത് ശരിക്കും ഒരു എന്താ പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും മനസ്സ് വ്യത്യസ്തമാണ്, പല തരത്തിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പേടിയൊക്കെ അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അങ്ങോട്ട് ചാടണ്ട കുതിര.
3: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
4: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
4: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ഹലോ, ഏത് ഡയറ്റ് ഫ്രീക്കറും കൊതി കൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്.
8: ഞാൻ കൊതിക്കത്തില്ല, ഉറപ്പ്.
7: എന്നാ കേട്ടോ, ലുലുവിൽ 25 ഇനം പായസമേള. ഇപ്പോ പ്രീ ബുക്ക് ചെയ്യാം. ഏതൊക്കെ പായസം എന്നറിയോ? യാം ഡേറ്റ്, പംകിൻ സാഗോ, വെർമിസെല്ലി കാരറ്റ്, പിന്നെ നമ്മുടെ സേമിയ, പരിപ്പ്, അടപ്രഥമൻ, പാൽ, വീറ്റ്, പാലട, മാമ്പഴം, ഡേറ്റ്സ്, നെയ്യ്, ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, നവരത്ന, പനീർ പിസ്ത, ചോക്ലേറ്റ്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ടെന്നേ.
8: മതി മതി മതി മതി, എങ്ങനെ വാങ്ങാ?
7: പ്രീ ബുക്ക് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിക്കൂ, അല്ലെങ്കിൽ Lulu app-ilude order cheyam.
9: Lulu, where the world comes to shop. You are listening.

0: ഓൾ റൈറ്റ്, എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. അതായത്, ഇന്നത്തെ ഈ ഒരു ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അത് നമുക്കൊരു ഒരു ഒരു ഡോക്യുമെൻറ്റേഷനാണ്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെടുത്ത് കാണുന്ന സമയത്താണെങ്കിലും ഒരുപാട് സന്തോഷം പകരുന്ന മൊമെൻറ്റുകൾ ഇത്തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ മറുവശത്ത് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെറ്റ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറ്റയുടെ ചട്ടങ്ങളും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസും ഒക്കെ കുറച്ചധികം കർശനമാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ അക്കൗണ്ട് നിർമ്മിക്കാനുള്ള കുറഞ്ഞ പ്രായം 13 വയസ്സാക്കിയിട്ടുണ്ട്. 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടീൻ അക്കൗണ്ടുകളാണ് ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പറ്റുന്നത്. ഡിഫോൾട്ടായിട്ട് അവരുടെ പ്രൈവസി സെറ്റിംഗ്സ് ഓൺ ആയിരിക്കും എന്നുള്ളതാണ്. സെറ്റിംഗ്സ് മാറ്റാൻ മാതാപിതാക്കളായിരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുമതി വളരെ നിർബന്ധമായിരിക്കും എന്നുള്ളതാണ്. സിനിമകളിലെ ഈ 13+ റേറ്റിംഗിന് സമാനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മെറ്റാ കണ്ടന്റുകൾക്കും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള വയലൻസ് ആവട്ടെ അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റുകളാവട്ടെ പല തരത്തിലുള്ള കണ്ടന്റുകളുടെ ഒരു വലിയ ലോകമാണ് മുന്നിലേക്ക് വരുന്നത്. അത് കാണാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ട ഒഴിവാക്കാൻ മാനസികമായിട്ടുള്ളൊരു പ്രാപ്തി എത്തേണ്ടുന്ന ഒരു പ്രായമെത്താത്ത അല്ലെങ്കിൽ അതിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്താത്ത കുട്ടികളൊക്കെ ഇതിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് വഴിമാറി പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മറ്റേ ഇപ്പോൾ പുതിയൊരു നിയമാവലികൾ കൊണ്ടുവന്നിട്ടുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് പ്രായത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ മാത്രങ്ങളെ ഇനി ഡിഫോൾട്ടായിട്ട് ലഭിക്കും എന്നുള്ള കാര്യം മറ്റേ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് കുട്ടികൾ വെച്ചുള്ള അല്ലെങ്കിൽ കുട്ടികളെ വെച്ചൊക്കെ പേരൻസ് കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും അനുകരിക്കാൻ സാധ്യതയുള്ള റിസ്കി സ്റ്റണ്ടുകൾ ചെയ്യരുത്. ഒരു തരത്തിലുമുള്ള അസഭ്യ വാക്കുകൾ അവരുൾപ്പെടുന്ന ഒരു കണ്ടന്റിൽ ഉപയോഗിക്കരുത്. ആൻഡ് ഇപ്പോൾ പുകയില അല്ലെങ്കിൽ മദ്യം, ലഹരി ഉപകരണങ്ങൾ, ലഹരി വസ്തുക്കൾ ഇവയൊക്കെ തന്നെ കാണിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഉള്ളടക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മെറ്റ ഡിഫോൾട്ടായിട്ട് ബാൻ ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നാളെ വൈകുന്നേരത്ത് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശക്തി. ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2

5859. That's 055-666-5859. Home 92.2 FM. Home is a feeling.

0: சண்முகம்.
1: You're listening to Home 92.2 FM. Home is a feeling.
2: Yeah, அவர் சாடந்த குதிரை.
3: மதி மதி, குதிரையை பின்ன சாடிக்கா, போய் ஷோ ஸ்டார்ட் பண்ண நோக்கு.
2: திங்கൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: with sand dunes only on home 92.2 fm.
2: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലേ?
4: ട്യൂൺ ചെയ്യല്ലേ?
5: Sand dunes with Akshay brought to you by Lulu. ഓണം ഇവിടെയാണ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: sing to that.
1: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർ.